നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 8, 2026 മെയ് 22, വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:33. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും. പരസ്പര താൽപര്യ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യും. 16th കേരള നിയമസഭയുടെ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDF സ്ഥാനാർത്ഥി AC മൊയ്തീനും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറുമാണ്. മണിപ്പൂർ പോലീസ് മേധാവിയായിരുന്ന രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. സിംഗിന്റെ നിയമനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ നിയമന കമ്മിറ്റി അംഗീകാരം നൽകിയതായി പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷയെഴുതും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 മുതൽ രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ മുഖ്യമന്ത്രി VD സതീശൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളെന്ന് കരുതുന്ന ഹംസ ബുർഹാനെ പാക് അധീന കാശ്മീരിൽ ഇന്നലെ അജ്ഞാതരായ തോക്കുധാരികൾ വെടിവെച്ചുകൊന്നു. മോട്ടോർ സൈക്കിളിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പത്തനംതിട്ട റാന്നിയിൽ നിന്നും 50 kg തൂക്കം വരുന്ന കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. സർപ്പ വോളണ്ടിയർമാരാണ് വെച്ചൂച്ചിയിൽ നിന്ന് ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടിയത്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 runs തോൽപ്പിച്ചു. അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഉയർത്തിയ 230 runs വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സ് 13.4 ഓവറിൽ 140 runs എല്ലാവരും പുറത്തായി. വാർത്തകൾ പൂർണ്ണമായി, നമസ്കാരം.
0: News Rainbow.

0: ഗുഡ് മോർണിംഗ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഇന്നലെ അവിടെ വിട്ടിട്ട് ഇന്ന് ദൈവാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസത്തെ നിറഞ്ഞ പ്രതീക്ഷയോടെ തന്നെ സ്വാഗതം ചെയ്യാം. നല്ലൊരു കോഫി എടുത്തോണ്ട് സെറ്റ്. ഓക്കെ, ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ടാണ് നിങ്ങളുടെ ഒപ്പം. 7 മണിവരെയാണ് നമ്മുടെ സമയം. ഹമ്മിംഗ് ബേർഡ് അറിയാലോ, ഹമ്മിംഗ് ബേർഡിന് ഏറ്റവും ചെറിയ പക്ഷിവർഗം, കുഞ്ഞൻ കിളി, പിന്നോട്ട് പറക്കാൻ കഴിയുന്ന കിളിയാണ്. നമ്മൾ ഒരു ഹമ്മിംഗ് ബേർഡിനെയും അതുപോലെ ഒരു കഴുകനെയും ശ്രദ്ധിക്കുകയാണ് കേട്ടോ. ഈ കഴുകനുണ്ടല്ലോ, വൾച്ചർ, ആകാശത്തുകൂടെ പറന്ന് താഴെ ഭൂമിയിലേക്ക് നോക്കും. കഴുകൻ കണ്ണുകൾ കൊണ്ട് നോക്കും തനിക്ക് ആഹാരമാക്കാൻ പറ്റിയ മൃതശരീരം വല്ലതും കിടപ്പുണ്ടോ എന്ന്. ഇവരുടെ കാഴ്ചശക്തി അപാരമാണ്. വളരെ ഉയരത്തിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കും താഴെ ആഹാരം കിടപ്പുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ആ കുഞ്ഞൻ കിളിയിലേക്ക്, ഹമ്മിംഗ് ബേർഡ്. ഇദ്ദേഹം വായുവിൽ പറന്നുകൊണ്ട് എന്താണ് നോക്കുക? തനിക്ക് തേൻ കുടിക്കാൻ പറ്റിയ പൂക്കളുണ്ടോ എന്ന്. അതിൻ്റെ ആഹാരം അതാണല്ലോ, തേൻ. പൂക്കളുടെ കടും നിറങ്ങളിൽ ആകൃഷ്ടരായി പറന്ന് എന്ന് പൂന്തിന്നുകരും. ഈ പറഞ്ഞ കഴുകന്മാരും പൂക്കളുടെ മുകളിലൂടെയൊക്കെ പറക്കുന്നുണ്ട്, പക്ഷേ ആ പൂക്കളൊന്നും അവരുടെ കണ്ണിൽ പെടില്ല. അതുപോലെ തന്നെ ഹമ്മിംഗ് ബേർഡ്സ് ഡെഡ് ആനിമൽസിൻ്റെ മുകളിലൂടെ പറക്കും. അവരോ അത് ശ്രദ്ധിക്കുപോലുമില്ല, താഴെ കിടക്കുന്ന എന്താണെന്ന് പോലും ശ്രദ്ധിക്കില്ല. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കാര്യത്തിലും ഇത് ശരി തന്നെ. നമ്മളെ വിഷമിപ്പിക്കുന്ന, നമ്മളെ നിരാശരാക്കുന്ന, നമ്മുടെ മൂഡ് കളയുന്ന കാര്യങ്ങളെ അന്വേഷിച്ച് നടന്നാൽ ഒരു സംശയവും വേണ്ട, ഇഷ്ടം പോലെ കിട്ടും. അതുപോലെ തന്നെ വളരെ ആവേശം തരുന്ന, പോസിറ്റീവായ, സന്തോഷമുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നതെങ്കിൽ അത് കിട്ടും, ഉറപ്പായും കിട്ടും. പക്ഷെ അന്വേഷിക്കണം. ഒരേ സാഹചര്യത്തിൽപ്പെട്ട രണ്ടു പേർ, അവരിൽ ഒരാൾ കഴുകനെ പോലെ മൃഗങ്ങളുടെ മൃതശരീരങ്ങൾ തേടാനും മറ്റേയാൾ മനോഹരമായ പുഷ്പങ്ങൾ അന്വേഷിക്കാനും നല്ല സാധ്യതയുണ്ട്. യെസ് ബഡീസ്, ജീവിതത്തിൻ്റെ മനോഹാരിതയും വൈരൂപ്യവും അടുത്തടുത്തായിട്ടായിരിക്കാം കാണപ്പെടുന്നത്. എന്നാൽ നമ്മൾ കണ്ടെത്തുന്നത് ആത്മാർത്ഥമായി തേടുന്ന സംഗതികളെയാണ്. അതെപ്പോഴും ഓർക്കണം. എന്തിനെ കാണണം, എന്താണ് വേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കണം. കഴുകനെ പോലെ ആകണോ, ഹമ്മിംഗ് ബേർഡ് തേടുന്നതാകണോ എന്നത് നമ്മുടെ ചോയ്സാണ്. ഒരു എക്സാമ്പിളായി പറഞ്ഞതാണ് കേട്ടോ ഈ കഴുകൻ്റെയും ഹമ്മിംഗ് ബേർഡിൻ്റെയും കാര്യം. പ്രകൃതിയാൽ കിട്ടിയ രീതിയിലല്ലേ അവർ ജീവിക്കുന്നത്. മനുഷ്യന് പക്ഷേ വിവേചന ശക്തിയുണ്ട്, വിവേകമുണ്ട്. അതുകൊണ്ട് നല്ലത് തിരഞ്ഞെടുക്കുക എന്നത് നമ്മുടെ ആവശ്യമാണ്. പാട്ടുകൾ വരുന്നുണ്ട്, അത് പക്ഷേ ബെഡ് കോഫിയുടെ ചോയ്സാണ് കേട്ടോ. കേട്ടുകൊണ്ടിരുന്നുള്ളൂ റെയിൻബോ എഫ് എം, ഫോർ മോർ ഫ്രം ബെഡ് കോഫി.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി എഫ് എം റെയിൻബോ 107.5 ബെഡ് കോഫി.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: എൻവയറൺമെന്റൽ ഡിഗ്രഡേഷൻ ഹാസ് വൺ കോസ് അബവ് ഓൾ അതേഴ്സ്. The propensity of human beings to take the benefits and leave the costs to someone else, preferably someone far away in space or time, whose protest can be safely ignored. പരിസ്ഥിതി സംബന്ധമായ ശോഷണം, പാരിസ്ഥിതിക അധപതനം, ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. എന്നിരുന്നാലും എല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന ഒരു ശക്തമായ കാരണം ഇതാണ്. ലാഭം നിർബന്ധമായും വേണം, പക്ഷേ അതിനുള്ള ചെലവ്, അതിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റ്, അതെല്ലാം മറ്റാരുടെയെങ്കിലും ബാധ്യതയിലാവണം എന്ന മനുഷ്യൻ്റെ പ്രവണത. ഈ ദോഷം അനുഭവിക്കാൻ ബാധ്യസ്ഥരായവർ സമയത്തിനും കാലത്തിനും ഏറെ അകലെയുള്ളവരാവുകയും വേണം. എന്നാലല്ലേ അവരുടെ പ്രതിഷേധങ്ങളെ വളരെ സുരക്ഷിതമായി അവഗണിക്കാൻ കഴിയൂ. യെസ്, സ്വാർത്ഥലാഭത്തിനായി പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും ചൂഷണം ചെയ്യുകയും പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ അവതാളത്തിലാക്കുകയും ചെയ്യുന്നവർ വരും തലമുറകൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളെ ഓർക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കുന്നതേയില്ല എന്ന് പറയുന്ന ഈ പ്രസ്താവന സർ റോജർ വെർണൻ സ്ക്രൂട്ടൻ്റേതാണ്. ഇദ്ദേഹം ഇംഗ്ലീഷ് ഫിലോസഫറായിരുന്നു, എഴുത്തുകാരനും സാമൂഹ്യ വിമർശകനും ആയിരുന്നു. 50 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് സ്ക്രൂട്ടൻ. ചില പുസ്തകങ്ങളുടെ പേരൊന്ന് കേട്ടോളൂ. ആർട്ട് ആൻഡ് ഇമാജിനേഷൻ, എ സ്റ്റഡി ഇൻ ദ ഫിലോസഫി ഓഫ് മൈൻഡ്, അൺടൈംലി ട്രേഡ്സ്, ദ മീനിങ് ഓഫ് കൺസർവേറ്റിസം, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഫിലോസഫി, ദ എസ്തെറ്റിക് അണ്ടർസ്റ്റാൻഡിംഗ്, സ്പിനോസ. പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫി. രണ്ട് പാട്ടുകൾക്ക് ശേഷം നമ്മുടെ മൂന്നാമത്തെ സെഗ്മെന്റിലെ വിശേഷങ്ങൾ എത്തുന്നതായിരിക്കും. സ്റ്റേ ട്യൂൻഡ്.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ബെഡ് കോഫി.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
1: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറന്റ് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in

0: Musically yours, this is 107.5 FM Rainbow. Your best place for infotainment.
1: യെസ്, പ്രിയപ്പെട്ടവർ, ട്യൂൺ ചെയ്തിരിക്കുന്നത് ആകാശവാണി കൊച്ചി 107.5 ആണ്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് ബെഡ് കോഫി എന്നാണ്. നമ്മൾ കേൾക്കാൻ പോകുന്നത് ബെഡ് കോഫിയുടെ മൂന്നാമത്തെ സെഗ്മെന്റ്. ഗ്വാറ്റിമാല, ഇത് ഒരു സെൻട്രൽ അമേരിക്കൻ രാജ്യമാണ്. അറ്റ്ലസ് എടുത്ത് നോക്കിയാലേ മെക്സിക്കോയുടെ താഴെയായിട്ട് കാണാൻ പറ്റും ഗ്വാറ്റിമാല. ഇന്നത്തെ ഗ്വാറ്റിമാലയുടെ ഇന്നലകളിലേക്ക് ചരിത്രത്തിലൂടെ ഒന്ന് നടന്നു പോയാൽ നമുക്ക് ഒരു സംഗതി മനസ്സിലാവും. എന്താണ്? ഒരിക്കൽ അവിടെ വലിയൊരു കാർഷിക സംസ്കാരം നിലനിന്നിരുന്നു എന്ന്. അതാണ് മായൻ സംസ്കാരം. ഏകദേശം 1700 വർഷം ഗ്വാറ്റിമാലയിലെ ജനങ്ങൾ വളരെ സന്തോഷകരമായ കാർഷിക ജീവിതമാണ് അന്ന് നയിച്ചു പോകുന്നത്. നല്ല വളക്കൂറുള്ള മണ്ണ്, ആദായകരമായ കൃഷി. പക്ഷേ കാലം ചെല്ലുംതോറും കൃഷിരീതികളിൽ വന്ന ചില മാറ്റങ്ങൾ പതിയെ പതിയെ ഒരു വലിയ ദുരന്തത്തിലേക്കാണ് ആ ജനസമൂഹത്തെ കൊണ്ടുപോയത്. 800s അത് സംഭവിച്ചത്. കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ വിളവ് നേടാൻ അശാസ്ത്രീയമായ കടും കൃഷി, അതായിരുന്നു പ്രശ്നം. അമിതമായി രാസ കീടനാശിനികളും വളങ്ങളും ഒക്കെ ഉപയോഗിച്ചുള്ള കൃഷിരീതി, ആ രീതിയിലേക്ക് തിരിഞ്ഞതാണ് കാരണം. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു? മണ്ണിൻ്റെ സ്വാഭാവിക ഘടന നഷ്ടപ്പെട്ടു, മണ്ണിൻ്റെ മേൽമയില്ലാതായി. കൂടാതെ വലിയ തോതിലുള്ള മണ്ണൊലിപ്പും സംഭവിച്ചു. കാർഷിക ഉൽപ്പാദനം കുറഞ്ഞതോടെ കൃഷിയെ ആശ്രയിച്ച് സന്തോഷമായി ജീവിച്ചിരുന്ന ആ ജനതയുടെ ജീവിതം ദുസ്സഹമാകാനും തുടങ്ങി. പിന്നീട് പട്ടിണിയും ദാരിദ്ര്യവുമെല്ലാം ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ അവർ മലഞ്ചെരുവിലെ മരങ്ങൾ വെട്ടിമാറ്റി അവിടെ കൃഷി ചെയ്യാൻ ശ്രമിച്ചു. ആ പ്രവൃത്തി കൊണ്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? യെസ്, മണ്ണൊലിപ്പിന് വീണ്ടും ആക്കം കൂടി. കൃഷി ഒടുവിൽ പേരിന് മാത്രമായി മാറി. പട്ടിണിയിൽ വലഞ്ഞ് ജനങ്ങൾ ഇല്ലാതാവാൻ തുടങ്ങി. അങ്ങനെ മായൻ സംസ്കാരം പതിയെ വിസ്മൃതിയിലേക്ക് മറഞ്ഞു. യെസ്, ചരിത്രം നോക്കിയാൽ ഇത്തരത്തിൽ പലയിടത്തും സംഭവിച്ചിട്ടുള്ളതായി കാണാം. നല്ല കൃഷിയിടങ്ങൾ കാലക്രമേണ ഇല്ലാതായി, അവിടം മരുഭൂമിയായി മാറാം. ഇത് കുറച്ച് ദിവസം കൊണ്ടോ കുറച്ച് വർഷങ്ങൾ കൊണ്ടോ ഒന്നും സംഭവിക്കുന്നതല്ല, ഏറെ കാലത്തിന് ശേഷം ഉണ്ടാകാവുന്ന പരിണാമമാണ്. വീണ്ടും വിചാരമില്ലാതെ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നവർ അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നാൽ തിരിച്ചറിയുമ്പോഴേക്കും ഏറെ വൈകിയിട്ടുണ്ടാവും. ഇനിയൊരു തിരിച്ചുപോക്കിനുള്ള സാധ്യതയും ഉണ്ടാവില്ല. കഴിഞ്ഞ ഒരു 25 ലക്ഷം വർഷത്തിൽ ഇത്തരം പ്രക്രിയകളിലൂടെയാണത്രേ ഇന്നത്തെ മരുഭൂമികൾ ഉണ്ടായത്. അതായത്, ഇന്നത്തെ മരുഭൂമികൾ ഇന്നലത്തെ വനങ്ങളായിരുന്നിരിക്കാം എന്ന് സാരം. കാലാവസ്ഥാ മാറ്റങ്ങൾ, പ്രകൃതിയെ അധികമായി ചൂഷണം ചെയ്യൽ, ഇവയാണ് മരുഭൂമികൾ ഉണ്ടാകുന്നതിൻ്റെ വേഗം കൂട്ടുന്നത്. അപ്പോൾ മരുഭൂമികൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആദ്യം പച്ചപ്പ് നിറയേണ്ടത് എവിടെയാണ്? നമ്മുടെ മനസ്സുകളിലാണ്. പ്രകൃതിയുടെ സുന്ദരമായ മുഖം വികൃതമാക്കുന്ന പല പ്രവൃത്തികളും നമ്മളിൽ നിന്നുണ്ടാകുന്നുണ്ട്. അങ്ങനെ മനസ്സിൽ മരുഭൂമികൾ കൊണ്ടു നടക്കാതെ അതിനെതിരായ ഒരു സംസ്കാരമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. നമ്മുടെ നാട് ഏറ്റവും മനോഹരമായി നിലനിൽക്കാൻ നമുക്ക് വേണ്ടത് ഒരു ഗ്രീൻ കൾച്ചറാണ് അല്ലേ, ഹരിത സംസ്കാരം. സോ, നാടിൻ്റെ പച്ചപ്പ് നിലനിർത്തി ജീവിതം ഇനിയും സന്തോഷകരമായി, കൂടുതൽ സുന്ദരിയായ, കൂടുതൽ നന്മകൾ സമ്മാനിക്കുന്ന ഒരു ഭൂമിയെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്യാം എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ബ്രേക്കിലേക്ക് പോവാം. ഞാൻ കേട്ടുകൊണ്ടിരിക്കാം ബെഡ് കോഫി 7 മണിവരെ.
0: ആകാശവാണി FM Rainbow 107.5.

0: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.
1: Indian Civil Service Examination. ലോകത്തിലെ ഏറ്റവും ടഫായ പരീക്ഷകളിൽ ഒന്നായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ലക്ഷക്കണക്കിന് കാൻഡിഡേറ്റ്സ് ഉണ്ടാവും ഓരോ വർഷവും. അതിലെ റാങ്ക് പട്ടികയിൽ ഇടം നേടുക എന്നത് തന്നെ അഭിമാനം തരുന്ന കാര്യമാണ്. അപ്പോൾ ടോപ്പ് റാങ്കുകളിൽ എത്തുന്നവരുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഓക്കെ, 2014 സിവിൽ സർവീസ് എക്സാമിൽ ഒന്നാം റാങ്ക് നേടിയത് ഇറ സിംഗാൽ എന്ന യുവതിയാണ്. ഇറയുടെ വിജയത്തിന് സാധാരണ ഒരു ഒന്നാം റാങ്ക് ജേതാവിൻ്റെതിനേക്കാൾ മധുരമുണ്ട്. അതിനെക്കുറിച്ചാണ് ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെൻറ്റ് പറയുന്നത്. രോഗാവസ്ഥകൾ നമ്മളെ ഉയരങ്ങളിലെത്തുന്നതിൽ നിന്ന് തടയുമോ? നമ്മുടെ സന്തോഷം കെടുത്തി കളയുമോ? സാധ്യത കൂടുതലാണ് എന്നാണ് ഉത്തരവെങ്കിൽ അങ്ങനെയല്ല എന്ന് പറയാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് ഇറ സിംഗാൾ. സ്കോളിയോസിസ്, അതാണ് ഇറയുടെ അസുഖം. നട്ടെല്ല് ഒരു വശത്തേക്ക് വളയും. മിക്കവാറും ഇംഗ്ലീഷ് അക്ഷരം എസിൻ്റെയോ അല്ലെങ്കിൽ സിയുടെയോ ഷേപ്പിലാകാം ആ വളവ്. അതിനോടനുബന്ധിച്ച് കൈകാലുകളുടെ ചലനശേഷിയിലും പ്രശ്നങ്ങൾ വരാം. അങ്ങനെ 6 മുതൽ ഒപ്പം കൂടിയ കൂട്ടുകാരൻ സ്കോളിയോസിസ്. ഇദ്ദേഹം തട്ടിയെടുത്ത ശരീരമായിരുന്നു 4'5" ഉയരമുള്ള ഇറ സിംഗാളിൻ്റേത്. ചെറിയൊരു പുറം വേദനയോ നടുവേദനയോ വരുമ്പോൾ നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ട് വന്നാറുണ്ട്. അപ്പോൾ നട്ടിൽ ഇത്രയും വളഞ്ഞ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ. ആ അസഹനീയമായ അവസ്ഥ, വേദന, ബുദ്ധിമുട്ട്, ഇതെല്ലാം ഇറ എന്ന പെൺകുട്ടിയെ തളർത്തിയതേയില്ല. നമ്മുടെ അവസ്ഥകളല്ല, മറിച്ച് അവസ്ഥകളോടുള്ള പ്രതികരണമാണ് നമ്മുടെ സങ്കടവും സന്തോഷവും തീരുമാനിക്കുന്നത്.

എന്ന സത്യത്തിൻ്റെ മകുടോദാഹരണമാണ് ഈ യുവതി. വേദനകൾ കൂടുന്തോറും അവളുടെ പോരാട്ട വീര്യവും വർദ്ധിച്ചു. പഠനത്തിൽ എന്നും മുൻപന്തിയിലായിരുന്നു ഇറ സിംഗൽ. അച്ഛൻ്റെ ജോലി ട്രാൻസ്ഫറായിട്ട് ഡൽഹിയിൽ ചെന്നു. അപ്പോൾ 6ാം ക്ലാസ്സിലെ പ്രവേശനത്തിനാണ് ചെന്നത് ഇറ സിംഗൽ. ആ സമയം കുട്ടിയെ ഭിന്നശേഷിക്കാർക്കുള്ള സ്പെഷ്യൽ സ്കൂളിൽ ചേർക്കാൻ ആവശ്യപ്പെട്ടു അവിടുത്തെ പ്രിൻസിപ്പൽ. ഇത്തരത്തിൽ ധാരാളം വിവേചനങ്ങളും അപമാനങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഇറയുടെ പേരൻസിന്. പക്ഷേ മനക്കരുത്തുള്ളവർ തന്നെയായിരുന്നു ആ അച്ഛനമ്മമാർ. മകളെ സാധാരണ കുട്ടികൾക്കൊപ്പം തന്നെ പഠിക്കാനും കളിക്കാനും വിട്ടു അവർ. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി, പിന്നെ MBA മാർക്കറ്റിംഗ് ആൻഡ് ഫൈനാൻസ്. ഈ യോഗ്യതകൾ ഉയർന്ന നിലയിൽ നേടി ഇറ സിംഗൽ. പിന്നീടാണ് സിവിൽ സർവീസിൻ്റെ മേഖലയിലെത്തുന്നത്. 2010 815 റാങ്ക് നേടി. കഠിനമായ ഈ പരീക്ഷയിൽ 815 റാങ്ക് കിട്ടിയത് IRS ആണ്, ഇന്ത്യൻ റവന്യൂ സർവീസ്. പക്ഷേ രണ്ട് കൈകൾക്കും കാലിനും വൈകല്യമുള്ളവർക്ക് IRS നൽകാൻ പാടില്ല എന്ന നിയമമുണ്ട് എന്ന് പറഞ്ഞ് ഇറയ്ക്ക് നിയമനം കൊടുത്തില്ല. ഇതിനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പരാതി കൊടുത്തു ഇറ. ശാരീരിക ആരോഗ്യം തെളിയിക്കാനായി വളഞ്ഞു ശൂഷിച്ച കൈകൾ കൊണ്ട് 10 കിലോഗ്രാം വെയിറ്റ് എടുത്ത് പൊക്കാൻ ട്രൈബ്യൂണൽ വിധിച്ചു എന്ന് ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. ഒരു വെല്ലുവിളിക്ക് മുന്നിലും തോറ്റിട്ടില്ലാത്ത ഇറ വിജയകരമായി ആ ഭാരം ഉയർത്തിയത്രയേ. എന്നാൽ കേസല്ലേ, കേസ് പെൻഡിങ്ങായി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് കൂടുതലൊന്നും സംഭവിച്ചില്ല നിയമനത്തിൻ്റെ കാര്യത്തിൽ. 2011 വീണ്ടും UPSC എഴുതി, ക്ലിയർ ചെയ്തു, IRS തന്നെ കിട്ടി. സ്റ്റിൽ നോ പോസ്റ്റിംഗ്. 2013 എഴുതി, അപ്പോഴും IRS. പക്ഷേ കേസ് പെൻഡിംഗ് ആണല്ലോ, അതായത് 3 അറ്റംപ്റ്റ്സ് 3 ജയം. എന്നിട്ടും വിചാരിച്ചെടുത്തെത്തിയില്ല, സർവീസിൽ കയറിയില്ല. മനസ്സ് നിരാശപ്പെടാൻ ഇനി എന്തെങ്കിലും വേണോ? എന്നാൽ ഇത്രയുമൊക്കെ നേടിയ തനിക്ക് ഇനിയും ഉയരങ്ങൾ താണ്ടാൻ സാധിക്കും എന്ന ആത്മവിശ്വാസമായിരുന്നു ഇറ സിംഗലിന്. പുള്ളിക്കാരി ഇതുകൊണ്ടൊന്നും തളർന്നില്ല. ആൻഡ് യെസ്, സാധിച്ചെടുത്തു. 2014 IAS, അതും 1ാം റാങ്കോടെ. നമിക്കണ്ടേ, നമിക്കണം, നമ്മൾ ശരിക്കും നമിക്കണം. ഈ എക്സാമിൽ 1ാം റാങ്ക് നേടിയ ആദ്യ ഡിഫറൻ്റ്ലി ഏബിൾഡ് വനിതയെ നമിച്ചേ പറ്റൂ. ഓക്കെ, ഫുട്ബോൾ ഏറെ ഇഷ്ടമാണ്. ബാഴ്സലോണയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ക്ലബ്, FC ബാഴ്സലോണ, ബാസ. യാത്രകളോടാണെങ്കിൽ അടങ്ങാത്ത സ്നേഹമാണ്. നമ്മളിൽ എത്ര പേർക്കുണ്ട് ഇറ സിംഗാലിൻ്റെ ഈ മനക്കരുത്ത്? എത്ര പേർക്കുണ്ട്? ഉള്ളവർക്ക് ദാ നല്ലൊരു കയ്യടി. യെസ്, രോഗത്തോടും അത് സമ്മാനിച്ച ദുരിതങ്ങളോടും അപമാനങ്ങളോടും സധൈര്യം പൊരുതി സന്തോഷം എന്നത് ഓരോ വ്യക്തിയുടെയും അവകാശമാണ് എന്ന് നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇറ സിംഗാൾ ജീവിക്കുന്നു നമുക്കിടയിൽ, പ്രതീക്ഷയുടെ ജ്വലിക്കുന്ന മാതൃകയായി. അവർക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, അവർ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന ആശംസയോടെ നമുക്ക് ഇന്നത്തെ ഷോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ബഡീസ്, അപ്പോൾ നാളെ കാണാം കേട്ടോ. And this is your morning companion, Suresh Kanjirakat, signing off. Wishing you sunshine in your heart and success in your steps. Bye for now. Take care. Akashvani FM Rainbow 107.5.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: അപ്പോ സമയം 7 മണി കഴിഞ്ഞ് 1:18 ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഇന്നത്തെ ബെഡ് കോഫിയിൽ പറഞ്ഞ ഏറ്റവും ഫസ്റ്റ് സെഗ്മെന്റിൽ പറഞ്ഞൊരു കാര്യമാണ് കഴുകനും ഹമ്മിംഗ് ബേർഡും. കഴുകൻ താഴെയുള്ള മൃതശരീരങ്ങളാണ് കാണുന്നത്, എന്നാൽ ഹമ്മിംഗ് ബേർഡാകട്ടെ പൂക്കളിലെ പൂന്തേനും. രണ്ടുപേരും കഴുകൻ പൂവുകൾക്ക് മുകളിലൂടെയും ഹമ്മിംഗ് ബേർഡ് മൃതശരീരങ്ങൾക്ക് മേളിലൂടെയും പറക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും അവർക്ക് ആവശ്യമുള്ളത് മാത്രമാണ് കാണുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മളും നമുക്ക് ആവശ്യമുള്ളത് മാത്രം കാണാം, അതായത് നല്ലത് മാത്രം അല്ലേ. അപ്പോൾ ഇന്നത്തെ റെയിൻബോ നമുക്ക് എന്തൊക്കെയാണ് തരുന്നതെന്ന് കാണണ്ടേ, അറിയണ്ടേ? അപ്പോൾ അതിലേക്കാണ് പോകുന്നത് നമ്മുടെ ഹൈലൈറ്റ്സ്. പതിവ് പോലെ ഈ അറിയിപ്പുകൾക്ക് ശേഷം സ്വാഗതം കൊച്ചിയാണ്. അതിനുശേഷം 7:25 മലയാളം വാർത്തകൾ, 7:35 സ്വാഗതം കൊച്ചി തുടരും. 8:15 ഇംഗ്ലീഷ് വാർത്തകളുണ്ട് ഡൽഹിയിലെ. 8:30 സവാരി ടൈമാണ്. സവാരി ടൈം എന്നാൽ അറിയാലോ, യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കണമെന്ന് തോന്നിയാൽ ഉടൻ വിളിക്കാനുള്ള സമയമാണ് സവാരി ടൈം. 10 മണിക്ക് വാട്സാപ്പ് ഉണ്ട്, 11 മണിക്ക് ഉലക സഞ്ചാരം. പന്ത്രണ്ട് മണിക്ക് യുവർ ചോയ്സ്. 12:50 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലെ. 2 മണിക്ക് ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലെ. 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്. 3 മണിക്ക് വിവിധ് ഭാരതി റിലേ. 5 മണിക്ക് തിരികെ എത്തുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കുമായി. 7:25 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ. 8 മണിക്ക് റെയിൻബോ റോക്സ്. 9 മണിക്ക് മ്യൂസിക് രംഗോളി. 11 മണിക്ക് ന്യൂസ് ഇൻ ഹിന്ദി. തുടർന്ന് 11:55 ന്യൂസ് ഇൻ ഇംഗ്ലീഷ്. പ്രിയരെ, ഇന്ന് നമുക്ക് ഈ റെയിൻബോ സമ്മാനിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടത്. അപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 3:27.
2: സ്വാഗതം.
3: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

പ്രിയരേ, സമയം 7 മണി കഴിഞ്ഞ് 4:45 ആവുകയാണ്. അപ്പോൾ 26 കൊല്ലം മുൻപ് നമ്മെ വിട്ടുപിരിഞ്ഞ അതുല്യ കലാകാരൻ, മലയാളത്തിന്റെ അഭിമാനം, ബഹദൂറിന്റെ ചരമദിനത്തിൽ അദ്ദേഹത്തിന് ആദരമർപ്പിച്ചുകൊണ്ട് ആലങ്ങാട് നിന്നും സാജു ദേവസി തിരഞ്ഞെടുത്ത ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഗാനങ്ങൾ അയച്ചു തന്നതിന് സാജു ദേവസിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഗാനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ബഹദൂറിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, അത് നമുക്ക് ഒരു പാട്ടിന് ശേഷം പറയാം അല്ലേ. അപ്പോൾ ആദ്യത്തേത് മിടുമിടുക്കി എന്ന ചിത്രത്തിൽ

ഒരു ഗാനമാണ്. ശ്രീകുമാരൻ തമ്പി വരികളെഴുതി എം എസ് ബാബുരാജ് ഈണം പകർന്ന് യേശുദാസ് ആലപിച്ച ഈ ഗാനം പുറത്തിറങ്ങിയത് 1968 ആണ്. അപ്പോൾ കേട്ടു നോക്കിയാലോ, ഇതായിരുന്നു ആദ്യ ഗാനം.

ചുണ്ടത്ത് കൺമണി കത്തിക്കും മത്താപ്പിൽ പണ്ടേയുണ്ട് എനിക്കൊരു കണ്ണ്, പിന്നാലെ നടന്നെത്ര കൈമണി അടിച്ചാലും കണ്ണൊന്ന് തിരിക്കൂല പെണ്ണ്.

അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആദ്യമേ പറഞ്ഞു ബഹദൂറിൻ്റെ ചരമ ദിനമാണ് ഇന്ന് എന്ന്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ചൊന്ന് പറയാതെ പോയാൽ അത് എത്രമാത്രം ഈ ഒരു സ്വാഗതം കൊച്ചി പൂർണ്ണമാവില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ ഞാൻ പറയുന്നതിലുമേറെ ബഹദൂറിനെക്കുറിച്ച് അറിയാമായിരിക്കും. പാട്ടുകൾ കേൾക്കുക എന്നതിനൊപ്പം തന്നെ മലയാള സിനിമാ ചരിത്രത്തിൻ്റെ ചെറിയ ചെറിയ ഇടുകൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്നൊരു ഉദ്ദേശം കൂടി സ്വാഗതം കൊച്ചിക്കുണ്ട് എന്ന് കരുതിക്കൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. സദയം ക്ഷമിക്കുക ബുദ്ധിമുട്ടായെങ്കിൽ. ഒപ്പം തന്നെ പാട്ടുകൾ പെട്ടെന്ന് തന്നെ എനിക്കറിയാം നിങ്ങൾ പാട്ട് കേൾക്കാൻ ഇങ്ങനെ കാതോർത്തിരിക്കുകയാണെന്ന്. പാട്ടുകൾ പെട്ടെന്ന് തരാട്ടോ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 1930 കൊടുങ്ങല്ലൂരിനടുത്തുള്ള കാര എന്ന കടലോര ഗ്രാമപ്രദേശത്ത് പടിയത്ത് കൊച്ചുമൊയ്തീൻ്റെയും ഖദീജയുടെയും 9 മക്കളിൽ ഒരാളായി പിറന്ന കുഞ്ഞാലുവാണ് പിൽക്കാലത്ത് മലയാള സിനിമാ സാഹിത്യ നടനത്തിന് പുതിയ രൂപവും ഭാവവും നൽകിക്കൊണ്ട് ആ ഒരു പ്രമുഖ സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന് ബഹദൂറായി മാറിയത്. ദാരിദ്ര്യത്തിൽ മുങ്ങിയ ബാല്യകാലം, അങ്ങനെ അദ്ദേഹം ആ പ്രായത്തിൽ തന്നെ നാടകങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് തൻ്റെ ഉള്ളിലുള്ള നടനകലയെ പതിയെ പുറത്തു കൊണ്ടുവന്നു. വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന കാലത്തും SSLC ഉയർന്ന മാർക്ക്, അതായത് അന്നത്തെ ഫസ്റ്റ് ക്ലാസ് വാങ്ങി പാസ്സായി അങ്ങനെ ഗ്രാമത്തിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറി. പിന്നീട് ഫറൂഖ് കോളേജിൽ ഇന്റർമീഡിയറ്റിന് ചേർന്നെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠനം ഉപേക്ഷിക്കേണ്ടി വരികയാണ് ചെയ്തത്. അതിനുശേഷം കുറച്ചുകാലം ഒരു ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്തു. അങ്ങനെയാണ് ഒരു ദിവസം തിക്കുറിശി സുകുമാരൻ നായരെ കണ്ടുമുട്ടി. ആ ഒരു പരിചയം ജീവിതത്തിലെ ഒരു

വലിയ വഴുത്തിരിവായി മാറിയത്. അദ്ദേഹമാണ് കുഞ്ഞാലു എന്ന പേര് മാറ്റി ബഹദൂർ എന്ന പേരിട്ട് മലയാള സിനിമ എന്ന വിശാലമായ വെള്ളി വെളിച്ചത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ബഹദൂറിനെ കൈപിടിച്ച് നയിച്ചത്. 1954 അവകാശി എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിൽ തുടങ്ങിയ അഭിനയ സബരിയ 60-70 കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അഭിനേതാവായി മാറി. ഹാസ്യ റോളുകൾ വളരെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്തിരുന്ന ബഹദൂർ അടൂർബാസിയോടത്തു ചേർന്ന് സൃഷ്ടിച്ച നിരവധി ചിത്രങ്ങളിലെ ഹാസ്യരംഗങ്ങൾ കേരളക്കരയെ ആകെ ചിരിയലകൾ കൊണ്ട് അമ്മാനമാടിയിട്ടുണ്ട്. തിരക്കഥയിൽ ഹാസ്യരംഗത്ത് ഭാസി ബഹദൂർ എന്ന് എഴുതി വയ്ക്കുന്ന സിറ്റുവേഷൻ തന്നെ ഇവർ സൃഷ്ടിച്ചു എന്ന് പറയാം. ആ ഒരു രീതിയിലേക്ക് മലയാള സിനിമയെ ഇവർ മാറ്റിയെടുത്തു. അപ്പോൾ ഇനിയും കുറച്ച് വിശേഷങ്ങൾ കൂടിയുണ്ട് നമുക്ക് പറയാൻ. അതൊക്കെ ഒരു പാട്ടിന് ശേഷമാവാല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കില്ലേ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്ന്? അപ്പോൾ ഒരു പാട്ട് കേട്ടാലോ. നീലിസാലി എന്ന ചിത്രത്തിലെ പാട്ടാണ്. പി ഭാസ്കരൻ വരികൾ എഴുതി, കെ രാഘവൻ സംഗീതം നൽകി, മെഹബൂബ് ആലപിച്ച ഒരു ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഗാനത്തിന് ശേഷം തിരികെ എത്താം. കൂടെയുള്ളത് ഞാൻ വിദ്യയാണ്.

അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ബഹദൂറിനെ കുറിച്ചാണല്ലേ. ഏകദേശം 860 ചിത്രങ്ങളിൽ അഭിനയിച്ച ആ അതുല്യ പ്രതിഭ താൻ അഭിനയ ജീവിതം തുടങ്ങുമ്പോൾ ജനിച്ചിട്ട് പോലുമില്ലാത്ത മലയാളത്തിൻ്റെ മികച്ച സംവിധായകരിൽ ഒരാളായ ലോഹിതദാസിൻ്റെ ജോക്കർ എന്ന ചിത്രത്തിനു വേണ്ടി തൻ്റെ അഭിനയ ജീവിതത്തിലെ അവസാന കഥാപാത്രം ചെയ്യുവാനെത്തി. ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങിയ തൻ്റെ കല സപത്സ്യ ജോക്കർ എന്ന നാമം അന്വർത്ഥമാക്കും വിധം വിധി തനിക്ക് വേണ്ടി സൃഷ്ടിച്ചു വച്ചിരുന്ന കോമാളിയായ പപ്പൻ എന്ന കഥാപാത്രം അഭിനയിച്ച് പ്രേക്ഷക മനസ്സിൽ നൊമ്പരത്തിൻ്റെ അലകൾ തീർത്ത് തൻ്റെ അഭിനയ ജീവിതത്തിലെ അവസാന വേഷവും കെട്ടിത്തീർത്ത് അരങ്ങൊഴിഞ്ഞു. ഹാസ്യകലയ്ക്കും സ്വാഭാവിക നടനത്തിനും പുതിയ പുതിയ ഭാഷ്യം രചിച്ച ബഹദൂർ 2000 May 22 ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു. അടുത്തൊരു ഗാനത്തിലേക്കാണ്. എൻ കൃഷ്ണൻ നിർമ്മിച്ച് മൊയ്തു പടിയത്തെ കഥയും തിരക്കഥയും എഴുതി എസ് എസ് രാജൻ സംവിധാനം ചെയ്ത കുപ്പിവള എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തതായി വരുന്നത്. തിരശീലയിൽ നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എന്ന് പഴയ പടങ്ങളിലൊക്കെ എഴുതി കാണിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ത് രസമാണ് ആ ഒരു സമയമെന്നാണ് പലപ്പോഴും അത് അനുഭവിച്ചവർ പറയുന്നത്. അത് കാണുമ്പോൾ തന്നെ തിയേറ്ററുകളിൽ കയ്യടി ഉയരുമത്രേ. പ്രേംനസീർ, അംബിക, ബഹദൂർ, കോട്ടയം ചെല്ലപ്പൻ, സുകുമാരി എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി അരങ്ങിലെത്തി. ബഹദൂറും സുകുമാരിയും ഹാസ്യരംഗത്ത് വരുന്ന ഒരു രസപ്രധാനമായ ഗാനമാണ് അടുത്തത്. പേരാറ്റിൻ കരയിൽ വെച്ച് പേരെന്ന് ചോദിച്ചപ്പോൾ പേരക്ക, അങ്ങനെ ഓടിയോടി പോകുന്ന വരികൾ, പി ഭാസ്കരൻ്റെ ലളിതമായ പദപ്രയോഗങ്ങളും എം എസ് ബാബുരാജിൻ്റെ നാടൻ ശീലുകളും ഇഴചേർത്ത നെയ്തെടുത്ത ഒരു മനോഹര ഗാനം അടുത്തതായി.

0: പ്രധാന വാർത്തകൾ. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. യുഡിഎഫ് സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എൽഡിഎഫിനായി എ സി മൊയ്തീനും ബിജെപിക്കായി ബി ബി ഗോപകുമാറും മത്സരിക്കും. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് കാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവച്ചതായി കേന്ദ്ര സർക്കാർ. 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. വാർത്തകൾ വിശദമായി. ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ബഹുരാഷ്ട്ര വേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശികവും ആഗോള പ്രാധാന്യവുമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. ചർച്ചകൾക്ക് ശേഷം നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. വിശ്വസ്ത പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശനം രാജ്യത്തിനേറെ പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോളവേദിയിൽ ഇന്ത്യ ശക്തമായി നിലകൊള്ളുന്നുവെന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നതെന്നും പര്യടനത്തിനിടെ 57 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായും ശ്രീ ഗോയൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
1: आज पूरा विश्व भारत को एक विश्वसनीय ट्रस्टेड पार्टनर के रूप में देखता है. आज पूरा विश्व भारत को एक प्रिफर्ड ग्लोबल डेस्टिनेशन के रूप में देख रहा है. पांचों देश में एक नया ऊर्जा है भारत के साथ व्यापार करने की. हमारे निर्यातकों के लिए ढेर सारे अवसर और भारत में बड़े पैमाने पे निवेश इस 5 देशों की यात्रा से कैटलाइज होगा.
0: 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. യുഡിഎഫ് സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എ സി മൊയ്തീൻ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായും ബി ബി ഗോപകുമാർ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് പിരിയുന്ന സഭ ഈ മാസം 29th ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വീണ്ടും സമ്മേളിക്കും. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതർ നടത്തിയ വെടിവയ്പ്പിലാണ് ഹംസ കൊല്ലപ്പെട്ടത്. മുസഫർബാദിൽ സ്വകാര്യ കോളേജിൽ നിന്ന് പുറത്തു വരുന്നതിനിടെയാണ് ഇയാൾക്ക് വെടിയേറ്റതെന്ന് പോലീസ് അറിയിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിൽ 40-ലധികം CRPF ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. 2026-27 വിനോദസഞ്ചാരകാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ആധുനിക സൌകര്യങ്ങളും സംയോജിപ്പിച്ച് പുതുക്കിയ രൂപത്തിലാണ് ഗോൾഡൻ ചാരിയറ്റ് തിരിച്ചെത്തുന്നതെന്ന് IRCTC അറിയിച്ചു. 40 ക്യാബിനുകളിലായി 80 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. ജുവൽസ് ഓഫ് സൌത്ത് പാക്കേജിൽ കൊച്ചിയും ഉൾപ്പെട്ടിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപത്തിന് കരാറൊപ്പുവച്ചു. കേന്ദ്ര സർക്കാരിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഉഷസ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: നിക്ഷേപങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് സഹകരണത്തിലൂടെയും ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്താനാകുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഉഷസ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സമുദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും നിക്ഷേപം നടത്താനും പദ്ധതിക്ക് കീഴിൽ 50 കോടി രൂപയുടെ ആകെ മൂലധനത്തുക കൊച്ചിൻ ഷിപ്പ്യാർഡ് നീക്കിവച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ നടത്തിപ്പിന് IIMK ലൈവ്, IIT മദ്രാസ് എന്നിവരുമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് പങ്കാളിത്തത്തിലേർപ്പെട്ടിട്ടുണ്ട്. സമുദ്രമേഖലയിലെ പങ്കാളികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചരക്ക് നീക്കം, തുറമുഖ അനുബന്ധ സേവനങ്ങൾ എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനവും വികസിപ്പിച്ചു. സമുദ്ര വ്യവസായ ശൃംഖലയിലുടനീളം പ്രവർത്തനക്ഷമതയും സുതാര്യതയും സഹകരണവും വർദ്ധിപ്പിച്ച് മേഖലയുടെ ഏകീകൃത ഡിജിറ്റൽ വിപണിയായി നിലകൊള്ളാൻ ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ചിന് സാധിക്കും. ഇന്ത്യയിലെ സമുദ്ര വ്യാപാരത്തിന്റെയും ചരക്ക് നീക്കത്തിന്റെയും ഡിജിറ്റൽ വൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിൽ ഇത് സുപ്രധാന പങ്കുവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മണിപ്പൂർ പോലീസ് മേധാവി രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. ക്യാബിനറ്റിന്റെ നിയമന സമിതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ്.

ക്ലബിന് അംഗീകാരം നൽകിയത്. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ഒപ്പം താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷയൊരുക്കുന്ന സുരക്ഷാ വിഭാഗമായ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മേധാവിയാണ് സുരക്ഷാ സെക്രട്ടറി. ഇന്ത്യ വാങ്ങാൻ തയ്യാറുള്ള അത്രയും ഊർജ്ജം നൽകാൻ യുഎസ് തയ്യാറാണെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ. ഹോർമൂസ് കടലിൽ കടച്ചതുമൂലം ഉയർന്ന ഇന്ധനവിലയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. നാളെ ഇന്ത്യയിലെത്തുന്ന മാർക്കോ റുബിയോ കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ സന്ദർശിക്കും.

0: നൽകുകയായിരുന്നു അദ്ദേഹം. നാളെ ഇന്ത്യയിലെത്തുന്ന മാർക്കോ റൂബിയോ കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ സന്ദർശിക്കും. ഈ മാസം 26-ന് നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ്കാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ആഫ്രിക്കൻ യൂണിയൻ, ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷൻ എന്നിവയുടെ അധ്യക്ഷരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. അതേസമയം ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ന്യൂഡൽഹിയിൽ ഈ മാസം 28 മുതൽ 31 വരെ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയും മാറ്റിവച്ചിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങളെന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകളും ഇന്ന് പുറത്തിറക്കും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. ഗുജറാത്ത് ഉയർത്തിയ 230 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈയ്ക്ക് 13.4 ഓവറിൽ 140 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. ഈ മാസം 26-ഓടെ കാലവർഷം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കില്ല. കോഴിക്കോട് വ്യാപക മഴയെ തുടർന്നുണ്ടായ മഴ വെള്ളപ്പാച്ചിലിൽ നിർമ്മാണത്തിലിരുന്ന താൽക്കാലിക പാലം തകർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കോഴിക്കോട് മുത്തപ്പമ്പുഴയിൽ ഇന്നലെ മലവെള്ളപ്പാച്ചിലാണ് താൽക്കാലികമായി യാത്രക്കാർ ഉപയോഗിക്കുന്ന ചപ്പാത്ത് തകർന്നത്. വനത്തിനുള്ളിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് തോട്ടിലൂടെ മലവെള്ളം കുത്തിയൊലിച്ച് വരികയായിരുന്നു. നിലവിൽ ഈ റൂട്ടിൽ ചെറുവാഹനങ്ങൾക്ക് മാത്രമായി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിശ്ചയ സമയത്തിനകം പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ കരാർ കമ്പനി തയ്യാറാവാത്തതാണ് ഇത്തരമൊരു ദുരവസ്ഥയ്ക്ക് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വരും ദിവസങ്ങളിലും മഴ ശക്തമായാൽ ഈ മേഖല പൂർണ്ണമായി ഒറ്റപ്പെടുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ.
0: UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24-ന് നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പ് ആണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117-000 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിക്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. UDF സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDFനായി AC മൊയ്തീനും BJPക്കായി BB ഗോപകുമാറും മത്സരിക്കും. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ്കാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവച്ചതായി കേന്ദ്ര സർക്കാർ. 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

ഇനി അടുത്തത് കണ്ണ് രണ്ട് കണ്ണ്. 1973 ഇറങ്ങിയ ചിത്രമാണ് ചുഴി. വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയമായതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ആ ചിത്രം പരാജയപ്പെടുകയാണ് ചെയ്തത്. എം എസ് ബാബുരാജും പി എ കാസിമും ചേർന്നൊരുക്കിയ ഈ ഗാനം പക്ഷേ എക്കാലത്തും ആരാധകർ ഏറെയുള്ളതാണ്. തമിഴ് തെലുങ്ക് നടി സാവിത്രി അഭിനയിച്ച ഒരു മലയാള ചിത്രമെന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. അപ്പോൾ കേൾക്കാം കണ്ണ് രണ്ട് കണ്ണ്, ആലാപനം മെഹബൂബും സംഘവും.

പ്രിയരെ, സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 23 സെക്കൻഡും ആകുമ്പോൾ നമ്മുടെ സ്വന്തം സ്വാഗതം കച്ചി തുടരുകയാണ്. അപ്പോൾ പോർട്ടർ കുഞ്ഞാലി എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേട്ടുകൊണ്ടാണ് നമ്മൾ വാർത്തകളിലേക്ക് പോയത്. ശ്രീമൂല നഗരം വിജയൻ വരികൾ എഴുതി, MS ബാബുരാജ് ഈണം പകർന്ന സീറോ ബാബു ആലപിച്ച ഗാനമായിരുന്നു വണ്ടിക്കാരൻ എന്ന ആ ഒരു ഗാനം.

അപ്പോൾ അടുത്ത ഗാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യമായാലോ. അപ്പോൾ ഇന്നത്തെ ബഹദൂറിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ ചോദ്യം. 1970s അദ്ദേഹത്തിന് തുടർച്ചയായി സംസ്ഥാന അവാർഡുകൾ നേടാൻ പറ്റിയ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ 1972 മികച്ച ഹാസ്യനടനായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹദൂർ പിന്നീട് 1973 മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡ് ലഭിച്ചു. അത് ഏത് ചിത്രത്തിനാണ് എന്നാണ് ചോദ്യം. അപ്പോൾ അതായത് 1973 ബഹദൂറിന് ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡ് ലഭിച്ചത്? അപ്പോൾ പെട്ടെന്ന് ഉത്തരങ്ങൾ നമ്മുടെ സ്വാഗതം കൊച്ചിയുടെ പോസ്റ്ററിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അറിയുന്നവർ പെട്ടെന്നായിക്കോട്ടെ. അപ്പോൾ അടുത്ത ഗാനത്തിലേക്ക് പോയാലോ. കണ്ണും കരളും 1962 പുറത്തിറങ്ങിയ ചിത്രമാണ്. അതിൽ വയലാർ രാജികൾ എഴുതി MP ശ്രീനിവാസൻ ഈണം പകർന്ന മെഹബൂബ് ആലപിച്ച ചെന്താമര എന്ന് പറയുന്ന ഒരു ഗാനത്തിലേക്കാണ്, ചെന്താമര പൂന്തേൻ. ആ ഗാനം കേട്ടാലോ. അപ്പോൾ ചോദ്യം മറക്കണ്ട. 1973 ബഹദൂറിന് ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡ് ലഭിച്ചത്? ഉത്തരം പെട്ടെന്ന് വന്നോട്ടെ. അപ്പോൾ ഇതാ വരുന്നു അടുത്ത പാട്ട്.

ഞമ്മളെ കണ്ട് ഞമ്മളെ കണ്ട് അത്തറും കൊണ്ട് വന്ന കാറ്റേ പൂങ്കാറ്റേ നീ മത്തി വെട്ട് നടന്നതും ഞമ്മളെ കണ്ട് ഞമ്മളെ കണ്ട്.

0: രൂപ തന്നാട്ടെ.
1: You are listening to Rainbow FM Kochi 107.5. Musically yours.
2: പി ഭാസ്കരൻ വരികളെഴുതി എം എസ് ബാബുരാജ് ഈണം പകർന്ന മെഹബൂബ് ആലപിച്ച ഒരു ഗാനമാണ് അടുത്തത്. ചിത്രം ഉമ്മ.

0: അപ്പോൾ പ്രിയപ്പെട്ടവരെ, സമയം 7 മണി കഴിഞ്ഞ് 46 മിനിറ്റും അല്ല 47 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, 1973 ബഹദൂറിന് ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡ് ലഭിച്ചത് എന്ന്. ഉത്തരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്, കുറച്ച് സമയം കൂടി തരാം. പെട്ടെന്ന് ഒരു പാട്ടിന് ശേഷം നമുക്ക് ഉത്തരങ്ങൾ വായിക്കാം. പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചാൽ അടുത്തൊരു ചോദ്യം കൂടി തരാം കേട്ടോ. അപ്പോൾ അടുത്ത ഗാനത്തിലേക്ക് പോവാണേ. അടുത്ത ഗാനം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം പറയാം കേട്ടോ, ലക്ഷപ്രഭുവിലെ ഗാനം കേട്ടാലോ. ഈ ഗാനത്തിൽ പ്രശ്നം പണമാണ്, പണമൊരു വല്ലാത്ത പണ്ടാരക്കാരനത്രേ, അങ്ങനെയാണ്. രസകരങ്ങളായ പദപ്രയോഗങ്ങളാണ് ഈ പാട്ടിലുടനീളമുള്ളത്. അപ്പോൾ ആ ഒരു പാട്ട് കേട്ടിട്ട് ആ ഒരു വൈബിൽ നമുക്ക് തിരിച്ചു വന്നിട്ട് ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. അപ്പോൾ ഉത്തരം അയക്കാത്തവരാരും സങ്കടപ്പെടേണ്ട, പെട്ടെന്ന് അടുത്ത ഒരു കുറച്ച് സമയത്തിനുള്ളിൽ ഉത്തരങ്ങൾ അയച്ചോളൂ. അടുത്ത ചോദ്യം ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇതാ വരുന്നു അടുത്ത പാട്ട്.
1: തനിക്ക് എന്താണ് പറയാൻ കൊടുക്കണ്ടേ, പണം ഒരു വല്ലാത്ത പണ്ടാരകാലനാണ്. ആ

പി ഭാസ്കറിന്റെ വരികളാണോ, എം എസ് ബാബുരാജിന്റെ ഈണമാണോ, സി ഒ ആൻ്റോയുടെ ശബ്ദമാണോ, ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മളൊന്ന് ചിരിച്ചു പോകും അല്ലേ? അപ്പോൾ ലക്ഷപ്രഭുവിലെ 68 പുറത്തിറങ്ങിയ ചിത്രമാണ് ലക്ഷപ്രഭു. അതിലൊരു ഗാനമാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം വായിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഒരുപാട് പേര് ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദീപ സുരേഷ് മാധവിക്കുട്ടി എന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ജിഷ ജോൺസൺ മാധവിക്കുട്ടി എന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഉഷ വാസുദേവൻ, പിന്നെ നമ്മുടെ വിനീത, മാഗി, രാജേഷ് ബാലൻ, വിജയൻ, ഹരികൃഷ്ണൻ, ബിന്ദു ദിലീപ്, വിജയൻ, ലീപ, പുരുഷോത്തമൻ, സൽമ, സനൽ, പിന്നെ നമ്മുടെ ചാർലി, അങ്ങനെ ഒരുപാട് പേര് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉത്തരം പറഞ്ഞ എല്ലാവർക്കും വളരെ വളരെ സന്തോഷത്തോടുകൂടി ഒരു നല്ല കയ്യടി തരികയാണേ. അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയാലോ? ആ ഒരു ചോദ്യം കേൾക്കണ്ടേ? അടുത്ത ചോദ്യം, ഏത് ചോദ്യം വേണം? എളുപ്പമുള്ളത് വേണോ പാടുള്ളത് വേണോ? എനിക്കറിയാം എന്ത് ചോദിച്ചാലും കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരം പറയുന്നുള്ളത്. അപ്പോൾ ബഹദൂറിൻ്റെ ജോഡിയായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നായികയായി ഏറ്റവും കൂടുതൽ തവണ ഒപ്പം അഭിനയിച്ച ഒരു പ്രശസ്ത നടിയുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ സിനിമകളിൽ ബഹദൂർ ശ്രീലത കൂട്ടുകെട്ട് പോലെ തന്നെ തരംഗമായി മാറിയ ബഹദൂറിനൊപ്പം ഏറ്റവും കൂടുതൽ സ്ക്രീൻ പങ്കിട്ട ആ നടി ആരാണ് എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ നൂറ് കേട്ടോളൂ, ബഹദൂർ ശ്രീലത കൂട്ടുകെട്ട് പോലെ തന്നെ വലിയ തരംഗമായി മാറിയ ബഹദൂറിനൊപ്പം തന്നെ സ്ക്രീൻ പങ്കിട്ട ഏറ്റവും കൂടുതൽ സ്ക്രീൻ പങ്കിട്ട ആ നടി ആരാണ്? ഉത്തരം പെട്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോകണ്ടേ? ഇതേ ചോദ്യങ്ങൾ ചോദിച്ച് പാട്ട് തരുന്നില്ല എന്ന് പരാതിയൊന്നും പറയണ്ട. അപ്പോൾ പാട്ട് ഇതാ വരുന്നുണ്ട്. ഖദീജ എന്ന ചിത്രത്തിലെ പാട്ടാണ് വരുന്നത്. യൂസഫലി കച്ചേരിയുടെ വരികൾക്ക് എം എസ് ബാബുരാജ് ഈണം പകർന്ന് സീറോ ബാബു ആലപിച്ച ഒരു ഗാനം.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5.
1: കണ്ടം വെച്ച കോട്ട എന്ന ചിത്രമില്ലാതെ എന്ത് ബഹദൂറിന്റെ ഗാനങ്ങളല്ലേ. അപ്പോൾ അതിലേക്കുള്ള ഒരു ഗാനമാണ് അടുത്തത് വരുന്നത്. 1961 പുറത്തിറങ്ങിയ കണ്ടം വെച്ച കോട്ട എന്ന ചിത്രത്തിനായി പി ഭാസ്കരൻ വരികൾ എഴുതി എം എസ് ബാബുരാജ് ഈണം പകർന്ന എം എസ് ബാബുരാജും പി ലീലയും ചേർന്ന് ആലപിച്ച ഒരു ഗാനത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കേട്ടാലോ?

0: പ്രിയരേ, സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റും 43 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വാഗതം കൊച്ചിയാണ്. അപ്പൊ ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലേക്കുള്ള ഗാനങ്ങൾ നമുക്കായി തെരഞ്ഞെടുത്ത് അയച്ചു തന്നത് സാജു ദേവസിയാണ് ആലങ്ങാട് നിന്നും. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നത്തെ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഹലോ
1: ഹലോ
0: ഹലോ സാജു.
1: അതെ,
0: എന്തൊക്കെയാണ് വിശേഷം?
1: നല്ല വിശേഷം, സുഖം.
0: ആലങ്ങാട് മഴയുണ്ടോ?
1: ആലങ്ങാട് മഴയുണ്ട്, ചെറുതായിട്ടൊക്കെ.
0: അപ്പൊ ആലങ്ങാടല്ലേ ഇപ്പോ?
1: ഇപ്പൊ ആലങ്ങാടല്ല, ഞാനിപ്പോ പെരുമ്പാവൂര.
0: ആ, ഒരു ചോദ്യചിഹ്നം പോലെ വന്ന് നിന്നുകൊണ്ട് ചോദിച്ചതാണ് ഞാൻ. പെരുമ്പാവൂര് മഴയുണ്ടോ?
1: ആ, പെരുമ്പാവൂര് ഇന്നലെ മഴ പെയ്തു. ഒരു ചെറിയ തണുപ്പുള്ള കാലാവസ്ഥയാണ്, മഴയും പെയ്യൂല അവസ്ഥ.
0: കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ നിക്കുകയാണ് അല്ലേ?
1: നിക്കുകയാണ് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ.
0: മോർണിംഗില് നമ്മള് വന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു.
1: ഇന്നലെ മഴ പെയ്തു, ഇന്നലെ മഴ പെയ്തു.
0: പിന്നെ എന്തൊക്കെയാണ് ആലങ്ങാടത്തെ വിശേഷങ്ങൾ പറയൂ.
1: ആലങ്ങാടും കുഴപ്പമില്ല, പെരുമ്പാവൂരിപ്പോ താമസിക്കുന്നോ.

0: കുഴപ്പമില്ല, നല്ല
1: പെരുമ്പാവൂരാണ് ഇപ്പൊ
0: സുഖമായിട്ട്
1: താമസിക്കുന്നത് അല്ലേ?
0: ഇപ്പൊ താമസിക്കുന്ന പെരുമ്പാവൂര.
1: ഓ ഓ, ആലങ്ങാട് എന്ന് വെച്ചപ്പോ ഞാൻ വിചാരിച്ചു നീ ആലങ്ങാടായിരിക്കും ഇപ്പൊ താമസിക്കാന്ന്.
0: അല്ല, അലങ്ങാട് വീടുണ്ട്, അലങ്ങാട് വീട് തന്നെ, അലങ്ങാട്ടിൽ തന്നെ താമസം. വീട് ഇപ്പൊ താൽക്കാലികമായിട്ടൊന്നും മാറ്റാതെ റിനോവേഷനും കാര്യങ്ങളും.
1: ഓ ശരി ശരി ശരി. എന്ത് ചെയ്യാണ് സാജു?
0: ഞാൻ സി സി ആർ സിയിൽ ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യാം.
1: ഓ, എ സി ടെക്നീഷ്യൻ ആണ്. അപ്പൊ നിങ്ങളുടെ ഒരു പീക്ക് ടൈം ഒക്കെ കഴിഞ്ഞൂല്ലേ? നല്ല ചൂട് സമയത്ത് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വിളിയായിരിക്കില്ലേ?
0: ഞങ്ങൾക്ക് സെൻട്രൽ എ സി ആണ്, അപ്പൊ അതുകൊണ്ട് അവിടെ വിഷയമില്ല.
1: ഓ, ഒരു സ്ഥലത്ത് മാത്രം നോക്കിയാ മതി.
0: മെഷീൻ നോക്കിയാ മതി, അവിടെ പിന്നെ വേറെ പ്രശ്നങ്ങളില്ല, എല്ലാം ഒരേ ടെമ്പറേച്ചർ അറേഞ്ച്മെന്റ് ആണ്. ഹോസ്പിറ്റൽ അല്ലേ, പിന്നെ അങ്ങനെ അവിടെ പുതുതായിട്ട് ഓപ്പൺ ആയതുകൊണ്ട് കുറെ സൗകര്യങ്ങളുണ്ട്
1: അതിന്റേതായിട്ട്,
0: ഈ മെഷീനറീസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അങ്ങനെ പോകുന്നു.
1: ഓക്കെ, അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ.
0: വീട്ടില് ഭാര്യയും മൂന്ന് മക്കളും.
1: ഭാര്യയുടെ പേരെന്താണ്?
0: ഭാര്യയുടെ പേര് ആൻസി സാജു. മൂത്തമകൻ ഡേവി സാജു. രണ്ടാമൻ തോമസ് സാജു. മൂന്നാമത്തത് ഒരു മകളാണ്, ഏഞ്ചൽ റോസ്.
1: ഓ, മാലാക കുഞ്ഞാണ്.
0: മാലാക കുഞ്ഞാണ്, മാലാകായിട്ട് തന്നെ പോണു. അവളുള്ളതുകൊണ്ടാണ് ഞങ്ങള് പെരുമ്പാവൂരിവിടെ ആയിപ്പോയത്, കാരണം അവളിവിടെ സെന്റ് മേരീസിലാ പഠിക്കണേ. അപ്പൊ അവൾക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുള്ളൂന്നൊരു തോന്നില്ല.
1: രണ്ട് ആന്തരികൾക്ക് ശേഷം കിട്ടിയതാണല്ലോ അല്ലേ?
0: ഓ, 16 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടി.
1: ചേട്ടന്മാരുടെ ഒക്കെ കൺമണി ആയിരിക്കും.
0: ഓ, കഴിഞ്ഞ ദിവസം ഡാൻസിന്റെ അരങ്ങേറ്റമായിരുന്നു. മറ്റേ കാലടി ശ്രീശങ്കര എല്ലാം പഠിക്കണേ.
1: ഓ, പ്ലസ് ടു ആണോ?
0: അല്ല, പ്ലസ് ടു അല്ല, മറ്റേ അവിടെ അരങ്ങേറ്റം, അത് അവരുടെ ഡാൻസ് സ്കൂൾ അവിടെ ആയിരുന്നു. ആറ് ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു.
1: ഓ, എത്രയിലാ പഠിക്കുന്നത്?
0: ഇപ്പൊ ഏഴിലേക്ക്. ഏഴിന്ന് ഇപ്പൊ എട്ടിലേക്കായി. ഹൈസ്കൂള്. അപ്പൊ പുള്ളിക്കാരത്തി ഡാൻസിന്
1: യു പി സെക്ഷൻ കഴിഞ്ഞു, ഹൈസ്കൂളിലേക്ക് കയറി. നർത്തകിയാണ്.
0: ഞങ്ങളുടെയാണ്, ഞങ്ങൾക്കാണ് കളമശ്ശേരിയിലെ കലാനികേതൻ ഡാൻസ് സ്കൂളൊക്കെ ഉണ്ട്. കലയായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന മൂത്ത ആള് ഒരു ആർട്ടിസ്റ്റ് ആണ്, നല്ല ഫേമസ് വരയൊക്കെ വരയ്ക്കുന്ന ആളാണ്.
1: കാലങ്ങാട്
0: പള്ളിയിലൊക്കെ അവന്റെ തന്നെ പടങ്ങളുണ്ട് ഒത്തിരി. പിന്നെ കോട്ടപ്പുറം പള്ളിയിലൊക്കെ വരച്ചിട്ടുണ്ട്.
1: കലാകുടുംബമാണ്,
0: കലാകുടുംബമാണ്. ഭാര്യ നന്നായിട്ട് തയ്ക്കും, നല്ല ഫുഡ് ഉണ്ടാക്കും. ഞങ്ങൾക്കൊരു ദോശക്കട ഉണ്ട് ഇവിടെ, ഒരു സഞ്ചികയില്, ഒരു ഹൈപ്പർ മാർക്കറ്റില്.
1: സാജു ചേട്ടൻ പാട്ട് പാടുവല്ലോ?
0: ഞാൻ പാട്ട് പാടില്ല. ഞാൻ പാട്ട് പാടിക്കഴിഞ്ഞാൽ പാട്ട് പാടിപ്പിക്കാറുള്ളൂ, പാട്ട് പാടിയാ ശരിയാവൂല.
1: ആണോ, അത്ര ബോറാണോ? അങ്ങനെ തോന്നുന്നില്ല ശബ്ദം കേട്ടിട്ട്.
0: ബോർ തന്നെയായിരിക്കും,
1: എന്നാ വേണ്ട. എന്തോ
0: പാട്ട് പാടി മറ്റുള്ളവരെ കേൾപ്പിച്ച് പറ്റേ ബുദ്ധിമുട്ടിക്കുന്നല്ലോ.
1: നല്ല പാട്ടുകൾ കൊടുത്തിട്ടുണ്ട്, ഇനി പാടി ബുദ്ധിമുട്ടിക്കണ്ട അല്ലേ? നല്ല തീരുമാനം. പക്ഷെ എന്നാലും ശബ്ദം കേട്ടിട്ട് പാടുന്ന ആളുടെ ശബ്ദം പോലെ ഉണ്ട്
0: കേട്ടോ. കലാമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നല്ലേ.
1: എന്നാലും ഒരു പേടിയല്ലേ പറഞ്ഞത് മോശമാക്കണ്ടെന്ന്.
0: അല്ലല്ല, നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ പാടില്ല.
1: അതെ അതെ, തീർച്ചയായും.
0: അതും പ്രത്യേകിച്ച് ലോകം മുഴുവൻ കേൾക്കണ എഫ്എമ്മിലൊക്കെ കേറി നമ്മൾ.
1: ഇത് നമ്മളുടെ സ്ഥലമല്ലേ, നമ്മളുടെ കൂട്ടായ്മയല്ലേ ഇവിടെ.
0: അതൊക്കെ ശരി തന്നെ, അതിനൊന്നും ഞാൻ എതിര് പറയുന്നില്ല. നമ്മൾ നിക്കണ്ടടുത്ത് നിക്കണം എന്നുള്ള അഭിപ്രായം കാരണമാണ് ഞാൻ.
1: ഓ, തീർച്ചയായും മാനിക്കുന്നു അഭിപ്രായത്തെ.
0: അതല്ലാതെ നമുക്ക് പറ്റാത്ത കാര്യം, ഇപ്പൊ നമുക്ക് പിറ്റാവുന്ന കിട്ടി എഴുതി അയച്ചു കിട്ടി വന്നു സന്തോഷം.
1: സന്തോഷം അല്ലേ,
0: ചെയ്യാവുന്ന കാര്യം. പക്ഷെ അത് ബാക്കിയുള്ള കാര്യത്തിലേക്ക് നമ്മൾ ഇൻവോൾവ് ആവണം നല്ലതല്ലോ.
1: ഓക്കെ, അപ്പൊ ആ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു. പിന്നെ വേറെന്തെങ്കിലും റെയിൻബോയോട് പങ്കുവെക്കാനുണ്ടോ?
0: നമ്മുടെ പുതിയ ഭരണഘടന മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറിന് പ്രത്യേകം അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേരുന്നു, കാരണം വളരെ അടുത്ത് പരിചയമുള്ള ഒരാളാണ്. നല്ല ഭരണം കാഴ്ചവെക്കാനും നല്ല സമൂഹത്തിൽ വാർത്തെടുക്കാനും പുള്ളിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: പിന്നെ വേറെന്തെങ്കിലും വിശേഷം പറയാനുണ്ടോ? ഡെഡിക്കേഷനോ എന്തെങ്കിലും പറയാനുണ്ടോ?
0: ഡെഡിക്കേഷൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും
1: എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാം. ആരുടെ പക്ഷപാതമില്ല, ഒരുപോലെ സ്നേഹം ഒരുപോലെ പങ്കിടുന്നു അല്ലേ. അപ്പോ കത്ത് അയച്ചതിന് വളരെ സന്തോഷം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇനിയും നല്ല ഗാനങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് കത്തുകൾ അയക്കുക. അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ.
0: ഓക്കെ, താങ്ക് യു.
1: ശരി, ബൈ ബൈ. സാജു ദേവസിയാണ് ഇന്നത്തെ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചു തന്നത് ആലങ്ങാട് നിന്നും. അദ്ദേഹം ഇപ്പോൾ പെരുമ്പാവൂരാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനങ്ങളാണ് എന്ന് ശ്രോതാക്കളുമായി പങ്കുവച്ചത്. അപ്പോൾ അടുത്ത ഒരു ഗാനത്തിലേക്ക് പോകണ്ടേ? അടുത്ത ഗാനത്തിലേക്ക് പോവാം.

സുന്ദരിപ്പണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്. പി ഭാസ്കരൻ എഴുതിയ ഈ ഗാനം മൂടുപടമെന്ന ചിത്രത്തിലേതാണ്. ഈ ചിത്രത്തിലെ ഒരു കഥാപാത്രമായ ബഹദൂറിനു വേണ്ടി സൃഷ്ടിച്ച ഗാനമാകാം ഇത്. എന്തായാലും അദ്ദേഹത്തിന്റെ ശബ്ദം പോലെ തന്നെ മെഹബൂബ് ഈ പാട്ട് പാടി വെച്ചിട്ടുണ്ട്. ഈ ഗാനത്തിന് സംഗീതം പകർന്നത് MS ബാബുരാജാണ്. അങ്ങനെ ചെറുപ്പക്കാരുടെ അന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു ഇഷ്ടഗാനമായിരുന്ന ആ ഗാനത്തിലേക്കാണ് അടുത്തതായി നമ്മൾ പോകുന്നത്.

അയ്യോ എന്തൊരു തൊന്തരവ്. പന്തലി കെട്ടണം പത്തൈമ്പതാൾക്ക് പന്തിയൊരു കേണം. പന്തലി കെട്ടണം പത്തൈമ്പതാൾക്ക് പന്തിയൊരു കേണം. ജാതകമൊക്കണം ജാതിയും നോക്കണം ജ്യോതിഷം ചേരേണം. ജാതകമൊക്കണം ജാതിയും നോക്കണം.

കഴുത്തിൽ തലയും കെട്ടേണം, മോതിരം മാറണം, കൊടി കൊടുക്കേണം, തലയും കെട്ടേണം, കഴുത്തിൽ തലയും കെട്ടേണം. എന്തൊരു

പണ്ടേക്ക് വണ്ട നാം ഒന്നാണെങ്കിലും നട്ടർക്ക് പറ്റൂല്ല. പണ്ടേക്ക് വണ്ട നാം ഒന്നാണെങ്കിലും നട്ടർക്ക് പറ്റൂല്ല. പണ്ടത്തെ ഗന്ധർവ കല്യാണം പോലും അവർക്ക് പിടിക്കൂല്ല. പണ്ടത്തെ ഗന്ധർവ കല്യാണം പോലും അവർക്ക് പിടിക്കൂല്ല. എന്തൊരു

0: തൊന്തരവ്, എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്.
1: പൂന്തേനരുവി എന്ന ചിത്രത്തിനായി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി എം കെ അർജുനൻ ഈണം പകർന്ന് പി ജയചന്ദ്രൻ, പി ലീല, രാജ്മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഒരു ഗാനത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്.

0: കോലത്തിറച്ചി കുത്തി വിളമ്പു നീ മലച്ചു നിൽക്കാതെ പൂവാ. കൊലത്തിറച്ചി കുത്തി വിളമ്പു നീ മലച്ചു നിൽക്കാതെ പൂവാ.
1: കഴുകൊട്ടി ചോടി വരുന്നേ കച്ചാനം ചന്ദ്ര കാളാ.

ആടുപേരവൻ ഓടിവരുന്നേ തൂപ്പൊടിച്ചു കൊടുക്ക്. ആടുപേരവൻ ഓടിവരുന്നേ തൂപ്പൊടിച്ചു കൊടുക്ക്.

0: തളർന്നിരുന്നാലു ഇങ്ങനെ തളർന്നിരുന്നാലു അതങ്ക കൂടമേ കൊണ്ടും കൂടമേ തളർന്ന് തളർന്നേ.
1: പ്രിയരെ, 8 മണി കഴിഞ്ഞ് 12 മിനിറ്റും 26 സെക്കൻഡും ആകുമ്പോൾ സ്വാഗതം കൊച്ചി ഏകദേശം ഒക്കെ ഇവിടെ പൂർണ്ണമാവാറായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ടായിരുന്നു. ശ്രീലതയ്ക്കൊപ്പം ആണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ അഭിനയിച്ച മറ്റൊരു നടി കൂടി ഉണ്ടായിരുന്നു ബഹദൂറിനൊപ്പം. അതാരാണ് എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഉത്തരങ്ങളിൽ പലരും ജിഷ പറഞ്ഞിട്ടുണ്ട് സുകുമാരി എന്ന്, അങ്ങനെ സുകുമാരി എന്ന് ദീപയും പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ദിലീപ് സുകുമാരി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ജിഷ ജോൺസൺ, ഷേർലി, സരിത, വിനീത, മാഗി, പത്മകുമാർ, ബാലൻ അല്ല സോറി രാജേഷ് ബാലൻ, ലീപ പുരുഷോത്തമൻ, പിന്നെ നമ്മുടെ ഹരികൃഷ്ണൻ, സൽമ, മനോജല്ല, അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സുകുമാരി എന്ന്. പക്ഷേ ശരിയായ ഉത്തരം മീനയാണ്. മീനയുമായാണ് അതിലും ഏറെ സ്ക്രീൻ പങ്കിട്ടത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലെ അടുത്ത ഗാനത്തിലേക്ക് പോവുകയാണ്. അടുത്തത് മറവിൽ തിരിവ് സൂക്ഷിക്കുക എന്ന ചിത്രത്തിലെ ഗാനമാണ്. വയലാറിൻ്റെ വരികൾ ദേവരാജൻ്റെ ഇണം യേശുദാസിൻ്റെയും സി ഒ ആൻ്റോയുടെയും ആലാപനം. കേട്ടാലോ, ഇതാ വരുന്നു.

0: പ്രിയരെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 14 മിനിറ്റും 50 സെക്കൻഡും. ഇനി 8:15 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹിയിലെ.
1: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. Good morning, I am VC Pramod. The headlines. Prime Minister Narendra Modi to hold talks with President of Cyprus Nikos Christodoulidis in New Delhi today. First International Big Cat Alliance Summit scheduled to take place in New Delhi on June 1st postponed. Railways urges passengers to remain alert and immediately report any suspicious activity or individual on railway premises on helpline number 139.

0: സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.
1: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 22 സെക്കൻഡും ആകുമ്പോൾ നമ്മുടെ അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതാ വരുന്നു അടുത്ത പ്രോഗ്രാം.
2: ബ്ലാസ്റ്റ് യുവർ മോർണിംഗ്സ് വിത്ത് ബ്ലിസ്റ്ററിംഗ് മ്യൂസിക്. സവാരി ടൈം, ഡ്രൈവ് ടൈം മ്യൂസിക്.

ഇൻസ്റ്റയിലാണ് എങ്കിൽ എഫ് എം റെയിൻബോ കൊച്ചി 107.5 എഫ് ബിയിലാണ് എങ്കിൽ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് ഉത്തരങ്ങൾ പറയാട്ടോ. അപ്പോൾ ഉത്തരമല്ല, നമ്മളുടെ അങ്ങനെ വംശനാശം സംഭവിക്കുന്ന ഏതെങ്കിലും വൃക്ഷലതാദികളോ സസ്യലതാദികളോ അതുപോലെ തന്നെ നമ്മളുടെ എന്തെങ്കിലും ജന്തു ജീവി വർഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയാട്ടോ. അപ്പോൾ യാത്ര ചെയ്യുകയാണെങ്കിൽ പാട്ട് കേൾക്കാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് രണ്ട് വട്ടം ഞാൻ പറഞ്ഞു, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് വിളിച്ചോളൂ. ഒന്ന് രണ്ട് കോളുകൾ വന്നപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പാട്ട് പോയിക്കൊണ്ടിരുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ വിളിച്ചവരെ വീണ്ടും വിളിച്ചോളൂ. 0484-242-8101 ആണ്. യാത്ര ചെയ്യുമ്പോൾ ഒരു പാട്ട് കേട്ട് ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാൻ എന്താ സുഖം അല്ലേ? അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ. കൂടെയുള്ളത് ഞാൻ ആർജെ വിദ്യയാണ്. സമയം 8 മണി കഴിഞ്ഞ് 46 മിനിറ്റും 51 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

അപ്പോൾ ഒരു അറിയിപ്പ് പറയാനുണ്ടേ. 110 KV കടവന്തര സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ സബ്സ്റ്റേഷൻ പരിധിയിലുള്ള തേവര ഇലക്ട്രിക്കൽ സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എരൂർ സെക്ഷൻ പരിധിയിൽ ഇരുപ്പക്കാല, ഗ്രീൻ പാം, പണ്ടാത്തിൽ, എലുമനക്കൽ, പുലിയന്നൂർ, ശ്രീവിദ്യ അപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിൽ രാവിലെ 8 മണിക്ക് വൈദ്യുതി മുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വൈകുന്നേരം 5 മണി വരെയാണ് ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ 8 മണിക്ക് പോയവരോടൊന്നും പറയാൻ പറ്റില്ല, 9 മണിക്ക് പോകുമെന്ന് പറഞ്ഞിരിക്കുന്നവർ പെട്ടെന്ന് കറണ്ടുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ തീർത്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത ഒരു ഗാനത്തിലേക്ക് പോവാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു, ജൈവ വൈവിധ്യ, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ചുറ്റുപാടും എന്തെങ്കിലും തരത്തിലുള്ള വംശനാശം സംഭവിക്കുന്ന ചെടികളോ അതുപോലെ തന്നെ സസ്യ മൃഗങ്ങളോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്കൊന്ന് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യേണ്ടത് എവിടെയാണ്,

0: ഹലോ, അപ്പോ 8 മണി കഴിഞ്ഞ 52 മിനിറ്റും 32 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പാട്ട് കേൾക്കേണ്ട സമയമല്ലേ? ഒരു പാട്ട് കേട്ടുകൊണ്ടല്ലേ യാത്ര ചെയ്യേണ്ടത്? അത് ഏതൊരു യാത്ര ചെയ്യുന്ന ഇത് എന്തായാലും, കാറായിക്കോട്ടെ, ബസ്സായിക്കോട്ടെ, ട്രെയിൻ ആയിക്കോട്ടെ, ടു വീലറിൽ ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ബാക്കി ഏതൊരു വാഹനത്തിലായാലും യാത്ര ചെയ്യുമ്പോൾ പാട്ട് കേൾക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? പെട്ടെന്ന് വിളിക്കണം അല്ലേ? എങ്ങോട്ട് വിളിക്കണം? 04 2 4 2 8 1 0 1. അപ്പോൾ ചില സമയത്തുണ്ടല്ലോ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്ന കോളുകൾ ഞാൻ കാണാതെ പോകുന്നതാണ്. ആ അതെ, അടുത്ത കോൾ വന്നിട്ടുണ്ട്. ഹലോ
1: ഹലോ,
0: ആ പേര് പറഞ്ഞോളൂ. ആ ഹാ ഹാ, അതാണ് ഞാൻ എടുത്തപ്പോ കട്ടായിപ്പോ അല്ലേ? സതി. കൊച്ചിയിലേക്ക് പോവാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്. മോള കൊച്ചിയിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞോളൂ. ഒത്തിരി ഉറക്കെ പറഞ്ഞേ.
1: മാണിക്യമലരായി,
0: അടിപൊളി സെലക്ഷൻ ആണല്ലോ. ആ നല്ല പാട്ടാണ്. ആ നല്ല പാട്ടാ.
1: പിന്നെ എനിക്ക് 3 മക്കളുണ്ട്. മൊത്തം 3 കുട്ടികള്, 2 കുട്ടികള്, ഞങ്ങൾക്ക് 4 കുട്ടികള്. മൊത്തം 2 ജെൻസാണ്, 3 പെൺകുട്ടി, 1 ആൺകുട്ടി. പിന്നെ എന്റെ ഭർത്താവ്, മക്കള്, 10 പേരൊക്കെടാറുണ്ട് എനിക്ക്.
0: ഹലോ, ഇത്തിരി ഉറക്കെ പറഞ്ഞു. പറഞ്ഞു വരുമ്പോ ഉണ്ടല്ലോ ശബ്ദം അങ്ങോട്ട് ഇല്ലാതായി പോണു. കട്ടായി പോവല്ല, ഇങ്ങനെ പതിയെ പതിയെ ആയി പോണു. പിന്നെ എന്തൊക്കെയാണ് വിശേഷം?
1: ഓ നല്ല വിശേഷം. ഞാൻ ചെറുതായിട്ട് ഈ പീരിങ്ങിന്റെ ഇതാണ്, ചെമ്മീൻ കിള്ളണ ജോലിയാണ്.
0: ഓ ഓ ഓ, അപ്പൊ ഇന്ന് പോണില്ല?
1: ഓ
0: ഇന്ന് പോണില്ല. കൊണ്ടിക്കോളും. അപ്പൊ പുറത്തേക്കൊന്നും പോകണ്ട, വീട്ടിലിരുന്ന് തന്നെ ചെയ്താൽ മതി. അപ്പൊ ഇന്ന് രാവിലത്തെ പണി കഴിഞ്ഞിട്ടാണോ പോകുന്നത് അല്ലെങ്കിൽ വന്നിട്ടാണോ ചെയ്യുന്നത്?
1: ഓ
0: കഴിഞ്ഞിട്ട്. കയറ്റി അയക്കുന്ന ചെമ്മീനുകളാണോ? കയറ്റി അയക്കുന്ന ചെമ്മീനാണോന്ന്? അപ്പൊ എന്തായാലും അടിപൊളി പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ആ പാട്ട് കേട്ടുകൊണ്ട് യാത്ര ചെയ്തോളൂ കേട്ടോ. ശരി എന്നാ, ഓക്കെ.

0: ഹലോ, അപ്പൊ നമ്മുടെ അടുത്ത കോളർ ഇവിടെ റെഡിയാണ്, വിശേഷങ്ങൾ ചോദിക്കാം. ഹലോ,
1: ഹലോ,
0: പേര് പറഞ്ഞോളൂ.
1: രാജേഷ്.
0: രാജേഷ്, എവിടുന്നാണ്?
1: ഞങ്ങൾ ആലുവ സ്റ്റാൻഡിലുണ്ട്.
0: ഓക്കെ, എങ്ങനെ പോവാണ്?
1: മോളാക്കാൻ വേണ്ടി വന്നതാണ്.
0: പഠിക്കുന്ന അവിടെ നിന്നിട്ടാണോ?
1: അല്ല, ഇന്ന് മറ്റേ ഗൈഡിന്റെ ഒരു ജൈവ വൈവിധ്യ ദിനത്തിന്റെ.
0: ആ, നമ്മളിന്ന് സംസാരിച്ചേ ഉള്ളൂ, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണെന്ന്. അപ്പൊ ഗൈഡ്സിന്റെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടാവും അല്ലേ അവർക്ക്? എപ്പൊ തുടങ്ങും? 9:00. ആ, മക്കളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. പേര് പറഞ്ഞോളൂ. ശിവഗംഗയും ശിവനന്ദ. ശിവഗംഗയും ശിവനന്ദയും. ആ, അപ്പോ ശിവനന്ദയാണോ ശിവഗംഗയാണോ പോകുന്നതെന്ന്? ഓക്കെ, ഏത് ക്ലാസ്സിലാ മോൻ പഠിക്കുന്നത്? പ്ലസ് ടു. ആ, ശബ്ദം കുഞ്ഞു ശബ്ദമാണേ, ഞാൻ വിചാരിച്ചൊരു 5-ലോ 6-ലോ ഒക്കെ ആയിരിക്കും. അപ്പൊ നന്ദയോ?
2: 3-ാം ക്ലാസ്സിലേക്ക്
0: ആയിട്ടുള്ളൂ അല്ലേ. ചേച്ചി പ്ലസ് ടുവിലേക്ക് ആയി എന്നാണോ പറഞ്ഞേ? ആ ഹാ ഹാ. അപ്പൊ പ്ലസ് വണ്ണിലൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടോ? 10-ാം തീയതി. നിങ്ങൾ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വന്നിട്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ. ആ ഹാ ഹാ. ആ, എനിക്ക് തെറ്റിപ്പോയതാ. അപ്പൊ എങ്ങനെ, എക്സാം ഒക്കെ എളുപ്പമായിരുന്നോ? എന്ത് പണിയാണല്ലേ, ഈ നിന്ന് നല്ല ദിവസമായിട്ട് വെറുതെ എക്സാമിന്റെ കാര്യമൊക്കെ എന്തിനാ ഓർമ്മിപ്പിക്കുന്നത് അല്ലേ. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്? വാഴയില കൂടപ്പിറന്നോ? ആ, അതാണല്ലോ ചോദിക്കുള്ളൂ. അപ്പോ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടിപൊളിയായിട്ട് പോയി നമ്മുടെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചും അതൊക്കെ ചെയ്തിട്ടൊക്കെ വരൂ ട്ടാ. ഓക്കെ, വിദ്യ വിദ്യ വിദ്യ. അപ്പോ ശരി, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.
1: താങ്ക് യു. ഓക്കെ, ബൈ.

ഹലോ, അപ്പോൾ നമ്മുടെ അടുത്ത കോളർ റെഡി ആയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ. ഓ, അപ്പോൾ കോള് കട്ടായി പോയിട്ടുണ്ട്, സംസാരിക്കാൻ പറ്റിയില്ല. എന്തായാലും വിളിച്ചത് ആരാണ് എന്ന് ഞാൻ കൃത്യമായി ചോദിച്ചില്ല. അപ്പോൾ എന്തായാലും പറഞ്ഞ പാട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നെറ്റിപ്പട്ടം എന്ന ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചത്. അപ്പോൾ ആ പാട്ട് നമുക്ക് കൊടുത്തേക്കാം അല്ലേ. അപ്പോൾ പിന്നെ എന്തൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ പറയാനുള്ളത്? വിശേഷങ്ങളിൽ നമ്മൾ പറഞ്ഞു വന്നത് ജൈവ വൈവിധ്യ ദിനത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുള്ളൊരു ദിവസമാണ്. അതായത് ലോകത്തിലെ ആദ്യത്തെ ബിറ്റ്കോയിൻ ഇടപാട് നടന്നത് 2010 May 22 എന്നാണ് പറയുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഒരു സാധനം വാങ്ങാൻ ബിറ്റ്കോയിൻ ഉപയോഗിച്ചു ഈ ദിവസം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം ലാസ്ലോ ഹാനിക്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് 2 pizza വാങ്ങാൻ 10,000 ബിറ്റ്കോയിൻ നൽകിയെന്ന് പറയുന്നത്. ഇന്നത്തെ ബിറ്റ്കോയിന്റെ മാർക്കറ്റ് വില അനുസരിച്ച് ഏകദേശം കോടിക്കണക്കിന് രൂപയാണ് അപ്പോൾ ഒരു പിസയ്ക്ക് വേണ്ടി അദ്ദേഹം ചെലവാക്കിയതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടിയുള്ളൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ എന്തായാലും നെറ്റിപ്പാട്ടത്തിലെ ആ പാട്ടൊന്ന് കേട്ടേക്കാം അല്ലേ. കോള് കണക്റ്റ് ആയിട്ടില്ല, കട്ടായി പോയി, എന്നാലും ആ പാട്ടൊന്ന് വെച്ചുകൊടുക്കാം.

0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
3: അപ്പൊ നമ്മുടെ അടുത്ത കോളർ ഇവിടെ റെഡിയാണ്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം അല്ലേ. ഹലോ.
4: ഹലോ.
3: ഹലോ, പേര് പറഞ്ഞോളൂ.
4: എന്റെ പേര് ജോഷി എന്നാണ്.
3: ജോഷി, ജോഷി എവിടെ നിന്നാണ്?
4: ഞാൻ കാക്കനാട് നിന്ന് വിളിക്കണ.
3: ഓക്കെ, എവിടേക്ക് പോവാണ്?
4: ഞാൻ ജോലി സ്ഥലത്തേക്ക് പോവാണ്. ഞാൻ കുമ്പളത്ത് നിന്ന് കാക്കനാട്ടേക്ക് പോവാ.
3: ഓ, കുമ്പളത്ത് നിന്ന് വരുന്നതാണല്ലേ.
4: അതെ.
3: ഓക്കെ, അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം?
4: നല്ല വിശേഷം.
3: ട്രാഫിക് ഒക്കെ കൂടുതലാണോ? എന്തൊക്കെയാണ് റോഡിലെ അവസ്ഥകൾ? എന്താണ്
4: റോഡില്? മഴയുടെ ആരംഭമുണ്ട്, രാത്രി മഴ പെയ്തു.
3: മഴ നമ്മളുടെ റോഡുകളെ യാത്രകളെ തടസ്സപ്പെടുത്തുന്നുണ്ടോ?
4: കുറച്ച് കുറച്ച്.
3: ട്രാഫിക് ജാം ഉണ്ടോ?
4: ആ വെണ്ണല വഴി

0: വരുമ്പോ അങ്ങനെ എളുപ്പം വഴിയുണ്ടല്ലോ
1: ഫ്രണ്ടിൽ, അവിടെ ചെറുതായിട്ട് റഷ് ഉണ്ടല്ലേ,
0: വേറെ കുഴപ്പങ്ങളൊന്നുമില്ല.
1: അപ്പൊ പിന്നെ എന്തൊക്കെയാണ് വിശേഷം?
0: ആ വീട്ടില് വൈഫുണ്ട്, വൈഫ് അധ്യാപികയാണ്, എന്റെ മക്കളുണ്ട്, അവള് പഠിച്ചു കഴിഞ്ഞു, ഒരാള് പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ആ രീതിയിൽ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും.
1: ശബ്ദം കേൾക്കുമ്പോ ഭയങ്കര യങ്ങാണ് കേട്ടോ.
0: യങ്ങാണല്ലേ തന്നെ,
1: സോറി സോറി, ഞാൻ തിരിച്ചെടുത്തു, എന്റെ തെറ്റ്.
0: മനസ്സ് യങ്ങാണെങ്കിൽ ഏത് പ്രായമാണെങ്കിലും നമുക്ക് ഊർജസ്വലതയുടെ വർക്ക് ചെയ്യാൻ പറ്റും.
1: അതാണ്
0: നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്.
1: ആ അതുകൊണ്ടാണ് ഈ ശബ്ദവും ഇങ്ങനെ ചെറുതായി ഇരിക്കുന്നത്.
0: സത്യമായിട്ടും എന്തും ചെയ്യാൻ നമുക്ക് ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട്.
1: അതെ, ഈ കേൾക്കുന്ന എല്ലാ എനിക്ക് ഉൾപ്പെടെ എല്ലാവരിലേക്കും ആ പോസിറ്റീവ് എനർജി അങ്ങനെ പരക്കട്ടെ.
0: കഴിവുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു കഴിവ്, അസാധാരണ കഴിവ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പ്രകടിപ്പിക്കണം. മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ.
1: അതെ,
0: ടു ക്രിയേറ്റീവ് തോട്ട്സ്,
1: മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത എന്തും നമുക്ക് ചെയ്യാം അല്ലേ. അപ്പോ എന്തോ
0: അതാണ് നമ്മൾ ചിന്തിക്കുന്ന.
1: മക്കളുടെ പേര് പറഞ്ഞോളൂ.
0: മക്കളുടെ പേര് സ്റ്റേസി എന്നാണ് പേര്.
1: എന്തോ
0: സ്റ്റേസി,
1: സ്റ്റേസി,
0: സ്റ്റേസി ജോഷി,
1: സ്റ്റേസി. ആ ഓക്കെ ഓക്കെ, സ്റ്റേസി ജോഷി. ജോഷി
0: മോന്റെ പേര് ഡാൻ ജോഷി.
1: ഡാൻ ജോഷി, ഓ ഭയങ്കര വെറൈറ്റി പേരുകളാണല്ലോ. ഓ അത് അവിടെയും പ്രതിപാദിച്ചു. വൈഫിന്റെ പേരെന്താണ്?
0: ബിനി, ബി ഐ എൻ ഐ.
1: ആ ബിനി, ഓക്കെ. ഓ അപ്പൊ എന്തായാലും ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞോളൂ.
0: ആത്മാവിൽ പുസ്തകത്താളിൽ.
1: ആ പാടുന്നുണ്ടോ?
0: അയ്യോ പാടാൻ വലിയ പിടുത്തമില്ല, കേൾക്കാനാണ് സന്തോഷം.
1: എന്നാ എന്തായാലും ആ പാട്ട് വെച്ചു തരാം കേട്ടോ. അപ്പൊ ഹാവ് എ ഗുഡ് ഡേ.
0: ഓക്കെ, താങ്ക് യു,
1: ബൈ ബൈ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

സമയം 9 മണി കഴിഞ്ഞ 30 മിനിറ്റും 29 സെക്കൻഡുമാകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കൂടെയുള്ളത് ഞാൻ ആർ ജെ വിദ്യ. അപ്പൊ നമ്മുടെ അടുത്തൊരു കോളർ ഇവിടെ റെഡിയാണ്, ആരാണെന്ന് നോക്കാം, വിശേഷങ്ങൾ ചോദിക്കാം. ഹലോ ഹലോ, പേര് പറഞ്ഞോളൂ. അതുല്യ. അത്രയും ഉറക്കെ പറഞ്ഞേ അതുല്യ. അതുല്യ എന്ന് ഞാൻ കേട്ടു, പക്ഷെ പറയുന്നത് വലിയ വളരെ പതുക്കെയാണേ. ഓക്കെ, ത്രോട്ട് ഇൻഫെക്ഷൻ ആണ്. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോ വിളിച്ചതാണ്. ഒരു പാട്ട് കേട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് വിചാരിച്ചു അല്ലേ? ഏത്?

0: പാട്ടാണ് വേണ്ടത്? ഏതെങ്കിലും വെച്ചാ മതി. ആ പുലിമുരുകനിലെ ഏത് പാട്ടായാലും കുഴപ്പമില്ല എന്നല്ലേ. ആ അപ്പൊ നമുക്ക് മാനത്തെ മാരിക്കുന്ന കേട്ടാലോ, അത് കേൾക്കാം. പിന്നെ എന്താണ് ത്രോട്ടിന് കുറെ ദിവസമായോ ഇൻഫെക്ഷൻ തുടങ്ങിയിട്ട്?
1: അത് അനിയന്റെ 10-ാം ക്ലാസ് ജയിച്ചതിന്റെ ചെലവുണ്ടായിരുന്നു, അപ്പൊ ഐസ്ക്രീം മേടിച്ചു. എന്നോട് എന്ത് വേണമെന്ന് ചോദിച്ചു, ഐസ്ക്രീം മേടിക്കാൻ പറഞ്ഞു.
0: അപ്പൊ സാറല്ല, സന്തോഷത്തിന്റെ മധുരം കഴിച്ചപ്പോ വന്നൊരു ത്രോട്ട് ഇൻഫെക്ഷൻ അല്ലേ, പെട്ടെന്ന് ഡോക്ടർ തൊട്ട് മരുന്നൊക്കെ കഴിച്ച് മാറ്റിക്കോളൂ കേട്ടോ. അപ്പൊ അനിയനോട് കൺഗ്രാജുലേഷൻ പറഞ്ഞോളൂ. പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ? ഇപ്പൊ ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് നല്ല വേറെ ബുദ്ധിമുട്ടുണ്ട്? പനിയുണ്ടോ? ഇപ്പോഴത്തെ ത്രോട്ട് ഇൻഫെക്ഷന്റെ ബുദ്ധിമുട്ടുകൾ അതൊക്കെയാണ്, ശരീരത്തിന് ആകെ വേദനയാണ്. ഞാനൊക്കെ വന്നിട്ട് ഒരാഴ്ച അനങ്ങാതെ ആയിപ്പോയതാ. അത് ഐസ്ക്രീമും കഴിച്ചിട്ടൊന്നല്ല കേട്ടോ, തന്നെത്താനങ്ങൾ വന്നതാ. ആ അതറിയാം, എന്നിട്ടാ കഴിച്ചതല്ലേ. ആ കഴിക്കാതിരിക്കുന്ന എങ്ങനെയാലേ. അപ്പൊ സാറല്ല, അതൊക്കെ ഇടക്കൊക്കെ ഐസ്ക്രീം ഒക്കെ കഴിക്കാം, അല്ലാതെ എങ്ങനെയാല്ലേ, നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. ഇത് കേൾക്കുമ്പോ അമ്മ വടിയും കൊണ്ട് പുറകിലൊന്നും തന്നെ എനിക്കിട്ട് രണ്ട് തരും.
1: ഇല്ല, അമ്മ തന്നിട്ട് പോയെ,
0: വാങ്ങിച്ചു കൂട്ടിട്ടുണ്ടപ്പോ. അപ്പൊ എന്തായാലും പെട്ടെന്ന് ഡോക്ടർ അടുത്ത് പോയിട്ട് അസുഖമൊക്കെ മാറട്ടെ കേട്ടോ. അപ്പൊ ഏത് പാട്ടാ വേണ്ടെന്ന് പറഞ്ഞില്ലേ, പുലിമുരുകനിലെ പാട്ടല്ലേ. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. ആ പാട്ട് കേട്ടോണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ദാ വരുന്നു അടുത്ത പാട്ട്.

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: ഇപ്പൊ സമയം 9:45 ആകുമ്പോൾ അടുത്ത കോളർ ഇവിടെ റെഡിയാണ്. ആരാണെന്ന് അറിയണ്ടേ? ഹലോ, ഹലോ, പേര് പറഞ്ഞോളൂ.
4: ഹലോ,
3: പേര് പറഞ്ഞോളൂ.
4: എന്റെ പേര് അമ്പിളി.
3: അമ്പിളി, എവിടുന്ന് എങ്ങടേക്ക് പോവാണ്?
4: എറണാകുളത്തേക്ക് ജോലിക്ക്
3: പോവാ. അപ്പൊ എത്ര മണിക്ക് കയറണം?
4: 9:00
3: ലേറ്റ് ആയിപ്പോയി. 9:45 പോയി, കുറച്ചൊക്കെ വൈകിട്ടുള്ളൂ. ഇടക്കൊക്കെ വൈകില്ലെങ്കിൽ എന്താ രസം അല്ലേ? ആ, ഇന്ന് പ്രത്യേകിച്ച് മഴ കൂടി ആയിരുന്നല്ലോ, അപ്പൊ അതിന്റെ ബ്ലോക്ക് അത്യാവശ്യം നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ട്രാവൽ ചെയ്യുന്ന മിക്ക കോളേഴ്സും പറയുന്നുണ്ട് എറണാകുളം ഭാഗത്ത് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടെന്ന്. അപ്പൊ
4: ആ,
3: മുൻകൂട്ടി കണ്ട് ഇറങ്ങുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. അപ്പോ എന്ത് വാഹനമാണ്? കാറാണോ? പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? പാട്ട് പാടോ?
4: പാട്ടറിയില്ല.
3: പാട്ട് പാടില്ല, വിളിക്കുന്ന എല്ലാവരും പാട്ട് പാടില്ല, പക്ഷെ പാട്ട് കേൾക്കും എന്നാ പറയണ. ഈ പറയുന്ന എല്ലാവരും വീട്ടില് മൂളാതൊന്നും ഇരിക്കില്ല.
4: പാട്ട് ഞാൻ അങ്ങനെ കേൾക്കാറൊന്നുമില്ല.
3: പാട്ട് കേൾക്കാറുമില്ല, അതും കളഞ്ഞു.
4: അതെ, അധികം കേൾക്കാറൊന്നുമില്ല. പക്ഷെ ഞാൻ ഇപ്പൊ ഒരു

0: മൂന്നാല് ദിവസമായിട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ലാലേട്ടന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ലാലേട്ടനൊരു ബർത്ത്ഡേ ബിസിനസ് അതുകൊണ്ട് ഇന്നലെ തൊട്ട് ട്രൈ ചെയ്തോണ്ടിരുന്നതാണ്. പിന്നെ അതേപോലെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സാറിന്റെയും ബർത്ത്ഡേ ആണ്.
1: ഓ ഓ, ഇന്നലെയായിരുന്നോ?
0: ആ,
1: അപ്പൊ രണ്ടുപേർക്കും ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് പറയാം അല്ലേ. സാറിന്റെ പേര് പറഞ്ഞോളൂ.
0: സാറിന്റെ പേര് ആന്റണി വീട്ടി.
1: ഓക്കെ, അപ്പൊ ആന്റണി സാറിനും ലാലേട്ടനും രണ്ടുപേർക്കും ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് പോരെ. ഏത് പാട്ടാണ് വേണ്ടത്?
0: ഹരികൃഷ്ണൻസിലെ പൊന്നേ പൊന്നമ്പിളി.
1: ഓക്കെ, അപ്പൊ പൊന്നേ പൊന്നമ്പിളി കേട്ടുകൊണ്ട് പെട്ടെന്ന് ഓഫീസിലേക്ക് എത്തിക്കോളൂ. ധൃതി കൂട്ടുണ്ട, പെട്ടെന്നൊക്കെ ഞാൻ പറഞ്ഞാലും സേഫ് ആയിട്ട് ട്രാവൽ ചെയ്താൽ മതി.
0: ശരി
1: എന്നാ. ഓക്കെ, അപ്പൊ പാട്ട് പിടിച്ചോളൂ കേട്ടോ.
0: ഓക്കെ,
1: താങ്ക് യു, ബൈ ബൈ.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है.
1: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: ഹലോ ഡിയർ, സമയം 9 മണി കഴിഞ്ഞാൽ 23:26 ആകുമ്പോൾ കേട്ടുകൊണ്ടിരുന്നത് സവാരി ടൈമാണ്. കേട്ടുകൊണ്ടിരുന്നത് എന്ന് എന്താണ് വിദ്യ പറയുന്നതെന്ന് ചോദിച്ചാൽ കഴിയാറായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈമിൽ ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ വിദ്യയാണ്. അപ്പോൾ ഒരു പാട്ട് ബാക്കിയുണ്ട്, പക്ഷെ അതിന് മുമ്പ് ഒരു മെസ്സേജ് വന്നത്. ഞാൻ ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജൈവ വൈവിധ്യ ദിനമായതുകൊണ്ട് തന്നെ നമ്മുടെ പരിസ്ഥിതിയിൽ നിന്ന് മഞ്ഞ് നിന്ന് പോകുന്ന എന്തെങ്കിലും വസ്തുക്കൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ടെങ്കിൽ ഒന്ന് പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിഷ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിലെ ഏതൊരു പറമ്പിലും ഇടവഴിയിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സസ്യമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പച്ച. അതിന് വേറെ പേരുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ മുറിവ് കൂടാൻ അതിന്റെ ഇല പിരിഞ്ഞൊഴിച്ചാൽ പെട്ടെന്ന് മുറിവുണങ്ങുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പറമ്പുകളിൽ വളരെ കുറവാണ് ആ ചെടി. മറ്റൊന്ന് തുമ്പച്ചെടി, ഞങ്ങളുടെയൊക്കെ വീട്ടിലും പറമ്പിലും എവിടെ നോക്കിയാലും നിന്ന ഒന്നായിരുന്നു തുമ്പ. പക്ഷേ ഇപ്പോൾ തുമ്പയും വളരെ കുറഞ്ഞു വരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ഏതൊരു തൊടിയിലും കണ്ടുവരുന്ന ആടലോടകം ഒക്കെ ഇപ്പോൾ എവിടെയാണ് കിട്ടുക എന്ന് അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥയല്ലേ. പിന്നെ പൂത്താങ്കിരി എന്ന കിളി 10 വർഷം മുൻപ് പാടത്തും പറമ്പിലും ഒക്കെ കൂട്ടായി വന്നിരുന്നു, ഇപ്പോൾ അതിനെയും കാണാനില്ല. പക്ഷേ കാണാൻ പറ്റുമായിരിക്കും, പക്ഷേ എണ്ണം വളരെ കുറവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിയാണ് കേട്ടോ, ഇതൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്നത്, തുമ്പച്ചെടി, പൂത്താങ്കിരി. പൂത്താങ്കിരി എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ വളരെ കുറവായിട്ടാണ് കാണുന്നത് അല്ലേ. അപ്പോൾ ശരിയാണ്, നമ്മളുടെ പരിസ്ഥിതിയിലും പല സസ്യ വൃക്ഷാദികളും അതുപോലെ തന്നെ ജന്തു ജീവജാലങ്ങളും ഒക്കെ അന്യം നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം ആചരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഞാൻ ഈ മെസ്സേജ് ഇപ്പോഴാണ് കണ്ടത്, കുറച്ച് ലേറ്റായി പോയി വായിക്കാൻ. എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ മെസ്സേജുകളൊക്കെ അയച്ചതിന്. ഇത്ര നേരം ഈ ഒരു യാത്രയിൽ എൻ്റെ കൂടെ കൂട്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ, ബൈ ബൈ. ഓക്കെ.
4: ഹേ ആണ്ടവനേ, ആണ്ടി മനസ്സേ, ഹേ തൈ പിറന്നേ, കൊടി പറന്നേ, എമ്മാരിയപ്പ, ഹേ തെര ഇഴുക്ക്, എന്നാച്ചിമുത്ത്, ഹേ മത്തളം കൊട്ടേ.

0: ന്യൂസ് റെയിൻബോ. നമസ്കാരം. റെയിൻബോ വാർത്തകൾ. 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. അല്പസമയത്തിനകം സ്പീക്കറെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ജനാധിപത്യത്തിന്റെ 4 തൂണുകളിൽ ഒന്നിന്റെ തലപ്പത്തെത്താൻ കഴിയുന്ന നിമിഷം അതിപ്രധാനമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഉൽപാദനക്ഷമത എന്നത് കേവലം കാര്യക്ഷമതയിൽ മാത്രമല്ലെന്നും നവീകരണവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും ഉൾപ്പെടുന്നുവെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ഭരണസമിതിയുടെ 68th സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരതയെ ഏതെങ്കിലും നാഗരികതയുമായോ വംശീയ വിഭാഗവുമായോ മതദേശീയതയുമായോ ബന്ധപ്പെടുത്തരുതെന്ന് ന്യൂഡൽഹിയിൽ ചേർന്ന 5th ഭീകരവിരുദ്ധ ഇന്ത്യ ഈജിപ്ത് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് യോഗം കഴിഞ്ഞ വർഷമുണ്ടായ പഹൽഗാം ചെങ്കോട്ട ഭീകരാക്രമണങ്ങളെ യോഗം അപലപിച്ചു. ഡിജിറ്റൽ ഭൌതിക രീതികളിലൂടെ ഭിന്നശേഷിക്കാർക്കടക്കം ബാങ്കിംഗ് സാമ്പത്തിക സേവനങ്ങളിൽ തുല്യമായ സേവനമുറപ്പാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയതായി ധനകാര്യമന്ത്രാലയം. ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ കാർഷികേതര മേഖലയിലെ കോർപ്പറേറ്റഡ് അല്ലാത്ത സ്ഥാപനങ്ങളുടെ എണ്ണം രാജ്യത്ത് 9 കോടിയിലധികമായി. ഈ മേഖലയിലെ തൊഴിലവസരങ്ങൾ ആദ്യമായി 15 കോടിയും കവിഞ്ഞു. കോം ട്രസ്റ്റ് മാവൂർ ഗ്രാസിം പുനരുജ്ജീവന വിഷയങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി. ഇക്കാര്യത്തിൽ നടപടിയുണ്ടാവുന്നില്ലെങ്കിൽ BJP ജനകീയ സമരം സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പറഞ്ഞു. തൃശൂർ അയ്യന്തോൾ അമൃത വിദ്യാലയ മൈതാനത്ത് സമാപിച്ച 13th സംസ്ഥാന ജൂനിയർ കോർഫ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ജില്ല 2nd സ്ഥാനം നേടി.
1: News Rainbow.
2: വാട്സാപ്പ്. വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ്. വാട്സാപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5. Musically yours.
0: സമയം 10 മണി കഴിഞ്ഞ 4 മിനിറ്റ് ആയിരിക്കും കേട്ടോ. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വാട്സപ്പിലേക്ക്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ അങ്ങനെ ചോദിക്കാനുള്ള കുറച്ച് സമയം, കുറച്ച് സമയമേ ഉള്ളൂ. കുറേ കമേഴ്ഷ്യൽസ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ നമുക്ക് സംസാരിക്കണം. പിന്നെ പാട്ടുകൾ, നിങ്ങളുടെ പാട്ടുകളൊക്കെ കൊടുത്തു വരുമ്പോൾ പെട്ടെന്ന് തന്നെ സമയം പോവും. അപ്പോൾ എല്ലാവരും അങ്ങനെ മെസ്സേജൊക്കെ ചെയ്തോളൂ. വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക വാട്സപ്പ് എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് കേട്ടോ. നമ്പർ 8547341075 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും വെച്ചിട്ട് തന്നെ അയക്കണം. സിനിമ ഏതാണ്, പാട്ട് ഏതാണ് എന്നൊക്കെ കൃത്യമായിട്ട് വെച്ച് അയച്ചോളൂ. ഞാൻ RJ Viji നിങ്ങൾക്കൊപ്പം കൂടെയുണ്ട്. പിന്നെ
3: വിദ്യയും അപ്പോൾ പെട്ടെന്ന് മെസ്സേജുകൾ അയച്ചോളൂ. 8547341075 നിങ്ങളുടെ മെസ്സേജുകൾക്കായി കാത്തിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ പാട്ട് കൊടുത്താലോ?
0: അതെ, കേട്ടുകൊണ്ടിരിക്കും ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अगर टाइम मैनेजमेंट सीख ली और समय का प्रोडक्टिव यूज सीख लिया तो आप देखिए, आप कभी भी प्रेशर नहीं लगेगा, थकान नहीं लगेगी।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

വാട്സപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ട്യൂൺ ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളാണ് കേട്ടോ, വാട്സപ്പിലൂടെയാണ് നിങ്ങളത് അയക്കേണ്ടത്. 8547341705 എന്ന നമ്പറിലേക്ക് ഇഷ്ടമുള്ള പാട്ട് ചോദിച്ചുകൊണ്ടാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത്. ഇപ്പോൾ കേട്ട ഗാനം നല്ലൊരു പാട്ടല്ലേ, അദ്വൈതം മൂവിയിലത്തെ പാട്ട് ചോദിച്ചത്. എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് കണ്ണൻ കാഞ്ഞിരമറ്റം ആവശ്യപ്പെട്ട പാട്ടാണ്. കുറേ കുറേ മെസ്സേജസ് ഇതാ വന്നു കഴിഞ്ഞിരിക്കുക കേട്ടോ. പ്രിയ വാട്സപ്പിന് നല്ലൊരു മഴയുള്ള പുലരി അങ്ങ് നേരുകയാണ്. കുറച്ച് ദിവസമായി ഞങ്ങൾക്ക് പാട്ട് കിട്ടിയിട്ട് ഇന്ന് ഗാനം കേൾക്കാൻ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. മിഴി രണ്ടിലും എന്ന ചിത്രത്തിലെ ആലിലെ തലയുമായി എന്നുള്ള പാട്ട്. പ്രിയ റേഡിയോ സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് വടക്കേ വാവന്നൂർ, സക്കീന ഇവരുടെ വിവാഹവാർഷികമാണ് നാളെ. രണ്ടുപേർക്കും അഡ്വാൻസ് ആയിട്ട് എല്ലാവിധ വിവാഹവാർഷികാശംസകളും നേർന്നുകൊണ്ട് കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ജയങ്കർ സലിത ശ്രീനന്ദ ഫോർട്ട് കൊച്ചിയിൽ നിന്നുമാണ് ഈ ഒരു മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പിന്നീട് നോർത്ത് പറവൂരിൽ നിന്നും സിനി

0: എനിക്ക് ഗീതഗോവിന്ദ മൂവിയിലെ എൻഡി എന്നുള്ള തുടങ്ങുന്ന പാട്ട് കേൾപ്പിക്കുക, അല്ലെങ്കിൽ അതിലെ തന്നെ മറ്റൊരു ഗാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സരസ്വതി രാജൻ ചോദിച്ചിട്ടുണ്ട്, ഇന്ന് ബഹദൂർ ഓർമ്മ ദിനം, അതുകൊണ്ട് രാഗം ഫിലിമിലെ ആ കയ്യിലോ എന്നുള്ള പാട്ടാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഉദയം പേര് സരസ്വതി രാജനെ, കുറച്ച് പഴയ പാട്ടാണ്. ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ 90s ഇങ്ങോട്ടേക്കുള്ള പാട്ടുകളാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ബഹദൂർ ഓർമ്മ ദിനമാണെങ്കിൽ തന്നെയും രാവിലെ ഇഷ്ടംപോലെ പാട്ടുകൾ, മെഹബൂബിൻ്റെ ഒക്കെ പാട്ടുകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹം കുറേ ബഹദൂറിനൊക്കെ വേണ്ടിയിട്ട് ആലപിച്ചിട്ടുള്ള ഒരു ഗായകനാണ്. അങ്ങനെ പിന്നെ അതുപോലെ നെക്സ്റ്റ് അടുത്ത് ദീപ പുരുഷോത്തമൻ രണ്ട് പാട്ട് ചോദിച്ചിട്ടുള്ളത്, നക്ഷത്ര കൂടാരത്തിലെ ഒരു പാട്ട്, അല്ലെങ്കിൽ ഒരു മരുഭൂമി കഥയിലെ ചെമ്പകവള്ളികളിൽ നിന്നുള്ള പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ ഇന്നത്തെ എന്താ ഗുഡ് മോർണിംഗ് വാട്സപ്പ് വാട്സപ്പ് ഗാനങ്ങൾ കേൾപ്പിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും നല്ല നമസ്കാരം എന്ന് ബിബി മുഹമ്മദ് വടക്കേ ബാവനൂർ അയച്ചിരിക്കുകയാണ്. ഈ ഗാനം റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ലിനിയാണ് തൃക്കാക്കരയിൽ നിന്ന്, മലയാളി മാമന വണക്കം എന്ന ചിത്രത്തിലെ കാതല എന്നുള്ള ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ഇഷ്ടംപോലെ മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വി ആൻഡ് വി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് ചെയ്തിരിക്കുന്നു. വിജി ആൻഡ് വിദ്യ വരുമ്പോൾ വി വി, ജുവൽ ആൻഡ് ജലീൽ വരുമ്പോൾ ജെ ജെ, രണ്ട് പാട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. എന്തിഷ്ടമാണ് എനിക്കെന്നോ എന്നുള്ള പാട്ട് കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം, മെയ് മാതം എന്നുള്ള മൂവിയിലെ മാർഗഴിപ്പൂവി, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫാമിലിക്കും ഫ്രണ്ട്സിനായിട്ട് വച്ചു തരണം എന്ന് ജിഷ ജോൺസൺ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇനി നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോവാം അല്ലേ. പാട്ടിന് മുന്നേ ഒരു കൊമേഴ്ഷ്യൽ വരുന്നുണ്ട്, അതുകൂടി കേട്ടിട്ട് അടുത്ത ഗാനത്തിലേക്ക് പോവുകയാണ്. 10 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കും കേട്ടോ സമയം. കുറഞ്ഞ സമയത്തിനുള്ളിലാണ് നമ്മൾ എല്ലാ മെസ്സേജസും കുറേ കുറേ പറ്റിയ കുറേ എത്ര മാത്രം കൊടുക്കാൻ പറ്റുമോ അത്രയുമുള്ള പാട്ടുകളും ഒക്കെ ഈ ഒരു പ്രോഗ്രാമിലൂടെ വാട്സപ്പാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए. और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये पीएम ने ये कहा है तुम पढ़ो.
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.

സമയം കൃത്യം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ കൂടിയേ ഉള്ളൂ ഈ ഒരു പ്രോഗ്രാമിലൂടെ വാട്സപ്പിലൂടെ നിങ്ങളുടെ പ്രിയ ഗാനങ്ങളൊക്കെ കേൾക്കാനായിട്ട് അത്രയേ സമയമേ ഉള്ളൂ എന്നുള്ളതാട്ടോ. പെട്ടെന്ന് തന്നെ സമയം ഓടിപ്പോയി അല്ലേ. ഇഷ്ടഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ വാട്സപ്പിലൂടെയാണ് നിങ്ങൾ ഈ ഒരു മെസ്സേജ് ചെയ്തിട്ടുള്ള ആ പാട്ടുകൾ തന്നെയാണല്ലോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുറേ പാട്ടുകൾ ചോദിച്ചുകൊണ്ടത് ആ മെസ്സേജ്. സോങ് മിന്നിത്തെന്നും, മൂവി നിറം, മൂവി ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് കമൽ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി, മ്യൂസിക് വിദ്യാസാഗർ, സിംഗേഴ്സ് കെ ജേശുദാസ്, കെ എസ് ചിത്ര, സ്നേഹത്തോടെ രതീഷ് മഞ്ഞപ്ര. നല്ല മെസ്സേജ് എന്തായാലും അതൊരു രസകരമായിട്ട് ഓരോന്നിനും ലവ് വച്ചിട്ട് ഇങ്ങനെ രസകരമായിട്ടതൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയും പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പാട്ട് ചോദിച്ചിട്ടുള്ളത് രതീഷ്. സിനി ശിവദാസ് കോതപ്പറമ്പ് നിന്ന് എൻ്റെ ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് പേര് സിന്ധു സിജി രേഖ, ഒരു പാട്ട് വെച്ച് വരുമോ, ഈ പുഴയും കുളിർക്കാറ്റും എന്നുള്ള പാട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹലോ ആകാശവാണി റെയിൻബോ ആർ ജെ വി ജി, നമസ്കാരം. എൻ ഐ ഡിയിൽ നിന്നും സുരേഷ് ഇടത്തല കേൾക്കുന്നുണ്ട്. എൻ്റെ നാട്ടുകാരി ഒരു ശ്രോതാവ്.

ദീപാടത്തല അവർക്കും ഹായ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് സുരേഷ് അയച്ചിരിക്കുന്നത്. അതുപോലെ ഷേർലി ജെറോം പനായിക്കുളത്ത് നിന്ന് നാട്ടുമാവിലൊരു മൈന എന്നുള്ള 916 പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അശ്വതി അനിൽ അമ്മുവിൻ്റെ അനിയത്തി, അനിയത്തി അമ്മുവിൻ്റെ ബർത്ത്ഡേ ആണ് അല്ലേ, ക്രോണിക് ബാച്ചിലറിലെ ചിരിയോ ചിരി എന്നുള്ള ആ ഒരു പാട്ട് വച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ നെക്സ്റ്റ് അടുത്ത മെസ്സേജിലേക്ക് പോകുന്നത്, ആലുവയിൽ നിന്ന് വിനീത ഒരു പാട്ട് വെച്ച് തരുമോ, ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ എന്നുള്ള പാട്ടാണ് ചാന്ത് പൊട്ട് മൂവിയിലെ പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിന്ധു നെല്ലായി കുറച്ച് നാളായിട്ട് മെസ്സേജ് ഒന്നും അയക്കാറില്ല, കമ്പനി അടഞ്ഞു കിടക്കുകയായിരുന്നു, ഇന്ന് തുറന്നതേ ഉള്ളൂ. ഞങ്ങൾ പുല്ലൂർ കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികളായ 45 പേർക്കും വേണ്ടിയിട്ട് സൂര്യമാനസം മൂവിയിലെ തരളിത രാവിൽ എന്നുള്ള പാട്ട് വെച്ച് തരുമല്ലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് സിന്ധു. സജിത റഹീം വൈപ്പിൻ എനിക്ക് മലർക്കിളിയിണയുടെ എന്നുള്ള പാട്ട്, സ്വപ്നക്കൂട് എന്ന സിനിമയിലെ പാട്ട് വെച്ച് വരുമെന്ന്, ഇന്നല്ല സോറി കേട്ടോ, എൻ്റെ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് സ്കൂളിലെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ്. ഈ മാസം 16 ഞങ്ങൾ റീയൂണിയൻ നടത്തി, അന്ന് എത്തിച്ചേരാൻ പറ്റാത്തവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പിന്നെ അടുത്ത് ബീന രാജായിക്കാട് നിന്ന് ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ് മൂവിയിലെ പാതിര കൊട്ടാരങ്ങളിൽ എന്നുള്ള പാട്ട്, മനോഹരമായിട്ടുള്ള ആ ഒരു ഗാനം ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കണ്ണൂർ സിനിമയിലെ കടലറിയില്ല എന്നുള്ള പാട്ട് വിനീത ഷിബു പൂച്ചാക്കൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ചോദിച്ചിരിക്കുകയാണ്. റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാണ് എന്ന് അത് ഓൾറെഡി വായിച്ചിട്ടുള്ള ചില മെസ്സേജസ് അറിയാതെ ഇങ്ങനെ കയറി വരുന്നതാട്ടോ, സോറി. ഒരു ചിരി കണ്ടാൽ എന്നുള്ള പാട്ട് ഫിലിം പൊന്മുടി പുഴയോരത്ത് മനോജ് സെന്നിലാപുരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ മിന്നാമിന്നി എന്നുള്ള പാട്ട് പ്രിയത്തിലെ പാട്ട്, മക്കൾക്കും എൻ്റെ മോൾക്കും മോനും വേണ്ടിയിട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഐഷ ഐറിൻ ആൻഡ് മുഹമ്മദ് സുൽത്താൻ, ആരാണ് ഈ ഒരു മെസ്സേജ് ചെയ്തിട്ടുള്ളത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലല്ലോ. ഹസീനയാണ് എന്നാണ് ഐ ഡിയിൽ കാണുന്നത് കേട്ടോ. ഐ ഡിയിലെ പേര് തന്നെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെയാണൊരു. പിന്നെ ശരാര എന്നുള്ള പാട്ട് വച്ച് തരുമോ, ദീപ ഇടത്തലയിൽ നിന്നും മെസ്സേജ് ചെയ്ത് പാട്ട് ചോദിച്ചിട്ടുണ്ട്. സിനിമയുടെ പേര് ഫിലിം മേരെ യാർ കി ഷാദി ഹേ എന്നുള്ള മൂവിയിലത്തെ ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ നടേശൻ വീട് ചേർത്തല കരുവായിലാണ് AR മൂവിയിലെ അങ്ങുവാണ് കോണിലെ എന്നുള്ള പാട്ട് വച്ച് തരുമോ, ഈ ഗാനം ഞാൻ നിങ്ങൾക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ധാരാളം ധാരാളം മെസ്സേജസ് ഇങ്ങനെ വരുമ്പോൾ പാട്ടുകളുടെ കാര്യത്തിലാണ് നമുക്കൊരു ചെറിയൊരു എന്ത് ചെയ്യും എന്നുള്ളത്. കുറച്ച് സമയമേ ഉള്ളൂ, ഇനി സമയം കളയാതെ തന്നെ അടുത്ത പാട്ടിലേക്ക് പോകാം കേട്ടോ. 10 കഴിഞ്ഞ് 34 സമയം, ആകാശവാണി കൊച്ചി ഫോൺ റെയിൻബോ 107.5 നിങ്ങളുടെ പ്രിയ ഗാനങ്ങളുമായിട്ട് വാട്സപ്പ്.

കാട്ടാത്തുരുത്തു നോർത്ത്പറവൂരിൽ നിന്നും കേട്ടുകൊണ്ട് കൂടെയുണ്ട് ഡെഡിക്കേറ്റഡ് ടു മൈ ഫാമിലി. അമ്മ ബിഗ് ഫാനാണ്. നെയും രാധ കഴിഞ്ഞ ഡേ ചോദിച്ച പാട്ട് വെച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രുതി അയച്ചിരിക്കുന്നത്. എന്തായാലും അമ്മയോട് പറയൂ, ഉച്ചയ്ക്ക് 12 മണിക്ക് യുവർ ചോയ്സിലൂടെ ഫോണിലൂടെ വിളിച്ചിട്ട് പാട്ട് ചോദിക്കാൻ പറ കേട്ടോ, ആവശ്യപ്പെടാൻ പറഞ്ഞോളൂ. അപ്പോൾ എന്തായാലും കിട്ടുവാണെങ്കിൽ വച്ചു തരാമല്ലോ. അതുപോലെ വിമിത വിനയൻ വഴി എന്താ കുറേ വൈകിയ വേളയിലുള്ള മെസ്സേജസൊക്കെയാണ്. ഇരിഞ്ഞാലക്കുട പടിയൂരിൽ നിന്നും മെസ്സേജ് അയക്കുകയാണ്. എനിക്ക് സോങ് ഒരു സോങ് വേണം, പൂവേ ഉൻവാസം ഫിലിമിലെ കാതൽ വന്നതും എന്നുള്ള ആ ഒരു സിനിമയിലെ പാട്ട് അല്ലേ, പൂവേ ഉൻവാസം ഫിലിമിലെ കാതിൽ വന്നതെന്നുള്ള പാട്ട്. ഓക്കെ, ഫ്രണ്ട് രാജേഷിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സിനി ശിവദാസ് കോതപ്പറമ്പൻ്റെ ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് പേര് അത് ഓൾറെഡി അയച്ച മെസ്സേജസ് പിന്നെയും പിന്നെയും ഇങ്ങനെ നമ്മൾ അയക്കുമ്പോൾ വായിച്ചു പോകുക കേട്ടോ. പിന്നെയും പിന്നെ അയക്കേണ്ട ആവശ്യമില്ല. എന്തായാലും കുറേ ആദ്യം ഒരു പ്രാവശ്യം വായിച്ച മെസ്സേജ് പിന്നെ എടുത്തിടുമ്പോൾ നമ്മൾ വായിച്ചു പോവുകയാണ്. മാഗി ജോർജ് വായിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരാതി വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 10 മണിക്ക് മുതൽക്കുള്ള മെസ്സേജ് നോക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. അതിന് തൊട്ട് മുമ്പുള്ള മെസ്സേജ് മുതൽക്ക് വായിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ടഫായിരിക്കും. കാരണം കുറേ മെസ്സേജസ് വന്ന് കിടക്കുകയാണല്ലോ ടാബിൽ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവും. കഴിഞ്ഞ ആഴ്ച മുതൽ അയക്കുകയാണ്. ഏത് പാട്ടാണ്? ഹിന്ദി പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഫ്രം പ്യാർ ചുക്ത നഹിൻ എന്നുള്ള പാട്ട്, അല്ലെങ്കിൽ തെസാബിലെ അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടാണ്. തുംസേ മിൽക്കർ എന്നുള്ള പാട്ട് അല്ലെങ്കിൽ സ്വഗയ എന്നുള്ള പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്തായാലും നമ്മുടെ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ആയി, 10:49 എന്തായാലും രണ്ടു മൂന്ന് പാട്ടുകൾ കൂടി കേൾക്കാനുള്ള സമയമുണ്ട്. ഇങ്ങനെ ഓൾറെഡി എടുത്തു വച്ചിരിക്കുന്ന പാട്ടാണ്. അപ്പം ആ ഒരു ഗാനത്തിലേക്ക് അടുത്തതായിട്ട് പോവാണ്. നിറം മൂവിയിലെ നല്ലൊരു ഗാനം, മഴ ഒക്കെയുള്ള മഴയ്ക്ക് പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു പാട്ടൊക്കെ തന്നെയാണ്. മഴ ചാറുമ്പോഴുള്ള കേട്ടിരിക്കാൻ പറ്റിയ ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ദാ പാട്ട്.

10 മണി കഴിഞ്ഞ് 46 മിനിറ്റ് കേട്ടോ സമയം. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഇത് വാട്സപ്പാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്, 11 മണി വരെയുള്ള സമയം നിങ്ങളുടെ ഈ ഒരു പ്രിയ ഗാനങ്ങൾക്കായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. ഒന്ന് രണ്ട് മെസ്സേജ് കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഗുഡ് മോർണിംഗ് റെയിൻബോ, ഇവിടെ മഴയാണ്, ഒരു മഴപ്പാട്ട് വെച്ച് തരൂ. ശ്രുതിയാണ്,

10 മണി കഴിഞ്ഞ് 54 മിനിറ്റ് സമയം. ഏതായാലും നമ്മുടെ വാട്സപ്പിൻ്റെ സമയം ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുക കേട്ടോ. ഒന്ന് രണ്ട് മെസ്സേജ് കൂടി വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വാട്സപ്പ് എന്താ വിശേഷം? സുഖമല്ലേ? എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? താമര നൂലിനാൽ എന്നുള്ള പാട്ട്, മുല്ലവള്ളിയും തേന്മാവും വച്ച് തരുമോ? ഒന്ന് ഡെഡിക്കേഷൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടെന്ന് സാജിദ ഗഫൂർ കൊടുങ്ങല്ലൂരിൽ നിന്നും ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു മെസ്സേജ് ഉള്ളത് പ്രതീക്ഷ രമേശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളൂരിൽ നിന്നും. അടട മഴ എന്നുള്ള പാട്ട്, ഇന്നത്തെ മഴ ദിവസമായതിനാൽ ഈ ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രതീക്ഷ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ പ്ലീസ് റീഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ്, വിദ്യ ആൻഡ് വിജി സിൽഫ അല്ലേ, സെൽഫ ഫ്രം നെട്ടൂരിൽ നിന്നാണ്. പൊൻവെയിൽ ഊതി ഉരുക്കി എന്നുള്ള പാട്ട്, നക്ഷത്ര താരാട്ട് മൂവിയിലത്തെ പാട്ട്. ഹസ്ബൻഡിനും, ഹസ്ബൻഡിൻ്റെ പേര് ഷിബിൻ. പിന്നെ കുട്ടികൾക്കും വേണ്ടി ഏതൻ, ഏത്തൻ രണ്ടാമത്തെ പേര് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഒന്ന് മലയാളത്തിൽ എഴുതുവാണെങ്കിൽ ഇസേക്കേൽ. എനിക്കത് ഭയങ്കര ഒരു ഭയങ്കര ഒരു നല്ലൊരു പേരാന്ന് മനസ്സിലായി സംഭവം. സ്പെല്ലിംഗ് നമുക്ക് പേര് വായിക്കുമ്പോൾ ചിലപ്പോൾ പല പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആവണം എന്നില്ല, ചിലപ്പോൾ തെറ്റിപ്പോവാം, പല വേറൊരു പേരായിരിക്കാം. അങ്ങനെ അതുകൊണ്ട് പ്രത്യേകതകളുണ്ട് കേട്ടോ. എന്തായാലും രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് സിൽഫ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഒരു ലാസ്റ്റ് ഒരു പാട്ട് കൂടി വരാനുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ ഇനി കിട്ടാത്തവർ വിഷമിക്കേണ്ട. 12 മണിക്ക് യുവാ ചോയ്സിലൂടെ നിങ്ങൾക്ക് ഫോണിലൂടെയൊക്കെ പാട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ, ഇഷ്ടമുള്ള ഗാനങ്ങൾ. അപ്പോൾ ഇനി ലാസ്റ്റ് ഒരു പാട്ട് കൂടി കഴിഞ്ഞ ശേഷം നമുക്ക് റെയിൻബോ ന്യൂസിന് ശേഷം ഉലക സഞ്ചാരത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം. റെയിൻബോ വാർത്തകൾ. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. 139 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടുകളും LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടുകളും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടുകളും ലഭിച്ചു. ഒരു ജനപ്രതിനിധി എപ്രകാരമാണ് നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടതെന്നതിന്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂരിനെ അനുമോദിച്ച് സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും പ്രവർത്തിച്ച നിലയിൽ നേടിയ അനുഭവങ്ങൾ തിരുവഞ്ചൂരിനെ പ്രഗത്ഭനായ സഭാ അധ്യക്ഷനാക്കി മാറ്റുമെന്നാണ് വിശ്വാസമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. UDF അധികാരത്തിലേറിയത് ഉറച്ച മതേതരത്വ നിലപാടിന് അംഗീകാരമാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മന്ത്രിമാർക്കും MLA മാർക്കും മുസ്ലിം ലീഗ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. IRCTC നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ലക്ഷറി ട്രെയിൻ ആരംഭിക്കും. ദക്ഷിണേന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിച്ച് പേരുകേട്ട ഗോൾഡൻ ചാരിയറ്റിൽ 80 പേർക്ക് വരെ യാത്ര ചെയ്യാം. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിന്റെ 2026-27 സീസണിന്റെ

0: വിപുലമായ കലണ്ടർ BCCI പുറത്തിറക്കി. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി വിവിധ പ്രായപരിധിയിലും ഫോർമാറ്റുകളിലും ആകെ 1788 മത്സരങ്ങളുണ്ട്.
1: ന്യൂസ് റെയിൻബോ. ഉലകസഞ്ചാരം.
2: ഉലകം ചുറ്റി ഒരു സഞ്ചാരം. ഇത്

ഹലോ, നമസ്കാരം. ഈ ഉലക സഞ്ചാരത്തിന്റെ പുതിയൊരു യാത്രയോടെ തുടങ്ങുവാണേ. യാത്ര കൊണ്ടുപോകാൻ എത്തിയിട്ടുള്ള ആളുടെ പേര് പതിവ് പോലെ തന്നെ വിനു എന്നാണ്. നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ. ഈ ജീവിതത്തിലെ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞ ഒരു വലിയ പ്രതിഭാസം അനുഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അനുഭവിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? ഒറ്റപ്പെടൽ അങ്ങനെ ആർക്കും അനുഭവിക്കാൻ പറ്റാതിരിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. പക്ഷേ എന്നാൽ ഒറ്റപ്പെടൽ പല കാരണങ്ങളാൽ, പലവിധ കാരണങ്ങളാൽ പലർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഒറ്റപ്പെട്ട് നമ്മളിരിക്കുന്ന സാഹചര്യത്തിൽ, അവസ്ഥയിൽ, നമ്മളുടെ അടുത്തേക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ലാണ്ടാകുമല്ലോ. അപ്പോൾ നമ്മൾക്ക് ആരൊക്കെ ഉണ്ട് എന്നൊരു തോന്നലൊക്കെ വരുമല്ലോ. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്നവരുടെ, ഒറ്റപ്പെട്ടിരിക്കുന്നവരുടെ അടുത്തേക്ക് ആരെങ്കിലുമൊക്കെ എത്തുമ്പോൾ ഈ ഒറ്റപ്പെട്ട് പോയവർക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതായത് അപ്പോൾ പിന്നെ ഒറ്റപ്പെടൽ മാറുമല്ലോ. നമ്മൾ യാത്രയിലേക്ക് തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ യാത്രയുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ, ഒറ്റപ്പെടൽ, ഒറ്റപ്പെട്ട ഒരു ഇടത്തേക്ക് നമ്മൾ ചെല്ലുന്നു എന്ന് വിചാരിക്കുക. എല്ലാ കാരണവശാലും, അല്ലെങ്കിൽ പലവിധ കാരണങ്ങളാൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, അവിടെ ഒറ്റപ്പെട്ടവർക്കല്ല സന്തോഷം ഉണ്ടാകുന്നത്, നമുക്കാണ്. ഒരുപാട് ഒരുപാട് ഒറ്റപ്പെട്ട നാടുകൾ, ഒറ്റപ്പെട്ട ഗ്രാമങ്ങൾ, ഒറ്റപ്പെട്ട മലനിരകൾ, ഒറ്റപ്പെട്ട മലഞ്ചെരുവുകൾ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒത്തിരി പ്രദേശങ്ങൾ നമ്മളുടെ നാട്ടിലുണ്ട്, നമ്മളുടെ രാജ്യത്തുണ്ട്, ഭൂമിയിലുണ്ട്. ഒത്തിരി മനുഷ്യരൊന്നും ചെല്ലാറില്ല അങ്ങോട്ട്. അവിടെ ആ നാട്ടുകാർ വളരെ സന്തോഷത്തിൽ, വളരെ ആഘോഷിച്ച് സംതൃപ്തരായി ജീവിക്കുന്നു. പക്ഷേ ഇത്തരം ഒറ്റപ്പെട്ട ഇടങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴില്ലേ, അവർക്കല്ല നമുക്ക് തന്നെയാണ് സന്തോഷം. ഒറ്റപ്പെട്ട ഇടത്തേക്ക് നമ്മൾ ചെന്നതിൻ്റെതായ സന്തോഷം, പുതിയൊരിടം കാണാൻ പറ്റിയതിൻ്റെതായ ഒരു സന്തോഷം, അങ്ങനെ മൊത്തത്തിൽ ഒറ്റപ്പെട്ട ആ ഒരു ഇടത്തേക്ക് നടത്തുന്ന യാത്ര കൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷവും സംതൃപ്തിയൊക്കെയാണ്. ഇത് പറയാൻ കാര്യം, നമ്മൾ നേപ്പാളിലേക്ക് പോവുകയാണ്, ഒറ്റപ്പെട്ട ഒരിടം കാണാൻ വേണ്ടി പോവുകയാണ്. അന്നപൂർണ പർവ്വത നിരകളുടെ തൊട്ട് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗാൻഡ്രൂക്ക് എന്ന മനോഹരമായ ഒരു ഗ്രാമമാണ്. ചിലപ്പോൾ ഈ ഗ്രാമം കണ്ടു കഴിഞ്ഞാൽ നമ്മളോടൊന്നും പോരില്ല. നിങ്ങൾ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒറ്റപ്പെട്ട് താമസിക്കാൻ ഞങ്ങളിവിടെ ഇവിടെ നിന്നോട്ടെ എന്ന് അവരോട് ചോദിക്കേണ്ടി വരും. അത്രത്തോളം ഗംഭീരമായിട്ടുള്ളൊരിടമാണ്. ഒരുപാട് ഒരുപാട് പ്രകൃതി രമണീയമായ കാഴ്ചകൾ മാത്രമുള്ളിടമാണ്, മനോഹരമായ ഇടമാണ്. ഇതിൽ കൂടുതൽ വിശേഷിപ്പിക്കാനൊന്നുമില്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുമായിരിക്കും, ഇതിനേക്കാൾ മനോഹരമായ ഗ്രാമം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന്. അങ്ങനെ അങ്ങനെ അങ്ങനെ പലവിധ കാരണങ്ങളാൽ നമ്മളെല്ലാവരെയും കൊതിപ്പിക്കുന്ന, പക്ഷേ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്നോ ഇങ്ങോട്ടേക്ക് സഞ്ചാരികൾക്ക് വരാൻ പറ്റുമെന്നോ ഒരുപാട് മനുഷ്യർക്കൊന്നും അറിയാൻ പാടില്ലാത്ത ഒരിടത്തേക്കുള്ള യാത്രയിലാണ്. നേപ്പാൾ നമുക്കറിയാൻ പറ്റാത്ത സ്ഥലമൊന്നുമല്ലോ, പക്ഷേ ഗാൻഡ്രൂക്ക് നമുക്കറിയാൻ പാടില്ലാത്ത സ്ഥലം തന്നെയാണ്. ഈ ഉലക സഞ്ചാരത്തിൻ്റെ ഗാൻഡ്രൂക്ക് യാത്ര ഇവിടെ തുടങ്ങുവാണ്. യാത്ര കൊണ്ടുപോകുന്ന ആളുടെ പേര് വിനു എന്നാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

ഈ ഉലക സഞ്ചാരത്തിന്റെ നേപ്പാൾ യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. നമ്മൾ ഒറ്റപ്പെട്ട ഗ്രാമം കാണുക എന്നുള്ള ഉദ്ദേശത്തോടെ പുറപ്പെട്ടതാണ്. ഗാൻഡ്രൂക്ക് എന്നാണ് ഗ്രാമത്തിന്റെ പേര്. അപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ നമ്മളത് കണ്ടെത്തിയിരിക്കും. അതാണ് നമ്മളുടെ പ്ലാൻ. എന്തായാലും പൊക്രയിൽ നിന്ന് 60 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ ഒരു സ്ഥലത്തേക്ക്. പൊക്രയിൽ ഒരുപാട് കറങ്ങിയിട്ടുള്ളതാണ് നമ്മൾ. പക്ഷേ അപ്പോഴൊന്നും നമുക്ക് തോന്നിയിട്ടില്ല ഇത്രയും ദൂരത്ത്, 60 കിലോമീറ്റർ ആ ദൂരത്ത് ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന്. നമ്മൾ ഹിമാചലിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരത്തോളം വലിയ പർവ്വതനിരകളും മലനിരകളൊക്കെ ഉള്ള ഇടങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചില മിസ്സിങ് നമുക്കുണ്ടാകാറുണ്ട്. അതായത് ഈ മലയുടെ അപ്പുറം നല്ല അടിപൊളി ഒരു സ്ഥലമുണ്ട്, പക്ഷേ ആ സ്ഥലത്തെപ്പറ്റി ആരും നമ്മളോട് പറഞ്ഞില്ല, അതുകൊണ്ട് നമ്മളത് അറിഞ്ഞില്ല. ഇങ്ങനെ ഇങ്ങനെ ഹിമാചൽ, നമ്മൾ എല്ലാ തവണ ഹിമാചൽ ചെല്ലുമ്പോഴും ഓരോ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിൽ പോകുക എന്നുള്ളത് ഒരു ആചാരമാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഓരോ കീഴ്വഴക്കമാക്കിയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അങ്ങനെ നമുക്ക് എത്ര കാലം ചെന്നാലും ഹിമാചൽ ഒറ്റപ്പെട്ട ഗ്രാമങ്ങൾ പലതും കാണാൻ പറ്റും. കാരണം ഒരു യാത്രയിൽ ഇതെല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റില്ല. ഒന്നാമത്തത് റോഡിൻ്റെയും അവിടുത്തെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ട് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും നമുക്ക് എത്താൻ പറ്റണമെന്നൊരു നിർബന്ധമില്ല. അങ്ങനെയും സ്ഥലങ്ങൾ വേണമല്ലോ. ഏറെക്കുറെ നേപ്പാൾ നമ്മളുടെ ഹിമാചലിൻ്റെ ഒരു പ്രോവേഷൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റും. കുറേ സ്ഥലങ്ങളുണ്ട്, എല്ലായിടത്തേക്കും എല്ലാവർക്കും ചെല്ലാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഗാൻഡ്രൂക്കിലേക്ക് ചെല്ലണമെങ്കിൽ കയ്യിൽ കാശും സമയവും കാലാവസ്ഥയും എല്ലാം ശരിയായതുകൊണ്ട് മാത്രമായില്ല, പ്രത്യേക പാസ് എടുക്കണം. പെർമിറ്റൊക്കെ എടുത്താലേ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അതായത് ഈ അന്നപൂർണ പർവ്വതനിരകൾ സംരക്ഷിത മേഖലയായതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പാസ് എടുക്കുക എന്നുള്ള പരിപാടിയാണ് ചെയ്യേണ്ടത്. കാഠ്മണ്ഡുവിലും ഉണ്ട്, പോക്രയിലും ഉണ്ട് ടൂറിസം ഓഫീസ്. അവിടുന്ന് നമ്മൾ ആകെ ഇങ്ങനെ ചെല്ലാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തെപ്പറ്റിയും എന്താണ് പരിപാടി എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് പാസ് എടുക്കണം. ട്രക്കിംഗ് ആണെങ്കിൽ അതിന് അഡീഷണൽ പാസ്സൊക്കെ എടുക്കണം. കാരണം പ്രത്യേക അനുമതിയോടുകൂടി മാത്രമേ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ പാസ്സൊക്കെ എടുത്തു, കൃത്യമായിട്ട് നിയമങ്ങൾ അനുസരിച്ച് തന്നെയുള്ള യാത്രയാണ്. പൊക്രയിൽ നിന്ന് 60 കിലോമീറ്റർ എന്ന് പറഞ്ഞല്ലോ. എങ്ങനെ പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാക്സിക്ക് പോകാം. ടാക്സി എന്ന് പറഞ്ഞാൽ കാറ് പോലത്തെ ടാക്സികളുമുണ്ട്, ജീപ്പ് പോലത്തെ വണ്ടികളുണ്ട്. എല്ലാം അത്യാവശ്യം നല്ല വഴക്കം ചെന്ന വാഹനങ്ങളാണ്. ഇനി അതല്ലാതെ കുറച്ചുകൂടി മാറിയിട്ട് നയാപ്പോളിയിൽ നിന്ന് നമുക്ക് ബസ്സും കിട്ടും. ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലെ സകല മനുഷ്യരും സഞ്ചരിക്കുന്ന പൊതുഗതാഗത മാർഗം. നമ്മൾ ഏത് തിരഞ്ഞെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ് കുറവായതുകൊണ്ടും ഒരുപാട് പേരെ കണ്ട് സംസാരിച്ച് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടും ബസ്സിൽ മാത്രമേ നമ്മൾ ഇത്രത്തോളം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മലയോര ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രത്തോളം മനോഹരമായ ഇടങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ സഞ്ചരിക്കുകയുള്ളൂ. ബസ്സിൽ പോകാൻ തീരുമാനിച്ചു, ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന് ചെല്ലുവാണ്. ബസ് സ്റ്റാൻഡ് എന്നൊന്നും പറയാനില്ല, ബസ് നിർത്തുന്ന സ്ഥലം എന്തോ അതാണ് ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡ് അവിടെ ഒന്നിലധികം ബസ് നിർത്തുമായിരിക്കും എന്ന് കരുതി, രണ്ടിലധികം ബസ് നിർത്തും എന്ന് വിചാരിക്കേണ്ട, അത്രയ്ക്കും ഉള്ളവിടെ. അപ്പോൾ നമ്മൾ നേരെ ബസ് വരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക്. ഗാൻഡ്രൂക്കിലേക്ക് പോകുന്ന ബസ്സാണോ ചേട്ടാ എന്നൊക്കെ നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ചോദിക്കുന്നു. സ്ഥലത്തിൻ്റെ പേര് മാത്രം എല്ലാത്തിലും എല്ലാ ഭാഷയിലും ഒന്ന് തന്നെ ആയതുകൊണ്ട് അവരത് മനസ്സിലാക്കുന്നു. നമ്മളെ നേരെ ബസ്സിൻ്റെ അകത്തേക്ക് വിളിച്ച് കയറ്റി ഇരുത്തുന്നു. അവരിരുത്തിയ സീറ്റിൽ നമ്മളിരിക്കില്ല. അങ്ങനെ നമ്മളെ ആർക്കും ഇരുത്താനൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഡ്രൈവറിൻ്റെ തൊട്ടടുത്തുള്ള ആ സിംഗിൾ സീറ്റ് ഉണ്ടല്ലോ, അതാണല്ലോ മെയിൻ. അങ്ങനെ ആ സീറ്റിൽ നമ്മൾ ചെന്ന്

ഇരിക്കുന്നു. ഇനിയിപ്പോൾ അഥവാ ആ സീറ്റിൽ ആരെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ ദയനീയമായി ഒന്ന് നോക്കി ആംഗ്യഭാഷയിലും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഇംഗ്ലീഷിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മാറി തന്നേക്കാട്ടോ. കാരണം അവരിത് സ്ഥിരം ആ റൂട്ട് പോകുന്നവരും അവർക്ക് ഈ കാഴ്ചകളൊന്നും ഒരു പുതുമയല്ലാത്തതുമാണ്. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ആ സീറ്റിലേക്ക് ഇരിക്കുവാണ്. ഇനി അങ്ങോട്ടേക്ക് 60 കിലോമീറ്റർ ഞാൻ പറഞ്ഞല്ലോ, ഈ 60 കിലോമീറ്റർ നമുക്ക് പോകാൻ എടുക്കുന്ന പരമാവധി സമയം, നാട്ടിലെ സമയം വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ 60 കിലോമീറ്റർ നമുക്ക് നാട്ടിൽ ഏറ്റവും വേഗത്തിൽ പോകാൻ പറ്റുന്നത് ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് പോകാൻ പറ്റുമായിരിക്കും ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച്. ഇനിയിപ്പോൾ പുതിയ റോഡിൻ്റെ പണികളൊക്കെ തീരുമ്പോൾ നമുക്ക് കുറേ കൂടി വേഗത്തിൽ പോകാൻ പറ്റും. ഇനി അങ്ങനെയല്ല, 60 കിലോമീറ്റർ നമുക്ക് ഏറ്റവും സമയം കൂടുതലെടുത്ത് പോകാൻ പറ്റുന്ന നമ്മുടെ എറണാകുളത്ത് നിന്ന് ഇപ്പോൾ ഉള്ള ഡിസ്റ്റൻസിലേക്ക് ഉള്ള ഒരു സമയം നോക്കിക്കഴിഞ്ഞാൽ 2.5 മണിക്കൂർ മാക്സിമം പിടിക്കാം. പക്ഷേ ഇവിടെ അത്ര സമയം കൊണ്ടൊന്നും ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇനി അങ്ങോട്ടേക്കുള്ള റോഡിൻ്റെ പ്രത്യേകത, റൂട്ടിൻ്റെ പ്രത്യേകത. അങ്ങനെ പ്രത്യേകതകൾ നിറഞ്ഞ ഇടങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കേട്ടുകൊണ്ടിരുന്നോളൂ ഉലക സഞ്ചാരമാണ്, കൂടെ വിനുവാണ്.

ടി ഉലകസഞ്ചാരത്തിന്റെ നേപ്പാൾ യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. നേപ്പാളിലെ ഗാൻഡ്രൂക്ക് എന്ന ഗ്രാമത്തിലേക്ക് പുറപ്പെട്ട യാത്രയാണ് കേട്ടോ. വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ്, ഒറ്റപ്പെട്ട ഗ്രാമമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടതിന്റെ വെളിച്ചത്തിൽ പുറപ്പെട്ടതാണ്. പൊക്കറയിൽ നിന്ന് 60 കിലോമീറ്റർ ദൂരമാണ്. ബസ്സിലാണ് പുറപ്പെടുന്നത്. ബസ്സിൽ കയറി ബസ് വിട്ടോ. ബസ് വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബസ്സിന്റെ പുറകിലേക്ക് നോക്കുമ്പോൾ നമ്മളിവിടെ കൂടുന്ന വലിയ ബസ്സിന്റെ അത്രയും വലുപ്പം ഈ ബസ്സിനില്ല. നമ്മളിവിടെ കൂടുന്ന ഏറ്റവും ചെറിയ ബസ്സിൻ്റെ വലുപ്പമുള്ള ബസ്സാണ്. ഈ നാട്ടുകാരുടെ വലിയ ബസ് ഇതാണ്. പക്ഷേ ഇവർക്ക് ഈ ഒരു ബസ്സിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ എന്ന് നമ്മൾ പോകുന്ന വഴിയിൽ പല പല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കേട്ടോ. ബസ്സിൻ്റെ അകത്ത് നമ്മൾ കയറി. അതോടൊപ്പം തന്നെ പലരും ഇങ്ങനെ ഇങ്ങനെ കയറുന്നുണ്ട്. കയറുന്നവരുടെ കയ്യിൽ കൊട്ട, വട്ടി, ചട്ടി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ കയറുന്ന എല്ലാവരെയും പുറകിലേക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ടോ? കാരണം നമ്മൾ ഡ്രൈവറിൻ്റെ അടുത്തുള്ള സീറ്റിൽ ഇരിക്കുവാണല്ലോ. പുറകിലേക്ക് നോക്കുമ്പോൾ നമ്മളെപ്പോലെ ഒരു പരിഷ്കാരി എന്ന് പറഞ്ഞാൽ നമ്മളാണ് വിചാരിക്കുന്നത് നമ്മൾ പരിഷ്കാരിയാണെന്ന് കേട്ടോ. വേറെ ആരും പറയില്ല. അതായത് ദൂരെ നിന്ന് വന്നതുപോലെ തോന്നിപ്പിക്കുന്ന ആരെയും ആ ബസ്സിൽ കണ്ടില്ല. അങ്ങനെ കാണാണ്ടായപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നി. കാരണം ഈ റൂട്ടിൽ ഈ സ്ഥലം കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും, വണ്ടി ഓടിക്കുന്ന ചേട്ടനും കണ്ടക്ടറും വണ്ടിക്കകത്ത് കയറിയിട്ടുള്ള സകല മനുഷ്യരും എല്ലാം ഈ റൂട്ടിലെ സ്ഥിരം യാത്രക്കാർ, അല്ലെങ്കിൽ ഈ കാഴ്ചകൾ വർഷങ്ങളായി കാണുന്നവരാണ്. നമ്മൾ പുതിയ ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ അതിഥികളാണ്. എന്തായാലും വണ്ടി വിടുവാണ്. വണ്ടി ആദ്യം വിട്ടപ്പോഴൊക്കെ അത്യാവശ്യം നല്ല മനോഹരമായ നിരപ്പിലൂടെയാണ് യാത്ര തുടങ്ങിയത് കേട്ടോ. അപ്പം ഇങ്ങനെ നേപ്പാളിലൊക്കെ നിരപ്പായ റോഡുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ആദ്യം ഒരു ചിന്തയും ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആശങ്ക മാറി കിട്ടി. കയറ്റം തുടങ്ങുവാണ്. റോഡ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള റോഡൊന്നും പറയാൻ പറ്റില്ല. അന്യായമായ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു അങ്ങനത്തെ ഒരു റോഡാണ്. നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ റബ്ബറൈസ്ഡ് ടാർ ചെയ്തിട്ടുള്ള 6-ലൈൻ റോഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇടയ്ക്ക് പൊട്ടിപ്പൊളിയണം, എന്നാലാണല്ലോ ആ യാത്രക്കൊരു ത്രില്ല് ഉണ്ടാവുള്ളൂ. അപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ നമ്മളുടെ ഡ്രൈവർ ചേട്ടൻ വളരെ ഗംഭീരമായിട്ട് വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഒരു സീറ്റിൻ്റെ, അതായത് ബസ്സിൻ്റെ ഒരു സീറ്റിൻ്റെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ രണ്ടു വശത്തും നമ്മളെ കൈവയ്ക്കുന്നതിനുള്ള പരിപാടിയൊന്നുമില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന സീറ്റിലാണ് ഇരിക്കുന്നത്. വശങ്ങളിൽ നമ്മളെ സീറ്റിൽ ഉറപ്പിച്ച് നിർത്തുന്ന പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കസേരകളി മത്സരാർത്ഥിയെ പോലെയാണ് നമ്മൾ സീറ്റിലിരിക്കുന്നത്. ഏത് സമയത്തും എണീറ്റ് പോകേണ്ടി വരും. അപ്പോൾ ചേട്ടൻ ബ്രേക്ക് കുടിക്കുമ്പോൾ നമ്മളൊന്ന് ഫ്രണ്ടിലേക്ക് ആഞ്ഞു പോവും. ചേട്ടൻ ഒരു വീശി ഒരു വളവെടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ചേട്ടൻ്റെ അരികിലേക്ക് ചെല്ലും. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് എന്താ പോയി അവിടെ ഇരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീണ്ടും അവിടെ പോയിരിക്കും. പിന്നെ നമുക്കിത് പരിചയമായി. നമ്മൾ രണ്ട് കൈയും രണ്ടിടത്ത് പിടിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത്രയും കാലം നമ്മൾ ബസ്സിൻ്റെ അകത്ത് കൈയൊന്നും പിടിക്കാതിരുന്നതിൻ്റെതായ അഹങ്കാരമൊന്നും ഇവിടെ നടപടിയാകില്ല. വേഗത്തിലാണ് പോകുന്നത്. റോഡിൻ്റെ ആ ഒരു പൊളി റോഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. നമ്മൾ പൊളി സാധനം എന്നൊക്കെ പറയില്ലേ. അങ്ങനെ റോഡ് അല്പം പൊളിഞ്ഞിട്ടുണ്ടെങ്കിലും ചേട്ടൻ്റെ വേഗതയെ അത് ബാധിച്ചിട്ടൊന്നുമില്ല. കാരണം എത്തണമല്ലോ. വണ്ടി പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ നിരപ്പായ സ്ഥലങ്ങൾ കഴിഞ്ഞു, പരപ്പുള്ള ഇടങ്ങളൊക്കെ കഴിഞ്ഞു, കയറ്റം തുടങ്ങുകയാണ്. രണ്ട് വശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാഴ്ചകൾ വളരെ ഗംഭീരമാണ്, മനോഹരമാണ്. ഒരുപാട് വലിയ കെട്ടിട സമുച്ചയങ്ങൾ, പരിപാടികളൊന്നും തന്നെ ഇല്ല. വലിയ കെട്ടിട ഉദ്ദേശിച്ചത് ഒരു 3 നിലയുള്ള കെട്ടിടം പോലും നമുക്ക് അവിടെ ഒരിടത്തും കാണാൻ പറ്റില്ല. ആ ഒരു പ്രധാന നഗരം എന്നൊക്കെ പറയുന്ന ചെറിയ സിറ്റി, അവിടെ നിന്ന് വണ്ടി വിട്ടിട്ട് പിന്നെ അങ്ങനെ മനുഷ്യരൊന്നും ഇല്ലാത്ത, കെട്ടിടങ്ങളൊന്നും ഇല്ലാത്ത, പ്രകൃതി രമണീയത മാത്രമുള്ള ഇടങ്ങളിലേക്കുള്ള യാത്രയിലാണ് വണ്ടി മല കയറി തുടങ്ങും കേട്ടോ. മല കയറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വളരെ ഗംഭീരമായിട്ടുള്ള, നമ്മളൊരു 30 വർഷം മുൻപ് നമ്മൾ താമരശ്ശേരി ചുരമൊക്കെ കയറിയിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. 30 വർഷം മുമ്പ് ഞാൻ കയറിയിട്ടില്ല, എന്നാലും ഒരു 20 വർഷം മുൻപ് കയറിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. റോഡിൻ്റെ വീതി ഭയങ്കര കുറവായിരുന്നല്ലോ. നമ്മളുടെ നാട്ടിലെല്ലാ ഹെയർപിൻ റോഡുകളുടെയും വീതി പിന്നീട് കൂട്ടിയതാണല്ലോ. അപ്പോൾ അങ്ങനത്തെ വളരെ വീതി കുറഞ്ഞ റോഡിലൂടെയുള്ള വണ്ടി കയറ്റമാണ്. ആ കയറ്റം നമ്മൾ ആസ്വദിക്കുന്നുണ്ടെങ്കിലും നമ്മളെ മനസ്സിൽ ഏറ്റവും മുന്നിലിരിക്കുന്ന ആൾ നമ്മളായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ആശങ്കയൊക്കെ ഉണ്ട്. വണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും മലനിരകൾ കണ്ടു തുടങ്ങുന്നു. ദൂരെയായിട്ട് മഞ്ഞ് മലകൾ കാണാൻ പറ്റുന്നു. അടുത്തായിട്ട് മഞ്ഞില്ലാത്ത മലകൾ കാണുന്നു. നല്ല തണുപ്പ് വരുന്നു. തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ ബസ്സിൻ്റെ ആ ഒരു വിൻഡോ, ആ സൈഡിലെ ഷട്ടറൊക്കെ അടച്ചിട്ടുള്ള പരിപാടിയൊന്നും നമുക്കില്ല. കാറ്റ് കിട്ടണം, തണുപ്പ് വരണം, പവർ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. വണ്ടി പോയി പോയി പോയി ചുറ്റും മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ ദൂരെ അന്നപൂർണ പർവ്വത നിരകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളത് ആരോടെങ്കിലൊക്കെ ചോദിക്കും അടുത്തിരിക്കുന്നവരോട്. വണ്ടിയുടെ പുറകിലേക്ക് നോക്കുമ്പോഴേ എണീറ്റ് നിൽക്കുന്ന ആൾ വളരെ കുറവാണ്. കാരണം വണ്ടിക്കകത്ത് എണീറ്റ് നിൽക്കാൻ

സ്ഥലമില്ല. ഈ വലിയ പെട്ടിയും നേരത്തെ പറഞ്ഞതുപോലെ ചട്ടിയും കൊട്ടയും ഒക്കെ ആയിട്ട് ആളുകൾ ഇരിക്കുകയാണ്. ഇവരെല്ലാവരും ഗ്രാമത്തിൽ നിന്ന് നഗരത്തിൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സിറ്റിയിൽ പോയിട്ട് ഇവരുടെ പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും സാധനങ്ങളൊക്കെ വിറ്റിട്ട് കാലിക്കൊട്ടയൊക്കെ ആയിട്ട് തിരിച്ചു വരുവാണ്. ഇതൊന്ന് മാറ്റിയാലാണല്ലോ കാല് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കാലിക്കൊട്ട കാരണം കാല് വെക്കാൻ ഇടമില്ലാത്ത ബസ്സിൽ നമ്മളൊരിടത്ത് ഇരിക്കുന്നു. അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിരിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നു. നമ്മൾ പോകുന്ന വഴിയിൽ കുറേയും കൂടി മുന്നോട്ട് നീങ്ങി. കുറേയും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ നമ്മളുടെ താമരശ്ശേരി ചുരം പോലെ തോന്നിപ്പിക്കുന്നു, അല്ലെങ്കിൽ വളരെ ശക്തമായ ഒരു ചുരത്തിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. ശക്തമായ കയറ്റമാണ്, ഒരു വശത്ത് അഗാധമായിട്ടുള്ള ഗർത്തമാണ്. ഈ റോഡും താഴെയുള്ള ഗർത്തവും തമ്മിൽ വേർതിരിക്കുന്നതിന് വേണ്ട മയിൽക്കുറ്റികളോ അല്ലെങ്കിൽ വേലിക്കെട്ടുകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പെട്ടെന്ന് നമ്മളിങ്ങനെ നോക്കിയാൽ കാലെന്ന് തന്നെയാൽ നമ്മൾ താഴെ പോകുന്ന തരത്തിലുള്ള ഒരു റോഡാണ്. അപ്പോൾ ഈ റോഡിൻ്റെ വീതി നമ്മൾ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ കണക്കൂട്ടി നോക്കുന്നു, നമ്മുടെ ബസ്സിൻ്റെ വീതി ഇത്ര, ഈ ഇപ്പോൾ കയറാൻ പോകുന്ന റോഡിൻ്റെ വീതി ഇത്ര. അപ്പോൾ ഈ ഏറെക്കുറെ റോഡ് നിറഞ്ഞ രീതിയിലാണ്

ക്കുന്ന തരത്തിലുള്ള ഒരു റോഡാണ്. അപ്പൊ ഈ റോഡിന്റെ വീതി നമ്മൾ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. നമ്മളിപ്പോ ഇങ്ങനെ കണക്കൂട്ടി നോക്കുന്നു, നമ്മുടെ ബസിന്റെ വീതി ഇത്ര, ഈ ഇപ്പോ കയറാൻ പോകുന്ന റോഡിന്റെ വീതി ഇത്ര. അപ്പോ ഈ ഏറെക്കുറെ റോഡ് നിറഞ്ഞ രീതിയിലാണ് നമ്മളുടെ വണ്ടി ആ ഒരു വലിയ കയറ്റം കയറാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഹിമാചലും പലയിടങ്ങളിലും നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളതാണ്, റോഡ് നിറഞ്ഞ രീതിയിൽ പോകുമ്പോൾ എതിർവശത്ത് കൂടി ഒരു ഓട്ടോറിക്ഷ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയേക്കാൾ വലുപ്പമുള്ള ഒരു കാറ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും. ഇത്തരം ചിന്ത എല്ലായിടത്തും നമ്മൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഡ്രൈവർ ചേട്ടനത് വളരെ കൂളായിട്ട് ഡീൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചു. എന്നാലും ഇതൊന്ന് ചോദിച്ചേക്കാം, കാരണം ആശങ്ക വേണ്ടല്ലോ. നമ്മൾ നേരെ ചോദിച്ചു, ചേട്ടാ അപ്പോൾ വീതി വളരെ കുറവാണല്ലോ, ഇനി അങ്ങോട്ടേക്ക് കയറ്റമാണല്ലോ, കയറി പോകുന്ന റോഡ് ഉയരത്തിൽ ദൂരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇതുപോലെ വയനാട് ചുരമൊക്കെ കയറുമ്പോൾ ആ രണ്ട് മൂന്ന് റൗണ്ട് കഴിഞ്ഞിട്ടുള്ള ആ നാലാം വളവിലേക്ക് റോഡും ടോപ്പിൽ കാണാൻ പറ്റുന്നത് പോലെ ഇത് കാണാൻ പറ്റുമ്പോഴൊന്നും റോഡവിടെ കാലിക്ക് കിടക്കുകയാണ്, വണ്ടികൾ ഇങ്ങനെ വരിവരിയായിട്ട് പോകുന്നതൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ വീതിയും കുറവാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചു, ചേട്ടാ ഇപ്പോൾ നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ എതിർവശത്തിൻ്റെ ഒരു വണ്ടി ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഇവിടെ ഈ റോഡിൽ ഇനി അങ്ങോട്ടേക്ക് ഒരു സമയത്ത് ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലെ വണ്ടി മാത്രമേ പോകുള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് കയറി ഏറ്റവും ടോപ്പിലെത്തിയിട്ടേ അടുത്ത വണ്ടി വിടുകയുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചിട്ടോ, അത് നല്ലൊരു സംവിധാനമാണ്, നമ്മളുടെ കണക്ക് കൂട്ടലുകൾ യാഥാർത്ഥ്യമാകുകയാണ്. കാരണം ഈ റോഡിന് വീതി കുറവാണ്, ഒരു വണ്ടി അങ്ങോട്ട് പോയാൽ എതിർവശത്തൂടെ ഒരു ബൈക്കിന് പോലും തിരിച്ചു വരാൻ വീതിയില്ല. അപ്പം അങ്ങനത്തെ സിസ്റ്റമുള്ള സ്ഥലങ്ങളും അങ്ങനത്തെ റോഡുകളൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ. പണ്ടൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനത്തെ റോഡുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനത്തെ റോഡുകൾ വളരെ വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് വണ്ടി ഇവിടുന്ന് വിടാൻ പോകുന്നത്. ഇത് വണ്ടിക്കാർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അവിടെ ഒരു ക്യാമറ വെച്ചിട്ട്, അവിടെ ഒരു സിഗ്നൽ ലൈറ്റ് വെച്ചിട്ട്, അങ്ങനത്തെ ഒരു സംവിധാനമോ അവിടെ ഒരു പോലീസുകാരൻ നിന്നിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതൊന്നുമല്ല. വണ്ടിക്കാർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അവർ സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുന്ന ഡിസിപ്ലിൻ പാലിച്ചുകൊണ്ട് ഒരാൾ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അവരെ കടത്തി വിടുന്നു, വേറൊരാൾ കയറി പോകുന്നുണ്ടെങ്കിൽ അവരവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇത് തമ്മിൽ നല്ല ദൂരമുണ്ട് കേട്ടോ, ഈ തുടക്കവും കയറ്റത്തിൻ്റെ ഏറ്റവും അറ്റവും തമ്മിൽ. അതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണ്. നമ്മൾ ചുരം കയറി തുടങ്ങുകയാണ്. രണ്ട് വശത്തും മനോഹരമായ കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. ഒരു വശത്ത് വളരെ പേടിപ്പെടുത്തുന്ന അഗാധമായിട്ടുള്ള ഗർത്തമാണ്. ഈ ഗർത്തത്തിൻ്റെ എൻഡിലേക്കൊന്നും നമുക്ക് നോക്കാൻ പറ്റുന്നില്ല. നമ്മൾ നമ്മളുടെ ഐലവൽ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അന്നപൂർണ പർവ്വതനിരകൾ മാത്രം മനോഹരമായി കാണാൻ പറ്റുന്ന മഞ്ഞുമലകളാണ്. മഞ്ഞുമലകൾക്ക് ഒരരികത്ത് കൂടി മഞ്ഞില്ലാത്ത റോഡിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മലയിലൊന്നും ഒരിടത്തും മഞ്ഞില്ല. ആ മഞ്ഞില്ലായ്മ ആസ്വദിച്ചുകൊണ്ട് ദൂരെയുള്ള മഞ്ഞും കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മുകളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കേട്ടുകൊണ്ടിരുന്നോളൂ, ഉലക സഞ്ചാരമാണ്, കൂടെ വിനുവാണ്.

ടി ഉലകസഞ്ചാരത്തിന്റെ നേപ്പാൾ യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. നമ്മൾ ഗാൻഡ്രൂക്ക് എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടതാണ്. ബസ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അത്യാവശ്യം ആടി ഉലഞ്ഞ് വളരെയധികം കഷ്ടപ്പെട്ട് ഏറ്റവും ടോപ്പിലേക്ക് എത്തുകയാണ്. ബസ് മാത്രമേ കഷ്ടപ്പെടുന്നുള്ളൂ. ബസ് ഓടിക്കുന്ന ചേട്ടൻ യാതൊരു കഷ്ടപ്പാടും ഇല്ലാതെയാണ്. കാരണം അവർ ഈ റൂട്ടിൽ സ്ഥിരമായി ഓടിക്കുന്നവരാണ്. വളരെ ആസ്വദിച്ച് താളമൊക്കെ പിടിച്ച് വാട്ടൊക്കെ പാടി വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഈ റൂട്ടിലെ ആ ഡ്രൈവർ ചേട്ടനെ നമ്മൾ ആദ്യമേ ശ്രദ്ധിച്ചിരുന്നു. അത്യാവശ്യം കുറച്ച് പ്രായമുള്ള ആളാണ്. പക്ഷേ ഈ പ്രായം എന്നൊക്കെ പറഞ്ഞത് നമ്മൾ അദ്ദേഹത്തിൻ്റെ മുടി നരച്ചിരിക്കുന്നത് കണ്ടും അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയത്. വണ്ടി ഓട്ടത്തിലൊന്നും ആ ഒരു പ്രായം പ്രകടമാകുന്നേ ഇല്ല. വളരെ ആസ്വദിച്ച് വണ്ടിയിലിരിക്കുന്ന എല്ലാവർക്കും വളരെ വൈബ് കൊടുക്കുന്ന രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മൾ ആ ഗ്രാമത്തിൻ്റെ ബസ് സ്റ്റോപ്പിലേക്ക് മെല്ലെ ഇറങ്ങും കേട്ടോ. നമ്മൾ ഇറങ്ങാൻ നിരത്ത് ബസ്സിൻ്റെ പുറകിലേക്ക് നോക്കുമ്പോൾ ഏറെക്കുറെ എല്ലാവരും ഇറങ്ങി തീർന്നു. ഇനി കുറച്ച് പേര് കൂടി ഉണ്ട്, അവരിവിടെ ഇറങ്ങുവാണ്. പിന്നെ ബസ് ഇവിടെ വളച്ചിട്ട് പുള്ളിക്കാരനെ തിരിച്ചു പോകണം. എന്തായാലും

നമ്മളിറങ്ങി ഇനി അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഗ്രാമത്തിൻ്റെ സിറ്റി, നമ്മളിപ്പോൾ ഇടുക്കിയിൽ ജംഗ്ഷനുകളെ സിറ്റി എന്ന് പറയുമല്ലോ, അതുപോലെ അവിടുത്തെ ഒരു സിറ്റിയാണ്. ഒരു രണ്ട് മൂന്ന് കെട്ടിടങ്ങളും ഒക്കെയുള്ള ചെറിയ കടകളൊക്കെ ഉള്ള ഒരു ഒരു ചെറിയ സിറ്റി. ആ സിറ്റിയുടെ ചുറ്റും നോക്കുമ്പോഴും ദൂരെയായിട്ട്, ദൂരെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ മേഘം പോലെ തോന്നുള്ളൂ, പക്ഷേ അത് മഞ്ഞുമലയാണ്. കുറേ ദൂരെ മഞ്ഞുമലകൾ കാണാം. ആകാശത്തിൻ്റെ നിറമൊക്കെയാണ് നമ്മളെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തുന്നത്. നീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലയുടെ അങ്ങേ അറ്റം, അതിൻ്റെ ഇടയിലൂടെ വെള്ളമേഘങ്ങൾ അല്ലെങ്കിൽ വെള്ളി മേഘങ്ങൾ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ മേഘവും മഞ്ഞുമലയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ആ രീതിയിലുള്ളൊരു അന്തരീക്ഷമാണ്. ഒരുപക്ഷേ ഈ പരിസ്ഥിതി മലിനീകരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വായു മലിനീകരണങ്ങൾ വളരെ കുറവായതുകൊണ്ടായിരിക്കാം, വളരെ ക്ലിയറാണ് കാഴ്ചകൾ, വളരെ ക്ലിയറാണ്. നമ്മൾ ആ ഒരു സിറ്റി കാഴ്ച അല്ലല്ലോ കാണേണ്ടത്, ഗ്രാമത്തിൻ്റെ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോട്ടെ ഉള്ളിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു തുടങ്ങി. നടന്ന് ആ ജംഗ്ഷൻ കടന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ മുതൽ നമ്മളുടെ സങ്കല്പത്തിലുള്ള ഗ്രാമക്കാഴ്ചകൾ കണ്ടു തുടങ്ങി. കരിങ്കൽ ഭിത്തിയുള്ള വീടുകളാണ്, മുഴുവനും കരിങ്കൽ ഭിത്തിയുള്ള വീടുകൾ. മേൽക്കൂരയാണെങ്കിലും ഒരു പരന്ന കല്ലുകൊണ്ടാണ് മേൽക്കൂര എല്ലാം മേഞ്ഞിട്ടുള്ളത്. ഏറെക്കുറെ എല്ലാ വീടുകളും അങ്ങനത്തെ വീടുകളാണ് കേട്ടോ. ഈ വീടുകളിലേക്ക് പോകാൻ വേണ്ടി മലഞ്ചെരുവിൽ നിന്ന് തുടങ്ങുന്ന ഈ കരിങ്കലിൻ്റെ തന്നെ പടവുകളാണ്, പടികളാണ്. ഈ പടി ചവിട്ടി ചവിട്ടി ചവിട്ടിയാണ് പോകുന്നത്. അതായത് വീട്ടിൽ സൈക്കിള് ബൈക്ക് കാറ് പരിപാടികൾക്കൊന്നും സാധ്യതയില്ല, അവർക്കതിൻ്റെ ആവശ്യമില്ല. അപ്പം ഇങ്ങനത്തെ നമ്മൾ ഹിമാചൽ ഗ്രാമങ്ങളിലേക്ക് പോയതുപോലെ തന്നെ തോന്നിപ്പിക്കുന്ന, ചിലപ്പോൾ ചില ആംഗിളിൽ അതിനേക്കാളും ഭംഗിയായിട്ടുള്ള വഴികളാണ്. ഈ വഴികൾ വളരെയധികം ഒരു സ്ഥലത്തിൻ്റെ ഭംഗി കൂട്ടുമല്ലോ. അപ്പോൾ ഈ മലഞ്ചെരുവിലിരിക്കുന്ന വീടുകളിലേക്ക് പോകാൻ വേണ്ടി മലയുടെ ചെരുവിലൂടെ തന്നെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന വളരെ വീതി കുറഞ്ഞ, എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്ക് മാത്രം കഷ്ടി നടന്നു പോകാൻ പറ്റുന്ന കൽവഴികളാണ്. കല്ലിങ്ങനെ ചെത്തിയ കല്ലുകൾ അടുക്കി അടുക്കി അടുക്കി വെച്ചേക്കോട്ടെ. ഇതിങ്ങനെ നമ്മൾ താഴെ നോക്കുമ്പോൾ ഈ പടിമൊത്തം ആര് കയറി തീരുമെന്ന് ഓർത്തിട്ടാണ് എന്ന് വിചാരിച്ച് നമ്മൾ നടന്നു തുടങ്ങും. രണ്ട് വശത്തും ചെടികളുണ്ട്, നല്ല പൂക്കളുണ്ടായിട്ടുള്ള ചെടികളാണ്. ചെടികളെ പരിചയമൊന്നുമില്ല, നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ. അപ്പോൾ ഇനി പോകുന്ന വഴിയുടെ ഒരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ വീടുകളുടെ മതിലുകളാണ്, എന്ന് പറഞ്ഞാൽ കരിങ്കൽ കെട്ടുകളാണ്. മതിലുദ്ദേശിച്ചത് വീടിൻ്റെ ഭിത്തി കേട്ടോ, അല്ലാതെ വെയിൽ കിട്ടുന്ന മതിൽ കിട്ടുന്ന പരിപാടിയൊന്നും ഇവിടെ ആർക്കുമില്ല. ഒരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അഗാധമായിട്ടുള്ള താഴ്ചയാണ്, നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ വശത്തിനെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഞ്ഞുമലകളാണ്. ദൂരെ മഞ്ഞുമലകൾ എന്ന് പറഞ്ഞാൽ അന്നപൂർണ പർവ്വത നിരകളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ പർവ്വതത്തിൻ്റെ താഴ്വരയിലായിട്ടുള്ള ഗ്രാമമാണ്. നമ്മളിങ്ങനെ നടന്ന് നടന്ന് നടന്ന് ഓരോ വീടിൻ്റെയും അടുത്തേക്കൊക്കെ ചെല്ലുമ്പോൾ വീട്ടിലേക്ക് ഓരോരുത്തരൊക്കെ ഇരിക്കുന്നുണ്ട് വീടിൻ്റെ വാതിൽക്കലൊക്കെ. അവിടെ അത്യാവശ്യം എപ്പോഴും തണുപ്പ് തന്നെയാണ്, ചെറിയ നൂൽ മഴ കിട്ടും. ഇനിയിപ്പോൾ മഴയില്ലാത്തപ്പോഴും മഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ടിരിക്കുന്ന സൂര്യൻ വലിയ ദേശക്കാരനല്ലാത്ത, അതായത് സൂര്യൻ ചൂടാകാത്ത മനുഷ്യരുടെ നാടാണ് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ഭംഗിയാണ്. ചുറ്റും പച്ചപ്പിങ്ങനെ പച്ച പുതച്ച് കിടക്കുന്ന മലനിരകളുണ്ട്, അതിൻ്റെയും മുകളിലായിട്ട് ഉയരത്തിലായിട്ടാണ് ഈ മഞ്ഞുമലകൾ. ഇതെല്ലാം കണ്ടു കിടക്കുന്ന, കണ്ട് എല്ലാ ദിവസവും നടക്കുന്ന മനുഷ്യരുടെയൊക്കെ ആ ഒരു അല്ലേ എന്ത് വൈബായിരിക്കും അവരുടെ ലൈഫ് എന്ന് നമ്മൾ ആലോചിക്കുകയാണ്. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഇവിടെ ഷോപ്പിംഗ് മാളിൽ പോകാൻ പറ്റില്ലല്ലോ, മൾട്ടിപ്ലക്സിൽ പോകാൻ പറ്റില്ലല്ലോ, കറങ്ങാൻ പറ്റില്ലല്ലോ, കാറിൽ കയറാൻ പറ്റില്ലല്ലോ എന്നൊക്കെ. കാരണം നമുക്ക് എന്തെങ്കിലും കുറച്ച് സമാധാനിക്കണമല്ലോ. പക്ഷെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞ വീടുകളിലൊന്നും താമസിക്കാൻ, കാരണം അവരവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ്, നമുക്കങ്ങനെ ഹോം സ്റ്റേ ടൈപ്പ് പരിപാടികളൊന്നും ഇവിടെ തുടങ്ങിയിട്ടില്ല. നേരത്തെ ആദ്യം കണ്ട സിറ്റിയിൽ ചെന്നാൽ അവിടെ നമുക്ക് താമസിക്കാൻ പറ്റും. താമസിച്ചിട്ട് അതിരാവിലെ എണീറ്റിട്ട് ഈ പറഞ്ഞ ഈ ഏരിയകളിലെ അത്യാവശ്യം ഉയരം കൂടിയ ഒരിടത്ത് ചെന്നെത്താൻ പറ്റിക്കഴിഞ്ഞാൽ അന്നപൂർണ പർവ്വത നിരകളുടെ പിന്നിൽ നിന്നും സൂര്യൻ അതിരാവിലെ പൊങ്ങി വരുന്ന കാഴ്ച, അതായത് സൂര്യൻ ഉദിക്കുന്ന കാഴ്ച കാണാൻ പറ്റും. സൂര്യൻ മഞ്ഞുമലയുടെ പിന്നിൽ നിന്നും പൊങ്ങി വന്നിട്ട് ആ ഒരു സൂര്യരശ്മികൾ മഞ്ഞുമലയെ, അതായത് വെള്ളിക്കെട്ട് പോലെ കിടക്കുന്ന മഞ്ഞുമലകൾ ഒരു സ്വർണം പോലെ ആകുന്ന കാഴ്ചയും, അവിടെ നിന്ന് സൂര്യപ്രകാശം ഇങ്ങനെ അടിച്ച് ഈ ഒരു ഗ്രാമത്തിലേക്ക് വരുന്ന കാഴ്ചയൊക്കെ വളരെ മനോഹരമാണ്, ഗംഭീരമാണ്. ഈ നാട്ടുകാരിങ്ങനെ പറയും ഇതൊക്കെ നമ്മൾ ഇന്നും കാണുന്നതല്ലേ, അതായത് കൊച്ചി കായലിൻ്റെ തീരത്ത് താമസിക്കുന്നവർക്ക് ആ കായലിൻ്റെ അങ്ങേയറ്റത്ത് സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് പേര് വരുമ്പോൾ നമ്മൾ പറയില്ലേ ഇതൊക്കെ നമ്മളെപ്പോഴും കാണുന്നതാണ്. അതുപോലെ തന്നെ ആ നാട്ടുകാർ കാണുന്ന കാഴ്ചകളെല്ലാം ഇത്രത്തോളം മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഒരുപാട് കൃഷിയിടങ്ങളുണ്ട്, കൃഷിയിടങ്ങൾക്ക് മാത്രം ചെറിയൊരു വേലിക്കെട്ടുകളുണ്ട്, അല്ലാതെ വീടുകൾ തമ്മിലൊന്നും വലിയ വേലിക്കെട്ടുകളൊന്നും ഇല്ലാത്ത എല്ലാവരും ഒന്നിച്ച് താമസിക്കുന്ന കുറേയധികം മനുഷ്യരുടെ നാട്ടിലാണ്. നമുക്കവിടുന്ന് പോരാൻ തോന്നില്ല, പക്ഷേ നമ്മൾ പോരണം, കാരണം കുറേ സമയം കണ്ടിട്ട് നമ്മളവിടെ നിന്ന് തിരിച്ചു പോരണം. എന്നിട്ട് ഇതുപോലത്തെ ഇടങ്ങളിലേക്ക് വീണ്ടും പോരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോരണം. സൂര്യൻ ഉദിക്കുന്നത് പോലെ തന്നെ ഗംഭീരമായിട്ട് സൂര്യൻ അസ്തമിക്കുന്നതും, സൂര്യൻ മൊത്തത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ നാട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഉദയവും അസ്തമനവും എല്ലാം കണ്ടിട്ട് നല്ല ചെറിയ മഴയും മഞ്ഞു വീഴ്ചയും എല്ലാം കിട്ടിയതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. പക്ഷേ ഇതെല്ലാം എല്ലാവർക്കും എല്ലാ യാത്രയിലും കിട്ടണമെന്നില്ല, പക്ഷേ ഇതൊക്കെ അവിടെ വരുമ്പോൾ എങ്ങനെ ഉണ്ടാകുന്നൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിലാണ്. ഒരു ഫെബ്രുവരി ഒക്കെയാണ് ചെല്ലുന്നതെങ്കിൽ, ജാൻവരി അല്ലെങ്കിൽ ഡിസംബർ ഒക്കെയാണ് ചെല്ലുന്നതെങ്കിൽ മഞ്ഞൊക്കെ വീണ് വഴികളൊക്കെ അടഞ്ഞിട്ടുണ്ടാകും, ചിലപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ഈ മഞ്ഞൊക്കെ മാറി
നമുക്കിവിടെ ചൂടൊക്കെ വരുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നത്. ഇത് കഴിഞ്ഞ് മഴക്കാലം വരുമ്പോൾ അങ്ങോട്ടേക്ക് പോകൽ വളരെ

റിസ്ക്കാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ദൂരമുണ്ടല്ലോ, ആ ബസ്സിൽ വന്ന ദൂരം, ആ ബസ്സിൽ വന്ന ദൂരത്തിൽ പല റോഡും പലയിടത്തും നമുക്ക് കാണാൻ പറ്റില്ല, റോഡൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടാവും. പിന്നെ അത് രണ്ടാമത് പണിതിട്ട് വേണം പോവാൻ. അതുകൊണ്ട് മഴക്കാലത്ത് നമ്മൾ പോകുന്നില്ല. മനോഹരമായ നേപ്പാളിലെ ഗാൻഡ്രൂക്ക് ഗ്രാമം കണ്ടതിൻ്റെ സന്തോഷത്തിൽ തിരിച്ചു വരുവാണ്. കൂടെ ഉണ്ടായിരുന്നത് വിനുവാണ്, കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ഹായ്, ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി ഫോർ റെയിൻബോ 107.5 അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായിട്ട്. ഇനി കേൾക്കുക, യുവർ ചോയ്സ് എന്നാട്ടോ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം. 12 മണി മുതൽ 2 മണി വരെയുള്ള പ്രോഗ്രാമിൻ്റെ പേര്. ഇതിലേക്ക് നിങ്ങൾ ഗാനങ്ങൾ ആവശ്യപ്പെടാനായിട്ട് വിളിക്കുകയാണ് വേണ്ടത്. ഫോണിലൂടെ വിളിച്ച് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. 0484242811 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ ഇപ്പോൾ തന്നെ. എന്നിട്ട് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടൂ. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ട്യൂൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളാട്ടോ ഇനി മുതൽ 2 മണിവരെയുള്ള സമയത്ത് നിങ്ങൾക്ക് പാട്ടുകൾ ആവശ്യപ്പെടാനായിട്ട് ഫോണിലൂടെയാണ് ഗാനങ്ങൾ ആവശ്യപ്പെടേണ്ടത്. 0484242481 നമ്പറിലേക്ക് വിളിച്ചാൽ മാത്രം മതി. ഇതാ ആദ്യത്തെ കോളർ കാത്തിരിക്കുകയാണ് പാട്ട് പറയാൻ. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം ഉണ്ട്. ആരാണിത് പച്ചാളത്ത് നിന്ന്? ഓക്കെ, ഇന്ന് വർക്കിംഗ് ഡേ അല്ലേ? എന്നാലും ഉച്ചക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ വിളിച്ചു അല്ലേ. എന്തെങ്കിലൊക്കെ വിശേഷം ഉണ്ടോ എന്നോ പാട്ടൊക്കെ ചോദിക്കാനായിട്ട്? കുറച്ച് ദിവസമായി അല്ലേ. അതെ അല്ലേ. ഓക്കെ, അപ്പൊ എന്ത് ഏത് പാട്ടാണ് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് കേക്കേണ്ടത്? നല്ലൊരു പാട്ടാട്ടോ അത്. രഘുകുമാറിന്റെ മ്യൂസിക് അല്ലേ. രഘുകുമാർ, അദ്ദേഹം കുറച്ച് പാട്ടുകൾ മാത്രമേ മലയാളത്തിൽ നമുക്ക് തന്നിട്ടുള്ളൂ. കുറച്ച് നല്ല നല്ല എല്ലാ ഹിറ്റുകളാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ അല്ലേ. അതെ അതെ അതെ. ആ നല്ല രസമാണ് ഈ പാട്ട്. ശരിയാ, ഏത് കാലഘട്ടത്തിലും കേൾക്കാൻ ഇഷ്ടം തോന്നുന്ന ഒരു പാട്ട്. അതെ അതെ, ശരിയാണ്. നല്ല പാട്ടാണ്. യേശുദാസ് പാടിയിട്ടുള്ള ഗാനമാണ്. ആ വോയിസേ ഒന്ന് ക്ലിയർ ആവാൻ എന്തോ ഒരു ഡിസ്റ്റർബൻസ് തോന്നിക്കുന്നുണ്ട് കേട്ടോ. എന്തോ ദൂരേന്ന് ഇങ്ങനെ മാറി നിന്ന് പറയുന്ന പോലെയൊക്കെ തോന്നിക്കുന്നുണ്ട്. ആ അതുകൊണ്ടായിരിക്കാം. ഒരു എന്തോ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നീങ്ങി നീങ്ങി പോകുന്ന പോലത്തെ ഒരു തോന്നൽ. അപ്പം ആ എന്തോ ഒരു, അപ്പൊ എന്തായാലും ആർക്കെങ്കിലും സ്പെഷ്യൽ ഡെഡിക്കേഷൻ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവർക്കും വേണ്ടിയിട്ട് അല്ലെ. നല്ലൊരു പാട്ടാണ്, നല്ല സിനിമയുമാണ്, വളരെ നല്ല കോമഡി ഒക്കെ ഉള്ള നമ്മുടെ ലാലേട്ടനൊക്കെ അഭിനയ നല്ല മൂവിയാണ് കേട്ടോ. അതെ അതെ അതെ. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓക്കെ, വിളിച്ചതിന് സന്തോഷം കേട്ടോ. ഓക്കെ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए. और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये पीएम ने ये कहा है तुम पढ़ो.
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें. माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: परीक्षा एक ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती है.
1: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन.
3: പന്ത്രണ്ട് മണി കഴിഞ്ഞ് 16:17 മിനിറ്റിലേക്ക് കടന്നിരിക്കട്ടോ സമയം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അങ്ങനെ ഉച്ച ഈ നേരത്ത് നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവർ ചോയ്സിലൂടെ ഫോണിലൂടെയാണ് കേട്ടോ നിങ്ങൾ ഗാനങ്ങൾ ചോദിക്കേണ്ടത്. 0444242 8101 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മാത്രം മതി ഇഷ്ടഗാനം പറയുക, സംസാരിക്കാം. അപ്പൊ അടുത്ത കോളർ ആരാണ് എന്ന് നോക്കാം. ഹലോ.
4: ഹലോ മാഡം.
3: നമസ്കാരമുണ്ട്. ആരാണിത്?
4: തണ്ണീർമുക്കം
3: ചേർത്തല ആണല്ലേ, സിസിലി അല്ലേ. എന്താണ് പിന്നെ, നമ്മുടെ റെയിൻബോ കേൾക്കുന്ന ആളാണോ എപ്പോഴും പാട്ടൊക്കെ? കേൾക്കുന്ന ആളാണ്. അതെ അല്ലേ, വിളിക്കാറുണ്ടോ?
4: വിളിക്കാറില്ല,
3: അതെ അല്ലേ. ഓ, അത് സന്തോഷം. എന്തായാലും ആദ്യമായിട്ട് വിളിച്ചപ്പോ തന്നെ കിട്ടിയല്ലോ, ട്രൈ ചെയ്തപ്പോ. പിന്നെ എന്താ ചെയ്യുന്നത് സിസിലി?
4: ഞാൻ ഹൗസ് വൈഫ് ആയിട്ടിരിക്കുകയാണ്, ജോലിക്കൊന്നും പോകുന്നില്ല.
3: അതെയോ, വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത്?
4: പിള്ളേരൊക്കെ ജോലിക്ക് പോയി, രണ്ട് പിള്ളേരാണ്, മക്കളാണ്.
3: അതെ അല്ലേ,
4: ജോലിക്ക് പോയി.
3: ഇപ്പൊ തന്നെയാണ്
4: ജോലിക്ക് പോയി. അത് ഞാൻ തന്നെയാ ഉള്ളത്.
3: തന്നെയാണ്.

0: അല്ലേ? അപ്പം എന്തായാലും തന്നെ ആവുമ്പോൾ റേഡിയോ എന്തൊക്കെ നല്ല കൂട്ടാണ്,
1: അതെ അതെ അതെ
0: ജോലിയും
1: കൂട്ടാണ്.
0: നടക്കും. ഉച്ചഭക്ഷണമൊക്കെ റെഡിയായോ?
1: അതെ എല്ലാം റെഡിയായി.
0: അതെ, ഇനിയിപ്പോൾ തന്നെ ഇരുന്ന് കഴിക്കണ്ടേ? അതാണൊരു
1: അതെ
0: കുഴപ്പം. അവരൊക്കെ ഭക്ഷണമൊക്കെ കൊണ്ടുപോവോ ജോലിക്ക്?
1: അതെ അതെ കൊണ്ടുപോകും
0: കൊണ്ടുപോകും
1: കൊണ്ടുപോകും.
0: അല്ലേ? അപ്പം എന്തായാലും അത് പാട്ടൊക്കെ കേട്ട് കഴിക്കാട്ടോ ഇത് കഴിഞ്ഞിട്ട്.
1: അതെ.
0: കോള
1: ആ
0: ഏത് പാട്ടാ വേണ്ടത് പറഞ്ഞോളൂ.
1: എനിക്ക് മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവേട്ട എന്ന സിനിമയില്
0: ആ
1: പൂ വേണം, പൂപ്പട വേണം, പൂവിളി വേണം, ആ
0: നല്ല
1: ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: നല്ല പാട്ടല്ലേ അത്?
1: അതെ
0: എപ്പോഴും
1: അതെ
0: നമുക്ക്
1: അതെ
0: കേൾക്കാൻ ഇഷ്ടാവും എന്നുള്ളൊരു ഒരു
1: അതെ അതെ
0: ഓണത്തിൻ്റെ ഒക്കെ ഫീലാണ് അത്. എന്ത്
1: അതെ
0: രസമാണ് അതിൻ്റെ ഓരോ വരികളും. ഒ എൻ വി
1: അതെ
0: കുറുപ്പ് ജോൺസൺ ടീമിൻ്റെ അല്ലേ?
1: അതെ അതെ
0: ജോൺസൺ അവരുടെ ആ ഒരു ടീമിൻ്റെ നല്ല ഹിറ്റായിട്ടുള്ള എന്നത്തെയും ഒരു പാട്ടാണ്, യേശുദാസും ലതികയും ഒക്കെ അതിൽ
1: അതെ അതെ
0: പാടിയിട്ടുള്ള ആ ഒരു ഗാനം. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടോ?
1: ആ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു.
0: ഓക്കെ, സന്തോഷമുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളും എന്ന് പറയുമ്പോൾ ഞാനും അതിൽ ചിലപ്പോൾ
1: അതെ അതെ അതെ ഞാൻ
0: പെടുമായിരിക്കും.
1: ഉൾപ്പെടെ എല്ലാവരും.
0: സന്തോഷമുണ്ട് കേട്ടോ. അപ്പം പാട്ട് കേൾക്കാം.
1: ഓക്കെ
0: പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും
1: ഓക്കെ
0: പറയാനുണ്ടോ?
1: ഇല്ല ഇല്ല
0: ഇല്ല.
1: ഒന്നും
0: ഓക്കെ,
1: പറയാനില്ല.
0: അപ്പം എന്നാൽ പാട്ടിലേക്ക്
1: സന്തോഷം.
0: പോവുകയാണ് കേട്ടോ. എന്നാൽ
1: ഓക്കെ താങ്ക് യു.
0: സന്തോഷമുണ്ട്. ബൈ.

0: വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ് റെയിൻബോയിലേക്ക്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. യുവർ ചോയ്സിലേക്ക് നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ കൈയിട്ട് വിളിക്കാവുന്നതാണ് കേട്ടോ. 12 മണി മുതൽ 2 മണി വരെയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ സമയം എന്ന് പറയുന്നത്. ഇപ്പോൾ 12:30 സമയം. അപ്പോൾ ഇനി എന്തായാലും വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്: 04842428101. ഈ ഒരു പ്രോഗ്രാമിലേക്ക് അടുത്ത കോളർ ആരാണ്? ഹലോ.
1: ഹലോ.
0: ആ ആരാണിത്?
1: ഷാഹിന.
0: ഷാഹിന, എക്കോ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട്. റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്നു കേട്ടോ. എവിടെയാണ് സ്ഥലം? മൂവാറ്റുപുഴ അല്ലേ. ഓക്കെ, അപ്പം എന്താ ചെയ്യുന്നത്? ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു വീട്ടമ്മ വിളിച്ചേ ഉള്ളൂ. ഇങ്ങനെ പാട്ട് കേട്ടിരിക്കുകയാണോ വീട്ടില്? ഒന്നും എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ?
1: എനിക്ക് സ്റ്റിച്ചിങ്.
0: അതെ അല്ലേ, അപ്പൊ എളുപ്പല്ലേ ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ട് ചെയ്യാൻ അല്ലേ. വീട്ടിൽ തന്നെയാണോ?
1: അല്ല, ഷോപ്പുണ്ട്.
0: ഷോപ്പ് വീട്ടിലിന്റെ അടുത്ത് തന്നെയാണോ? അതോ?
1: അതെ, അതെ, അടുത്ത് തന്നെയാ.
0: ആ, അപ്പൊ കുഴപ്പമില്ല. ഫ്രണ്ട്സ് ഉണ്ടോ കൂടെ? ഓക്കെ, അപ്പം ഏത് പാട്ടാണ് വേണ്ടത്?
1: പൂനിലാമഴയല്ലേ.
0: ആ, ആട്ടുതൊട്ടിലിൽ. പൂനിലാമഴ എന്ന് കേൾക്കുമ്പോ തന്നെ ആട്ടുതൊട്ടിലിൽ എല്ലാരും ചോദിക്കുന്ന പാട്ടാണത്. ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു ഗാനം അല്ലേ. ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പം എന്തായാലും കൂടെ കേൾക്കാൻ, പാട്ട് കേൾക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഫ്രണ്ട്സ്?
1: ഫ്രണ്ട്സ് ഉണ്ട്.
0: ഉണ്ടല്ലേ. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: കഴിച്ചില്ല, 12:30
0: ആയുള്ളൂ. അപ്പൊ വീട്ടിലേക്ക് പോവോ അതോ കൊണ്ടുവന്ന് വീടിന്റെ വീട്ടു കടയിൽ പൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയി കഴിക്കുവോ? അങ്ങനെയാണോ?
1: ഇല്ല, കൊണ്ടുവന്നേക്കുവാ.
0: കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, എല്ലാരും കൂടി ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കാം പാട്ടൊക്കെ കേട്ടോണ്ട് കേട്ടോ. ഓക്കെ ഷാഹീന, അപ്പൊ വിളിച്ചതിൽ സന്തോഷമുണ്ട്. പാട്ട് ഇഷ്ടഗാനം കേട്ടോ വരുന്നുണ്ട്. ഓക്കെ.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जीत और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: 12 കഴിഞ്ഞ് 40 മിനിറ്റ് സമയം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ്. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ ഫോണിലൂടെയൊക്കെ ചോദിക്കേണ്ട സമയമാണ് കേട്ടോ. ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം 0484242281 നമ്പറിലേക്ക് വിളിച്ചോളൂ, ഇഷ്ടഗാനം ആവശ്യപ്പെട്ടോളൂ. ആരാണ് അടുത്ത ഇഷ്ടഗാനം പറയാൻ വന്നേക്കണേ? പറഞ്ഞേ.
4: ഹലോ.
3: ഒരു കാക്കയുടെ കരച്ചിൽ. ഒരു കാക്കയുടെ കരച്ചിൽ. നല്ല ഗ്രാമപ്രദേശത്ത് നിന്ന് ആരോ ആണ് വിളിക്കുന്നത്. എവിടെയാണ് സ്ഥലം? എവിടെയാണ്
4: സ്ഥലം? മാലിപ്പുറം.
3: മാലിപ്പുറം. മാലിപ്പുറം എന്ന് പറയുമ്പോ വൈപ്പിൻ. അതെ അല്ലേ, വൈപ്പിൻ അറിയാം. അവിടുന്ന് ആരാണ് വിളിക്കുന്നേ?
4: സുനിത.
3: സുനിത, ഓക്കെ. നല്ലോണം മീനൊക്കെ കിട്ടുന്ന സ്ഥലമാണോ വൈപ്പിൻ?
4: മീനൊക്കെ കിട്ടും.
3: ഓക്കെ അല്ലേ, നല്ല ഫ്രഷ്
4: മീൻ കിട്ടും.
3: അതെ, നല്ല ഫ്രഷ് ആയിട്ടുള്ളത് നിങ്ങക്ക് കഴിക്കാലോ. അതിനൊരു ഭാഗ്യം വേണം അല്ലേ. ഇഷ്ടല്ല, അതവിടെ അവിടെ താമസിക്കുന്നോണ്ടായിരിക്കും, എപ്പോഴും കിട്ടുന്നോണ്ടേ.
4: അതുകൊണ്ടായിരിക്കും
3: ഇഷ്ടല്ലേ.
4: എപ്പോഴും
3: അത് പിന്നെ ആ ദേഷ്യം ആകുമ്പോ അങ്ങനെയല്ലേ.
4: ഇവിടുത്തെ
3: വീട്ടിലെ ഹസ്ബൻഡും മോനും ഉണ്ട് അല്ലേ.
4: മോനുണ്ട്, മരുമോളുണ്ട്, കൊച്ചുണ്ട്. മോള് പാലാരിവട്ടത്ത് താമസിക്കണ. അവര് അയാൾക്ക് ഒരു കൊച്ചുണ്ട്.
3: ഓ, മോളും ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ മോള് പാലാരിവട്ടത്താണ് അല്ലേ ഇപ്പൊ കൂടെയുള്ളത്. ഹസ്ബൻഡും പിന്നെ മോനും വൈഫും.
4: മോനും മരുമോളും.
3: ഇപ്പൊ ഇന്നിപ്പോ വീട്ടിലാരൊക്കെ ആരെങ്കിലും ഉണ്ടോ?
4: വീട്ടിലിപ്പൊ കൊച്ചു ഞാനും ഭർത്താവിന്റെ അമ്മയും ഉണ്ട്, അത്രയുള്ളൂ. ബാക്കി എല്ലാരും പുറത്തേക്ക് പോയി. മറ്റേ മരുമോളും മോനും പണിക്ക് പോയി.
3: കൊച്ചു എന്ന് പറയണത് സ്കൂളിൽ ചേർത്ത കുട്ടിയാണോ? മോന്റെ കുട്ടി
4: ഇപ്രാവശ്യം 1-ാം ക്ലാസ്സിലേക്ക് ആയോ?
3: അതെ അല്ലേ. ഓ, അപ്പൊ 1-ാം ക്ലാസ്സിലേക്ക് പോവാൻ റെഡി ആയിരിക്കാണ് അല്ലേ.
4: റെഡി ആയിരിക്കാണ്.
3: ഓക്കെ. ഏത് പാട്ടാണ് കേക്കേണ്ടത് ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ?
4: എനിക്ക് ബസ് കണ്ടക്ടറില ഏതോ രാത്രി മഴ മോളി വരും പാട്ട്, പണ്ടേ തൊട്ടുള്ളിലുള്ള പാട്ട്.
3: നല്ലൊരു പാട്ടാണ് കേട്ടോ അത്. നല്ല പാട്ടാണ്, നല്ലൊരു താളമൊക്കെ ഉള്ളൊരു പാട്ടാണ്.
4: എനിക്കിഷ്ടമാണ്. അതെ, ഞാൻ ഈ പാട്ട് മാഗി ജോർജിനും പിന്നെ എന്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ. ഞാൻ 1986 പരീക്ഷ ഇറങ്ങിയ എല്ലാ
3: ഒരുമിച്ച് പഠിച്ചവരാണോ?
4: ഓ,
3: അത് ശരി.
4: എല്ലാവർക്കും വേണ്ടി.
3: ഓക്കെ. 1980 എന്തോ
4: മാഗി ജോർജിനെ എനിക്ക് എഫ് എം വഴിയാണ് കിട്ടിയത്.
3: അല്ല, 1986 ല്

0: എസ് എസ് എൽ സി ബാച്ച് കഴിഞ്ഞവർക്ക്
1: ആ
0: വേണ്ടിയിട്ട്
1: എസ്
0: അല്ലേ?
1: എസ് എൽ സി അല്ല, എസ് എസ് സി ആയിരുന്നു.
0: ഓ, അത്
1: ഞങ്ങളുടെ
0: ശരി.
1: ഈ ടി എൻ ജെക്കപ്പ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോ ആ പുള്ളി എല്ല് മാറ്റിക്കൊണ്ട് എസ് എസ് സി ആക്കി. അങ്ങനെ ആ ഒരു വർഷം മാത്രം ഉണ്ടായുള്ളു, വലിയ നീളം ബുക്കും ഒക്കെയാണ് ഞങ്ങള്.
0: അത് ശരി. എസ് എസ് സി, അതെന്തായാലും
1: എസ്
0: ഓർമ്മിക്കാം.
1: എസ് സി
0: അങ്ങനെ പറയാലോ, ഒരു സ്പെഷ്യാലിറ്റി അല്ലേ ആ വർഷം.
1: സ്പെഷ്യാലിറ്റിയാണ്.
0: അപ്പൊ എന്തായാലും
1: അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി. പിന്നെ എല്ലാ ആദ്യം
0: ഓക്കെ,
1: വിജി, സംഗീത വർമ്മ, പിന്നെ കിരൺ ബേബി, ജലീല്, പിന്നെ ശരത്,
0: എല്ലാവരും എന്ന് പറയാം, എല്ലാവരും എന്ന് പറയാം. ഇനിയിപ്പൊ ആരെ മാറ്റി നിർത്തണ്ട.
1: ഈ പേര് കിട്ടിയത് ഇത്ര പേരുടെ പേരെ പെട്ടെന്ന് ഇങ്ങനെ കിട്ടിയുള്ളൂ, മനസ്സിലാവരെ അവരെക്കൊന്നും മറക്കേയില്ല, അവരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കണാണ് ഞാൻ.
0: അതെ അല്ലേ,
1: നമുക്ക് വേറെ എന്ത് പണി, വീട്ടുപണിയും
0: പാട്ട് കേൾക്കലും ഒക്കെ അല്ലേ. അതെ, എന്തായാലും റേഡിയോ നല്ല കൂട്ടല്ലേ, നല്ല നല്ല പാട്ടുകൾ കേൾക്കാമല്ലോ. ഇഷ്ടമുള്ള
1: പിന്നെ
0: ചിലപ്പോ പ്രതീക്ഷിക്കാത്ത പാട്ടുകളൊക്കെ ആയിരിക്കും ഇങ്ങനെ.

0: അപ്പൊ എന്തായാലും
1: അപ്പൊ എനിക്ക് എല്ലാവർക്കും വേണ്ടി പിന്നെ എല്ലാ ആർജേഴ്സ്
0: ഓക്കേ,
1: വിജി, സംഗീത വർമ്മ, പിന്നെ കിരൺ ബേബി, ജലീല്, പിന്നെ ശരത്,
0: എല്ലാവരും പറയാം, എല്ലാരും പറയാം, ഇനിയിപ്പോ ആരെ മാറ്റി നിർത്തണ്ട.
1: ഈ പേര് കിട്ടിയത് ഇത്ര പേരുടെ പേര് പെട്ടെന്ന് ഇങ്ങനെ കിട്ടിയുള്ളൂ,
0: മനസ്സിലായി.
1: അവരൊക്കെ ഒന്നും മറക്കില്ല, അവരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കണാണ്.
0: അതെല്ലേ,
1: നമുക്ക് വേറെ എന്ത് പണി വീട്ടുപണിയും,
0: പാട്ട് കേൾക്കലും ഒക്കെ അല്ലേ. അതെ, എന്തായാലും റേഡിയോ നല്ല കൂട്ടല്ലേ, നല്ല നല്ല പാട്ടുകൾ കേൾക്കാമല്ലോ, ഇഷ്ടമുള്ള.
1: പിന്നെ
0: ചിലപ്പോ പ്രതീക്ഷിക്കാത്ത പാട്ടുകളൊക്കെ ആയിരിക്കും ഇങ്ങനെ പെട്ടെന്ന് കേൾക്കുന്നത്, അപ്പൊ എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ.
1: പഴയ പാട്ടും ഇത്തിരി ശോകമുള്ള പാട്ടുമാണ് ഇഷ്ടം.
0: അതെയോ, ഓക്കെ ഓക്കെ. എന്തായാലും ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ഒരു ശോകമാണോ എന്ന് ഒരു സംശയമുണ്ട് അല്ലെ. ഒത്തിരി ഒരു മെലഡിയാണത്, കുറച്ച് നല്ല, പക്ഷെ നല്ല നല്ല പാട്ടാണ് അത്, ഒരു നല്ലൊരു നല്ല പാട്ടാണ്, നല്ല മെലഡി ആയിട്ട് കൂട്ടാം. നമുക്ക് എന്തായാലും ആ പാട്ടിലേക്ക് പോവാം. താങ്ക് യു, വിളിച്ചതിൽ സന്തോഷം. ഓക്കെ.

0: इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
1: निक्षय मित्र इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
2: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
0: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന് അവൾ പറയുന്നു. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

12 മണി കഴിഞ്ഞ് 47:55 ആയിരിക്കും കേട്ടോ സമയം. ഇനി 12:50 മലയാളത്തിൽ വാർത്തകളിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം വീണ്ടും 1 മണിക്ക് യുവർ ചോയ്സ് നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടി തുടരുന്നതാണ്.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ചുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് പുറമെ പ്രാദേശികവും ആഗോളവുമായ പ്രധാന വിഷയങ്ങളും ഇരുനേതാക്കളും ചർച്ച ചെയ്തു. നിരവധി കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റിനൊപ്പം വിദേശകാര്യമന്ത്രി, വാർത്താവിനിമയ മന്ത്രി, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ ഉന്നതതല പ്രതിനിധി സംഘവുമുണ്ട്. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. ഫലപ്രഖ്യാപനത്തിനുശേഷം മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ലഭ്യമാക്കുക എന്നതാകും സ്പീക്കർ എന്ന നിലയിൽ തന്റെ പ്രധാന കടമയെന്നും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി.
1: ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് എന്നിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. സ്പീക്കർ എന്ന നിലയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കുക എന്നത് എന്റെ പ്രധാന കടമയായിരിക്കും. എല്ലാ അംഗങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾ സഭയിൽ സ്വതന്ത്രമായും നിർഭയമായും അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കാൻ പരമാവധി ശ്രദ്ധിക്കും എന്നറിയിക്കട്ടെ.
0: മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മറ്റംഗങ്ങളും സ്പീക്കർക്ക് അനുമോദനമർപ്പിച്ചു. പരിണിതപ്രജ്ഞനായ സാമാജികൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA എന്ന നിലയിൽ എല്ലാവർക്കും മാതൃകയാണെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞു. ദീർഘമായ പരിചയസമ്പത്തിനുടമയാണ് അദ്ദേഹമെന്നും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്നുള്ള വൈവിധ്യമാർന്ന രാഷ്ട്രീയ അനുഭവ പശ്ചാത്തലം തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ടെന്നും ശ്രീ

0: പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. സ്പീക്കർക്ക് പൂർണ്ണ സഹകരണം ഉറപ്പു നൽകിയ ബിജെപി അംഗം രാജീവ് ചന്ദ്രശേഖർ, ജനങ്ങൾക്ക് നല്ല ഭാവി സൃഷ്ടിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സഭയ്ക്ക് സാധിക്കട്ടെയെന്നും ആശംസിച്ചു. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിപുലമായ നിയമനിർമ്മാണ പരിചയവും പാർലമെന്ററി സംവിധാനങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവും സഭയെ നീതിയോടെയും അന്തസ്സോടെയും നയിക്കാൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സഹായിക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെ നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 രാജ്യസഭാ എംപിമാരുടെ കാലാവധി അടുത്ത മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ്ജ് കുര്യൻ എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ 4 വീതം സീറ്റുകളും രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3, ഝാർഖണ്ഡിൽ 2, മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകൾ വീതവുമാണ് ഒഴിവുവരുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ജൂൺ 1 പുറപ്പെടുവിക്കും. ജൂൺ 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുനേത്ര പവാർ, AIADMK MP സി വി ഷൺമുഖം എന്നിവർ രാജിവച്ച ഒഴിവുകളിലേക്കാണ് അടുത്ത മാസം 18 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിലെ വെല്ലുവിളികളെ നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാന പോലീസ്, കേന്ദ്ര സായുധ സേനകൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ, പ്രാദേശിക ഭരണകൂടം എന്നിവ തമ്മിൽ കൂടുതൽ ഏകോപനമുണ്ടാകണമെന്നും ന്യൂഡൽഹിയിൽ നടന്ന BSF പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങളും നിരവധി വെല്ലുവിളികളും ഉണ്ടായിരുന്നിട്ടും രാജ്യത്തിന്റെ അഭിമാനം എക്കാലവും ഉയർത്തിപ്പിടിക്കാൻ അതിർത്തി രക്ഷാ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26 ന്യൂഡൽഹിയിൽ നടക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ജൂലൈയിൽ വാഷിംഗ്ടൺ DCയിൽ നടന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് യോഗം. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം, ക്വാഡ് പദ്ധതികളുടെ പുരോഗതി, ഇൻഡോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങൾ തുടങ്ങിയവ യോഗം ചർച്ച ചെയ്യും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യ സംരക്ഷണം എന്നത് ആഗോള പ്രതിബദ്ധത എന്നതിലുപരി സമൂഹങ്ങളും സ്ഥാപനങ്ങളും സർക്കാരുകളും സംയുക്തമായി നിർവഹിക്കേണ്ട പ്രാദേശിക ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. രാജ്യത്താകമാനമുള്ള പ്രാദേശിക സംരക്ഷണ പ്രവർത്തകർക്ക് അദ്ദേഹം ആദരമർപ്പിച്ചു. മൻ കി ബാത് ഉൾപ്പെടെയുള്ള വേദികൾ ഇത്തരം പ്രാദേശികമായ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.
2: Conservation cannot depend only on national policies, as care for nature must grow from the grassroots. Nationwide efforts are being undertaken for implementing the Kunming-Montreal Global Biodiversity Framework into real action. Programs like Mission Saibhagyata encourage people to take part in managing wetlands and ecosystems. This ensures that conservation is inclusive, transparent and people-driven.
0: ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വർദ്ധിപ്പിക്കാനും അവയുടെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ന്യൂഡൽഹിയിൽ June 1 നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രഥമ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് ഉച്ചകോടി മാറ്റിവച്ചു. 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യം കണക്കിലെടുത്ത് മാറ്റിവച്ചതിന് പിന്നാലെയാണ് ഇതിനോടനുബന്ധിച്ച് നടക്കാനിരുന്ന ബിഗ് ക്യാറ്റ് ഉച്ചകോടിയും മാറ്റിയത്. കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി തുടങ്ങി ബിഗ് ക്യാറ്റ് സ്പീഷീസിൽ വരുന്ന 7 വന്യജീവി വിഭാഗങ്ങളുടെയും അവയുടെ ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങി എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. എബോളയുടെ ബുൻഡി ബ്യൂഗോ വകഭേദം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വകഭേദത്തിനെതിരെ മരുന്ന് വികസിപ്പിക്കാൻ 9 മാസമെങ്കിലും എടുക്കുമെന്നാണ് WHO വിലയിരുത്തുന്നത്. 140-ലേറെ എബോള മരണങ്ങളും 650-ലേറെ പേർക്ക് രോഗബാധയും ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി കെ

0: മുരളീധരന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് 89 റൺസിന് വിജയിച്ചു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതർ നടത്തിയ വെടിവയ്പിലാണ് മരണം. പത്താൻകോട്ട് ജമ്മു ദേശീയപാത 44 ഇന്റർനെറ്റ് ബന്ധിത സിസിടിവി ക്യാമറ സ്ഥാപിച്ച് പാകിസ്ഥാൻ ഏജന്റുമാർക്കുവേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ഒരാളെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തു. പത്താൻകോട്ട് സ്വദേശി ബൽജിത് സിംഗാണ് അറസ്റ്റിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 16 കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കും. അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേന്ദ്രസഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
2: സമയം കൃത്യം 1 ആയിരിക്കുകയാണ് കേട്ടോ. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ട്യൂൺ ചെയ്തിരിക്കുകയാണ്. യുവർ ചോയ്സിലേക്ക് വീണ്ടും മടങ്ങിയെത്തിയിരിക്കുന്നു. 2 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഇനിയും ഇഷ്ടഗാനങ്ങൾ ചോദിക്കാവുന്നതാണ്. ഫോണിലൂടെ വിളിച്ച് ചോദിക്കുക. 0484242801 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. ഇഷ്ടഗാനങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞോളൂ. ഈ ഉച്ചയുടെ ബ്രേക്കിൽ മനോഹര ഗാനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കൂട്ടുകൂടാം.

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: സമയം 1 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. യുവർ ചോയ്സ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാമിലേക്ക് അടുത്ത കോളർ ആരാണിത്?
4: ഹലോ, അനിൽകുമാർ.
3: അനിൽകുമാർ, എവിടെയാണ് സ്ഥലം?
4: സനിൽകുമാർ.
3: ഓക്കെ ഓക്കെ. ഓ ഓ, ശരി ശരി. എവിടെയാണ് സ്ഥലം? കൊടുങ്ങല്ലൂർ അല്ലേ. അപ്പോ എന്താണ് ആഴീക്കോട്? എന്താണ് പിന്നെ ഇന്ന് പാട്ട് ചോദിക്കണം എന്ന് കരുതാൻ? എന്താണ് കിട്ടിയല്ലേ. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ അവിടെ കുറച്ചു മുമ്പ് ഒരാള് വിളിച്ചിട്ടുണ്ടായിരുന്നു, തയ്യൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അപ്പൊ ഞാൻ പറയുവായിരുന്നു, തയ്ക്കുമ്പോഴേ ഇങ്ങനെ പാട്ട് കേൾക്കാൻ നല്ല രസമാണല്ലോ അല്ലെ. ജോലി നടക്കും രസമായിട്ട് പാട്ടും കേട്ടുകൊണ്ട് അല്ലേ. കടയാണോ? കടയാണോ?
4: അതെ അതെ അതെ.
3: ആ, ആൾക്കാർ കൊറേ ഉണ്ടോ അപ്പൊ അവിടെ?
4: ഇല്ല, ഞാൻ ഒരാളുള്ളൂ വർക്കിനി. ആ, റേഡിയോ കൂട്ടുള്ളത്.
3: ആ ഹാ, റേഡിയോ ആണ് കൂട്ടുള്ളത്.
4: അതെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ.
3: അതെ അതെ, ശരിയാണ്. നല്ലൊരു അറിവുമാണ്. ചിലപ്പോ പാട്ട് കേൾക്കാം, ചിലപ്പോ അറിവ് പകരുന്ന പല കാര്യങ്ങളും കേൾക്കാം അല്ലേ. ഏത് പാട്ടാ ഇന്ന് കേൾക്കേണ്ടത് യുവർ ചോയ്സിലൂടെ? ആ ഒരു സന്തോഷം തുളുമ്പുന്ന ഒരു ആഘോഷത്തിന്റെ പാട്ട് അല്ലേ. ആ, പറഞ്ഞോളൂ.
4: ഞങ്ങള്
3: ആണോ
4: അവിടെ അഴീക്കോട് മനുമ്പമ്പാലത്തിന്റെ പണി ഏകദേശം ഞങ്ങളെ ചിരകാല സ്വപ്നം പണിയാൻ പോകുന്നത്.
3: ഓ, അത് സന്തോഷം.
4: ആയിരത്തി സന്തോഷമുള്ള നാട്ടുകാരെല്ലാവരും, പിന്നെ അവനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, അതിന്റെ ജോലി ഏർപ്പെട്ടിരിക്കുന്നവർക്കും, പിന്നെ അതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന കൊറേ ആൾക്കാരും നാട്ടുകാരും, പിന്നെ ഇപ്പൊ അത് കാണാൻ യോഗമില്ലാണ്ട് പോയ കൊറേ പ്രായമുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കെല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നത്.
3: അതെ അല്ലേ, നല്ലൊരു പാട്ടാട്ടോ. നല്ലൊരു രസകരമായിട്ടുള്ളൊരു പാട്ടാണ്, സന്തോഷത്തിന്റെ ഒരു പാട്ടാണ് അല്ലേ. കേൾക്കാം നമുക്ക്. അതെ അതെ അതെ,
4: തീർച്ചയായിട്ടും.
3: അതെ, നിങ്ങളുടെ ആ അഴീക്കോട് അല്ലേ, ആ നാട്ടുകാർക്ക്. അതെ, എന്തായാലും എല്ലാവർക്കുമായിട്ട് ആ പാട്ട് നമുക്ക് സമർപ്പിക്കാം. ഓക്കെ, വിളിച്ചതിന് സന്തോഷം കേട്ടോ. ഓക്കെ ഓക്കെ.

0: ഒരു മണി കഴിഞ്ഞ് 11 മിനിറ്റ് സമയം ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടഗാനങ്ങൾ പ്രിയ ഗാനങ്ങളിലൂടെയാണ്, യുവർ ചോയ്സ് ആണ് കേട്ടോ. യുവർ ചോയ്സിലൂടെ നിങ്ങൾ വിളിക്കേണ്ടത് 0484242481 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഫാസ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ മെലഡി ആയിരിക്കാം അല്ലേ, അങ്ങനെ പല ടൈപ്പുള്ള പാട്ടുകളൊക്കെ ആവശ്യപ്പെടുന്ന എല്ലാ പല ശ്രോതാക്കളുടെ പാട്ടുകളും നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത പാട്ട് ചോദിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ആരാണ്? ഹലോ.
1: ഹലോ,
0: ആ നമസ്കാരം. ഉണ്ട്,
1: നമസ്കാരം.
0: പറഞ്ഞോളൂ, ആരാണിത്? പേര്
1: പറഞ്ഞു.
0: ജോലി ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ടോ?
1: വർക്ക് ചെയ്യുന്നുണ്ട്.
0: അപ്പൊ ഇപ്പോ ജോലി ടൈം ആണോ?
1: ഇല്ല, ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞു വന്നിട്ട്.
0: ഡ്യൂട്ടി കഴിഞ്ഞു വന്നു അല്ലേ? ഓ, നൈറ്റ് കഴിഞ്ഞ് ഇന്നിറങ്ങിയിരിക്കുകയാണ് അല്ലേ. ഓ, അത് ശരി. അപ്പം അത് കഴിഞ്ഞ് രാവിലെയാണല്ലോ ഉറക്കം ഒക്കെ അല്ലെ, പകലല്ലേ ഉറങ്ങുന്നത്?
1: അപ്പൊ
0: ഊണൊക്കെ കഴിഞ്ഞൊക്കെ ഇരിക്കുകയായിരിക്കും, അപ്പോഴാണൊന്ന് പാട്ട് കേട്ടത് അല്ലേ.
1: പാട്ട് കിട്ടുന്ന സമയങ്ങളിലൊക്കെ കേൾക്കുന്നതാണ്,
0: കേൾക്കാറുണ്ട്.
1: രാവിലെ റെയിൻബോ തുടങ്ങി, സ്വാതം കൊച്ചി തുടങ്ങി.
0: അതെ അല്ലേ, കേൾക്കാറുണ്ട്.
1: എല്ലാ ദിവസവും കേൾക്കുന്നതാണ്.
0: ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഒരു ശ്രോതാവ് തന്നെ. പല പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാറുണ്ടോ നമ്മുടെ പ്രോഗ്രാമിലൊക്കെ? റെയിൻബോയിലെ വൈകുന്നേരങ്ങളിലൊക്കെ പ്രോഗ്രാം ഉണ്ടല്ലോ. അതെ അല്ലേ, കിട്ടുന്നത് അപൂർവമായിരിക്കും അല്ലേ.

0: അതെ, ഏത് പാട്ടാണ് വേണ്ടത്?
1: ഞാൻ ധീര എന്ന സിനിമയിലെ മൃദുലേദ ഒരു ഭാവഗീതം
0: നല്ല പാട്ട്. അതെ, രഘുകുമാർ പൂവച്ചൽ ഖദർ കൂട്ടുകെട്ടിലെ നല്ലൊരു പാട്ടാണത്. നല്ല മനോഹരമായിട്ടുള്ളൊരു പി ജയചന്ദ്രന്റെ അല്ലെ ആ സിനിമ. പക്ഷെ അത്രയൊന്നും അറിയില്ല, ധീര എന്ന് പറയുമ്പോ നമ്മൾ അത്ര അറിയില്ല. സുകുമാരൻ സുമലതയൊക്കെ അഭിനയിച്ചിട്ടുള്ള മൂവിയാണെന്ന് തോന്നുന്നു പാട്ട്
1: രംഗം.
0: ആ പക്ഷെ സിനിമയെ പറ്റിയിട്ടൊന്നും അധികം അറിയില്ല. പക്ഷെ ഈ പാട്ട് മനോഹരമാണ്, എത്ര കേട്ടാലും പാട്ടിങ്ങനെ തേടിപ്പോവും നമ്മള്. ഇതിന്റെ ശില്പികൾ ആരൊക്കെയാണ് ഇതിന്റെ ശില്പികൾ എന്നുള്ളത് നീ മറക്കണ്ട കേട്ടോ. രഘുകുമാർ പൂവച്ചൽ ഖാദർ പി ജയചന്ദ്രൻ കൂട്ടുകെട്ടിലെ അതിമനോഹരമായിട്ടുള്ള പാട്ടാണ്. കേൾക്കാം. പ്രത്യേക ഡെഡിക്കേഷൻ വല്ലതും ഉണ്ടോ?
1: എന്റെ കുടുംബാദികളെല്ലാരും പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരാണ്.
0: ആരൊക്കെയാണ് കുടുംബത്തിനെ പറ്റി ഫാമിലിയെ പറ്റി പറഞ്ഞു?
1: തലശ്ശേരി ഫാമിലി, ഞങ്ങള് അത്യാവശ്യം എല്ലാവരും പാട്ടിനോട് താല്പര്യമുള്ളവരാണ്.
0: അതെ അല്ലെ, ആരൊക്കെയുണ്ട് വീട്ടില് എന്ന് പറഞ്ഞോളൂ. എന്തായാലും
1: വീട്ടിലിപ്പോ ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ
0: അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ എന്നാലും എന്തായാലും ആ പാട്ടിലേക്ക് പോവാൻ നമുക്ക് വിളിച്ചതിന് സന്തോഷം. ഓക്കെ,
1: ഭാര്യക്ക് ഇഷ്ടപ്പെട്ട പാട്ട് രണ്ടു വരി ഒന്ന്
0: പാടിക്കോളൂ. വൈഫിന് കൊടുക്കാനാണോ?
1: ഇല്ല, വൈഫ് പാടില്ല.

നല്ല പാട്ടാട്ടോ. എസ് ജാനകി പാടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് അല്ലേ അത്? നല്ലൊരു പാട്ടാണത്. എന്തായാലും വൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു അല്ലേ, പാടി, നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ, അപ്പൊ പാട്ടിലേക്ക് പോയാലോ നമുക്ക്. ഓം മൃദുലേ എന്നുള്ള ആ ഒരു ഗാനം അല്ലേ, മൃദുലേ ഇതാ എന്നുള്ള ആ ഒരു പാട്ടിലേക്ക് ഇതാ പോകുന്നു. ഓക്കെ, ബൈ.

0: മനോഹരമായിട്ടുള്ളൊരു പാട്ടും കേട്ടുകൊണ്ട് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. യുവർ ചോയ്സിലേക്ക് ഒരു മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് യുവർ ചോയ്സിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, 2 മണിവരെ സമയമുണ്ട് കേട്ടോ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനായിട്ട്. 0484242811 നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അടുത്ത കോളർ ആരാണത്?
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ.
1: ശ്രീനിവാസനാണ്, മലപ്പുറം പൊന്നിമലാന്ന് പറയും, കോട്ടക്കലടുത്ത്.
0: ഓക്കെ, ശ്രീനിവാസൻ അല്ലേ, ഒരു ഒരു മലയാളത്തിലെ മികച്ച ഒരു നടന്റെ പേരാണ് അല്ലേ, എക്കാലവും നമ്മൾ ഇഷ്ടപ്പെടുന്ന ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. മലപ്പുറമാണ്, മലപ്പുറത്തൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ടോ നമ്മുടെ ഈ ഒരു
1: റെയിൻബോ?
0: ആ അതെ അതെ, പല സ്ഥലങ്ങളിലും പല പോലെ ഇതല്ലേ അല്ലെ, ചിലപ്പോ ക്ലിയർ ആവണമെന്നില്ല അല്ലേ. അപ്പോ എന്താണ് ചെയ്യുന്നത്?
1: ഞാൻ ഒരു കാഴ്ച പരിമിതി ഉള്ളയാളാണ്, പെട്ടെന്ന് കാഴ്ച പോയാളാ.
0: പെട്ടെന്ന്? അതെ, അത് ശരി. ഓക്കെ ഓക്കെ, അതെ അല്ലേ. ജോലി ചെയ്തിരുന്നു നേരത്തെയൊക്കെ അല്ലേ? ആ ആ ആ, വേറെ ഹെൽപ്പിനൊക്കെ ഉണ്ടോ വീട്ടില്?
1: രണ്ട് പെൺമക്കളാണ്, അവരുടെ കല്യാണം കഴിച്ചു പോയി, ഞാനും ഭാര്യയും തന്നെയുള്ളൂ.
0: അതെ, അപ്പൊ പാട്ടൊക്കെ കേട്ട
1: പ്രൈവറ്റ് പ്രസ്സിൽ വർക്ക് ചെയ്യാം.
0: ആരെ വൈഫോ?
1: ആ അതെ.
0: അപ്പൊ ഇന്നും ജോലിക്ക് പോയിട്ടുണ്ടാവും അല്ലേ?
1: ആ പോയിട്ടുണ്ട്, ഞായറാഴ്ച മാത്രമേ ഉള്ളൂ
0: അവധി അല്ലേ. ഓക്കെ, അപ്പം സന്തോഷമായിട്ട് പാട്ടൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാലോ അല്ലേ. അല്ല, എന്താണ്, വേറെയിലേക്ക് പോയോ, വേറെ സംസാരത്തില്? ഹലോ, ആ ഞാൻ വിചാരിച്ചു, ഞാൻ ചോദിക്കുന്നതിനല്ല, വേറെന്തോ അല്ല, ഞാൻ വേറെ ആരെങ്കിലും അവിടെ വന്നോ അങ്ങനെ അങ്ങനെ സംസാരിച്ചു പോയോ എന്ന് പെട്ടെന്ന് വിചാരിച്ചു. ഞാൻ ചോദിക്കായിരുന്നു, അവര് ഇന്ന് വർക്കിംഗ് അല്ലേ എന്ന് ചോദിക്കായിരുന്നു വൈഫേ. അപ്പം എന്തായാലും പാട്ട് കേൾക്കാം, അപ്പൊ സന്തോഷമായിട്ടിരിക്കാം, വിഷമങ്ങളൊക്കെ മറക്കാം. ഏത് പാട്ടാണ് വേണ്ടത്?
1: ഒരു പാട്ട് പറഞ്ഞിരുന്നു.
0: ഏത് പാട്ടാണ്? ആ പറഞ്ഞോളൂ.
1: ദൃക്സാക്ഷി എന്ന ചിത്രത്തിലെ പാട്ടാണ്, ഒരിക്കൽ മാത്രം.
0: ആ, നമ്മള് രാവിലെ സ്വാഗതം കൊച്ചിയിലൊക്കെ എപ്പോഴും കൊടുക്കുന്ന പാട്ടാണ് ഈ ഒരു സമയത്ത്. പിന്നെ താങ്കളുടെ ഇഷ്ട ഗാനമാണ്, കുഴപ്പമില്ല. കൂടുതൽ പേരും നമ്മൾ 80s 90s ഒക്കെ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോരും, കാരണം പഴയ കാല പാട്ടുകൾക്കൊരു സമയം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ പോലും കൊടുക്കാം കേട്ടോ, നല്ല പാട്ടാണത്. വി ദക്ഷിണാമൂർത്തി. ആ ആ, ഓക്കെ ഓക്കെ. അപ്പൊ അതെ അല്ലേ, ഓക്കെ ഓക്കെ. അപ്പൊ അവർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
1: ആ,
0: അപ്പൊ എന്തായാലും ആ പാട്ട് കേക്കാം.
1: ഓക്കെ ഓക്കെ ഓക്കെ.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: ഒരു മണി കഴിഞ്ഞ് 27 മിനിറ്റ് സമയം. 12 മണി മുതൽ 2 മണി വരെയാണ് നമ്മുടെ യുവർ ചോയ്സിന്റെ സമയം. ഇനിയിപ്പോൾ അരമണിക്കൂർ കുറച്ചുകൂടി മാത്രമേ ശേഷിക്കുന്നുള്ളൂ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ യുവർ ചോയ്സിലേക്ക് വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട്. 0484242481 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതിയാകും. അടുത്ത കോളർ ഇഷ്ടഗാനം പറയാനായിട്ട് വന്നിട്ടുണ്ട്. ഹലോ.
4: ഹലോ,
3: ആരാണിത്?
4: എന്റെ പേര് അഭിലാഷ് അശോക് എന്നാണ്.
3: അഭിലാഷ് അശോക്,
4: വയലാർ നീലമംഗലത്ത് നിന്ന് വിളിക്കുന്നത്.
3: വയനാട് അല്ലേ?
4: വയലാർ നീലമംഗലം.
3: വയലാർ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇഷ്ടഗാനം ഏതാണ് ഇന്ന് കേൾക്കേണ്ടത്?
4: എനിക്ക് കൂടെ ഇവിടെ സിനിമയിലെ എസ് ജാനകി പാടിയൊരു ഗാനം.
3: അതെ അല്ലേ, പൊന്നുരുക്കും പൂക്കൾ. മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. ONV ജോൺസൺ കൂട്ടുകെട്ടില് അല്ലേ?
4: അതെ
3: അതെ, എസ് ജാനകിയുടെ മനോഹരമായിട്ടുള്ള, എന്നും നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് തന്നെയാണ് ആ പാട്ട്. ആ ഒരു കാലത്തുള്ള പാട്ടുകൾക്കൊക്കെ എത്ര മനോഹാരിതയായിരുന്നു അല്ലേ. അതെ അതെ അതെ അതെ അതെ അതെ, ദൂരെ നല്ല നല്ല മ്യൂസിക് ഡിറക്ടേഴ്സ് ആയിരുന്നു എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. മാറി മാറി വന്ന ഓരോ കാലത്തും നമുക്ക് കിട്ടിയിട്ടുള്ളത് മലയാളത്തിനൊക്കെ ഇഷ്ടം പോലെ. അന്യഭാഷയിൽ നിന്നും വന്ന കടന്നു വന്നിട്ടുള്ള കുറെ പേരുണ്ട് ആ കൂട്ടത്തിൽ അല്ലേ.
4: അതെ,
3: അഭിലാഷ് വർക്ക് ചെയ്യുവാണോ?

0: അതെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം യുവർ ചോയ്സിലേക്ക് ഞാൻ ഒരു തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ
1: അതെയോ?
0: ഫിലിം ഫീൽഡാണ്, ചെറിയൊരു ആക്ടറാണ്.
1: അതെ അല്ലേ. ഓക്കെ ഓക്കെ. എവിടെ, ഇത് ഏത് ഫിലിമിലാണ് ഇപ്പോ
0: അതെ,
1: ലേറ്റസ്റ്റ്?
0: ഞാനിപ്പോ ഒരു ഫിലിം ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു പടം.
1: അതെ അല്ലേ.
0: ഇപ്പോ
1: ഓക്കെ.
0: മരുമായും സീരിയൽ ചെയ്യുന്നു.
1: അതെ അതെ അല്ലേ. ഓ, അത്
0: അതെ,
1: ശരി. എന്തായാലും സംഗീതവും കൂടെ കൊണ്ടുപോകും, നല്ല നല്ല പാട്ടുകളോടുള്ള ഇഷ്ടവും ഉണ്ടാവട്ടെ എപ്പോഴും.
0: അതെ. താങ്ക് യു,
1: ഓക്കെ
0: താങ്ക് യു, താങ്ക് യു.
1: ഓക്കെ. അപ്പം നമുക്ക് എന്തായാലും പാട്ട് കേട്ടാലോ,
0: ആ കേൾക്കാം.
1: മനോഹരമായിട്ടുള്ള. ഓക്കെ, താങ്ക് യു, വിളിച്ചതിന് സന്തോഷം കേട്ടോ.

ഒരു മണി കഴിഞ്ഞ് 33 മിനിറ്റ് സമയം അങ്ങനെ ഒഴുകി ഒഴുകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് അല്ലേ റെഡി ആയിട്ടിരിക്കുകയായിരിക്കാം. ഒരുപക്ഷെ ഇനി ഭക്ഷണം കഴിക്കാൻ

0: അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാം. അപ്പോൾ പാട്ടൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ, യുവർ ചോയ്സ്. 2 മണിവരെ നിങ്ങൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. 0484242814 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. ഇനിയും വിളിക്കാൻ മടിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇനിയും വിളിച്ചോളൂ കേട്ടോ. പാട്ട് ചോദിച്ചോളൂ, കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ. ഇതാ ആരാണ് അടുത്തതായിട്ട് പാട്ട് ചോദിക്കാൻ എത്തിയിരിക്കുന്നത്? ഹലോ.
1: ഹലോ മാഡം.
0: ആ നമസ്കാരമുണ്ട്. ആരാണ്? പേര് പറഞ്ഞോളൂ.
1: ആ
0: എവിടെയാണ്?
1: നീർക്കോട് എന്ന് പറയുന്നത്.
0: നീർക്കോട്? ആ ഓക്കെ. ആലങ്ങാട് അടുത്ത് അല്ലേ? ആ ഓക്കെ.
1: ഞാനൊരു ഡ്രൈവറായിട്ട് ജോലി ചെയ്തു.
0: ആ ഇപ്പൊ ഓട്ടത്തിലാണോ?
1: ഒതുക്കിയിട്ടുണ്ട്.
0: ഒരു മുഴക്കമൊക്കെ കേക്കണേ, ഒരു ശബ്ദം.
1: ആ
0: ചെലപ്പോ വേണമെങ്കിൽ അവിടെ വല്ല എന്തെങ്കിലും കാറ്റ്. ആ അതാണ് കാറ്റടിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ്. ആ അപ്പം അപ്പൊ എപ്പോഴും നമ്മുടെ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടും പ്രോഗ്രാംസ് കേട്ടുകൊണ്ടൊക്കെ. ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. അതെ അതെ അതെ. അപ്പോ ഏത് ഏത് കാലഘട്ടത്തിലെ പാട്ടുകളോടൊക്കെ ഇഷ്ടം കൂടുതൽ? അതെ അല്ലേ. അത് ഒരു 70, 80, 80കളിലേക്ക് ഇഷ്ടമുണ്ടോ? 80കൾ ഇഷ്ടമുണ്ടോ?
1: എനിക്ക് എല്ലാ കാലഘട്ടത്തിലും പാട്ട് ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്
1: എല്ലാ. പിന്നെ അത് മറ്റേ ഞാൻ പറഞ്ഞത് മറ്റേ അസാമി, എം കെ അർജുന മാഷ്,
0: കൃഷ്ണമൂർത്തി സ്വാമി,
1: ജോൺസൺ മാഷ്, ജോൺസൺ മാഷ്, പിന്നെ നമ്മുടെ ജയേന്ദ്രൻ, പിന്നെ
0: പുതിയ എം ജയചന്ദ്രൻ, അവരുടെ പാട്ടുകളും ഒക്കെ ആസ്വദിക്കുന്ന ആളാണ് അല്ലേ? എല്ലാരെയും അതെ അംഗീകരിക്കുന്ന ആളാണ്.
1: അമ്മക്കിളി കൂടെ സിനിമയിൽ എം ജി സാറ് പാട്ട്
0: പാടിയറിയാം.
1: എനിക്ക് വലിയ ഇഷ്ടമാണ്.
0: രവീന്ദ്ര മാഷാണ് ആ ഒരു സിനിമയുടെ സംഗീതം ചെയ്തിരിക്കുന്നത് അല്ലേ?
1: കൈതപ്രം.
0: അതെ, അദ്ദേഹത്തിന്റെ അവസാന കാലത്തേക്ക് അദ്ദേഹം നല്ല, അതിൽ തന്നെ വെണ്ണക്കൽ കൊട്ടാരം എന്നുള്ള നല്ല പാട്ടൊക്കെ ഇല്ലേ, നല്ല നല്ല ആ സിനിമയിലെ ഒട്ടുമിക്ക പാട്ടുകളും നല്ല മനോഹരമായിട്ടുള്ള പാട്ടാണ്. ആ അവിടെ ആരോ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ ആ അപ്പൊ ആ പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്. ആ ഒരു പാട്ടാണ് കേൾക്കേണ്ടത്. അപ്പൊ ആ പാട്ട് കേൾക്കാം നമുക്ക്. ഓക്കെ. സ്പെഷ്യൽ ഡെഡിക്കേഷൻ വല്ലതും ഉണ്ടോ? എല്ലാവർക്കും ആണോ? എല്ലാവർക്കും ആയിട്ട് സമർപ്പിക്കുകയാണോ പാട്ട്? കേൾക്കുന്നു. ഓക്കെ. അപ്പൊ വിളിച്ചതിന് സന്തോഷം. ഓക്കെ
1: ഓക്കെ, താങ്ക് യു.

സമയം 1 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇനി കുറച്ച് സമയം കൂടി 2 മണി വരെയാണ് നമ്മുടെ യുവർ ചോയ്സിൻ്റെ സമയം. നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ച് പാട്ടുകൾ വിളിച്ച് ആവശ്യപ്പെടേണ്ട ഒരു പ്രോഗ്രാമാണ് കേട്ടോ. കുറേ പേരൊക്കെ ഇഷ്ടഗാനങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ആരാണ് ഇഷ്ടഗാനം പറയാനായിട്ട് എത്തിയിരിക്കുന്നത്? ഹലോ, ഹലോ, ഹലോ. എന്തായാലും കോളിൽ കാത്തിരുന്ന വ്യക്തി എന്തായാലും ഇഷ്ടഗാനം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം കൂടി എന്നുള്ള ചില്ല് എന്ന മൂവിയിലെ ഗാനത്തിലേക്കാട്ടോ നമ്മൾ പോകുന്നത്.

0: സമയം 1 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ അടുത്ത കോളർ കൂടി എത്തിയിട്ടുണ്ട്. മിക്കവാറും ലാസ്റ്റ് കോളർ ആയിരിക്കാം ഇഷ്ടഗാനം പറയാനായിട്ട് എത്തിയിരിക്കുന്നത്. ഹലോ.
1: ഹലോ.
0: ആ പറഞ്ഞോളൂ, ആരാണിത്? കൊച്ചി ത്രേസ്യ അല്ലേ. ഓക്കെ. അങ്ങനെ വീട്ടിലിരുന്ന് പാട്ട് കേൾക്കുകയാണ് അല്ലേ?
1: വീട്ടില് വെറുതെ ഇരുന്ന് പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്.
0: അതെയോ? ആരൊക്കെയുണ്ട് വീട്ടില്? പറഞ്ഞോളൂ.
1: വീട്ടില് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ.
0: മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പൊ എന്തായാലും
1: രാവിലെ തുടങ്ങി റേഡിയോയുടെ കൂടെ ഉണ്ട്.
0: അതെ. രാവിലത്തെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? പഴയ പാട്ടിന്റെ കാളായിരിക്കും.
1: ആ പഴയ പാട്ടിന്റെ എല്ലാം കേൾക്കാറുണ്ട്.
0: എല്ലാം കേൾക്കാറുണ്ട്. ഇഷ്ടമുള്ള ഗായകൻ ആരാണ്?
1: ഇഷ്ടമുള്ള

0: ഇത്രയാണ് ഇഷ്ടമാണ്. ആയേശുദാസ് സാറിന് ഇഷ്ടമാണ്.
1: ബാലസുബ്രഹ്മണ്യം അല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഏത് പാട്ട്? സാറിന്റെ പാട്ടുകള് ഒരെണ്ണം വെച്ച് തരട്ടെ. ലാസ്റ്റ് കോളർ ആണ്, അതുകൊണ്ട് ഞാൻ വേഗം നല്ലൊരു പാട്ട് ഇങ്ങോട്ട് വെച്ചു തരാം കേട്ടോ. തമിഴ് പാട്ടായാലും കുഴപ്പമില്ലല്ലോ അല്ലേ? പ്രതീക്ഷിക്കാതെ ഞാനും ചാടി പിടിച്ച് എടുത്തു. രണ്ട് കോൾസ് കിട്ടിയില്ല, അപ്പൊ അതുകൊണ്ട് ആ സന്തോഷത്തിൽ ഞാൻ വേഗം എടുത്തു. ദ ലാസ്റ്റ് കോളറാണ് ലാസ്റ്റ്. ആ നല്ല മനോഹരമായിട്ടുള്ള യുവർ ചോയ്സിൽ ഇന്നത്തെ ലാസ്റ്റ് പാട്ട് കേട്ടോ. പാട്ടിലേക്ക് പോവാം. വിളിച്ചതിന് സന്തോഷം കൊച്ചു ത്രിസ്യ കേട്ടോ. ഓക്കെ,
0: ഓക്കെ,
1: താങ്ക് യു. ഓക്കെ.

യുവർ ചോയ്സ് അങ്ങനെ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നു ഞാൻ ആർജെ വിജി. ഇനിയിപ്പോൾ 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകളിലേക്കാണ് പോകുന്നത്. അതിനുശേഷം 2:15 മുതൽ 3 മണി വരെ നോൺ സ്റ്റോപ്പ് ട്രെയിൻ.

സമയം 2 മണി കഴിഞ്ഞ് 59 മിനിറ്റ്. ഇനി 3 മണിക്ക് വിവിധ് ഭാരതി മുംബൈ റിലേ പ്രോഗ്രാംസ് കേൾക്കാവുന്നതാണ്. വീണ്ടും 5 മണിക്ക് കൊച്ചി FM റെയിൻബോ പ്രോഗ്രാംസ് തുടരും.

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।

0: മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, വാർത്തകളുമായി അംബ്ലീഷിനു. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ൽ അധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവ് കൈമാറും. സംസ്ഥാനത്ത് SP റാങ്കും അതിന് മുകളിലുമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണ് ഇത്. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ജൂലൈ 1 മുതൽ ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി CBSE. ഈ നിലപാടിൽ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്ത ആഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കൊല്ലത്ത് കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന ചലച്ചിത്ര ആസ്വാദന ക്യാമ്പ് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. വിനോദമല്ല ലോകത്തെയും ജീവിതത്തെയും അടുത്തറിയാനുള്ള ഉപാധിയാണ് സിനിമയെന്ന് മന്ത്രി. കോഴിക്കോട് കൊടിയത്തൂരിൽ കുറുക്കന്റെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക്. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിക്കാണ് കുറുക്കന്റെ കടിയേറ്റത്. എബോള വൈറസ് വ്യാപനത്തിന്റെ ഭാഗമായി മുൻകരുതലുകൾ ശക്തമാക്കി. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനം. ബക്രീദിനോടനുബന്ധിച്ച് 10 സാധനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോഗ്രാം പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ തുടങ്ങി 1,001 രൂപയുടെ സാധനങ്ങൾ അടങ്ങുന്ന കിറ്റ് ലഭിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് അറിയിപ്പ്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
0: ന്യൂസ് റെയിൻബോ.

0: അങ്ങനെ ആ ബുള്ളറ്റിൽ കയറി നമുക്ക് യാത്ര തുടരാം. ബുള്ളറ്റിന്റെ സൗണ്ട് ഒക്കെ ഉള്ള അല്ലെ തുടങ്ങുമ്പോഴും, ആ പാട്ടിന്റെ പ്രത്യേകത തുടങ്ങുമ്പോഴും അത് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴൊരു ബുള്ളറ്റിന്റെ സൗണ്ടോട് കൂടിയാണ്. എങ്ങനെയാണ് ബുള്ളറ്റിലെ യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ?
1: അതെ, കുടുക്കുടു
0: സൗണ്ടാണോ?
1: ഫാനാണ് ബുള്ളറ്റിന്റെ.
0: ബുള്ളറ്റിന്റെ ഫാനാണ്.
1: വാട്ട് അബൌട്ട് യു അംപ്ലി?
0: യാ, ബുള്ളറ്റ് കാണാനും ഭംഗിയാണ്, അതിൽ സവാരി ചെയ്യാനും നല്ലതാണ്
1: അല്ലെ. അങ്ങനെ
0: പിന്നെ നമുക്ക് അത്ര വലിയ ആരോഗ്യമില്ലാത്തത്
1: എടുത്തു വെക്കാൻ.
0: അതെ, ആർ ജെ അംബിക കൃഷ്ണ ഞാൻ അല്ലാത്തത് കൊണ്ട് അത് ട്രൈ ചെയ്യാറില്ല. ഞാൻ കയറി ഇരുന്നിട്ട് നേരെയൊക്കെ ആക്കാനായിട്ട് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇത്ര ആരോഗ്യം കൂടുതലുള്ളതുകൊണ്ട് ഓടിക്കാൻ പറ്റിയിട്ടില്ല. നല്ല ഭയങ്കര ആഗ്രഹമുണ്ട് ഇങ്ങനെ എന്താ പറയാ സോളോ ഡ്രൈവ് ഒക്കെ പോണം എന്നൊക്കെ അല്ലെ.
1: വൈകാതെ സാധിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ
0: ശുഭാപ്തി വിശ്വാസം അല്ലെ,
1: അതാണല്ലോ വേണ്ടത്.
0: അതെ, ആ സാധനമാണല്ലോ വേണ്ടത്. അപ്പൊ അതോടുകൂടി ഇപ്പൊ നമ്മൾ പറഞ്ഞ സാധനങ്ങൾ എന്ത് സാധനം?
1: ശുഭാപ്തി വിശ്വാസം.
0: അതെ, അതോടുകൂടി നമുക്ക് ആരംഭിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇന്ന് നിങ്ങൾക്ക് കൂട്ടായിട്ട് ഞങ്ങൾ രണ്ടുപേരുണ്ട്, ആർ ജെ അംബ്ലീഷിനു,
1: ആർ ജെ സാന്ദ്ര ബേബി.
0: അപ്പോ ഇന്ന് കുറച്ച് ഗെയിമും കുറച്ച് കുറച്ച് നല്ല പാട്ടുകളും
1: എന്റർടൈൻമെന്റ്സും,
0: അതെ കുറച്ച് വിശേഷങ്ങളും
1: കുറച്ച് കുസൃതി ചോദ്യങ്ങളും കാര്യങ്ങളും
0: എല്ലാമായിട്ട് നമ്മുടെ ഇന്നത്തെ ഓൺ ദ ഗോ ട്രൈ ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതാക്കിയിട്ടുള്ളൂ അടുത്ത പാട്ട്.
1: യെസ്.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അങ്ങനെ പോക്കിരി രാജയാലെ ചെന്തെങ്ങിൽ പൊന്നിളവേലുണ്ട്, അതെ കിടിലം പാട്ടൊക്കെ കേട്ടിട്ടാണ് നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നത്.
1: അപ്പോ ഇന്നത്തെ ദിവസത്തിന് ഒട്ടേറെ പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു ദിവസമാണ് ഇന്ന് അല്ലേ. അതായത് മെയ് 22 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ്.
0: യെസ്, ഇന്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി.
1: അങ്ങനെയും പറയാം.
0: അതെ,
1: സിമ്പിളായിട്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ്. ആഗോള തലത്തിൽ തന്നെ അത് ആചരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല ഈ ഒരു ഭൂമിക്ക് അവകാശികൾ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന എല്ലാവർക്കും ഒരേ പോലെ തന്നെ ഈ ഒരു പ്രകൃതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കണം. അത് അവരുടെ ഒരു അവകാശമാണ് എന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു ദിവസം കൂടിയാണ്,
0: ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം കൂടിയാണ്. ശരിക്കും നമ്മള് ദിവസം കാണുന്ന പക്ഷികൾ, മരങ്ങൾ, പൂക്കൾ, മീനുകളൊക്കെ,
1: പൂക്കൾ എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ്.
0: അതെ, ഇതെല്ലാം ചേർന്നിട്ടുള്ള സംഭവമാണ് ഈ ബയോ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്.
1: അതെ. അപ്പോ ഐക്യരാഷ്ട്രസഭ സ്ഥാപിച്ച ഈ ആഗോള പരിപാടി, അതായത് എന്താ പറയുന്ന ഗ്രഹത്തിന്റെ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥയെ ആഘോഷിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം ആചരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും പല ദിനാചരണങ്ങളും ഇന്നത്തെ ഒരു ദിവസം നടത്തുന്നുണ്ട്. അപ്പോ നമ്മള് ഇപ്പൊ വലിയ കാര്യമായിട്ട് ദിനാചരണങ്ങളിലേക്കൊന്നും ഇപ്പോ കേൾക്കുന്നവര് പോയില്ലെങ്കിലും
0: അതെ മനസ്സിലാക്കുക, ആവാസ വ്യവസ്ഥയിലും ഈ ജൈവ വൈവിധ്യത്തിനൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. പണ്ടൊക്കെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ കിളികളുടെ കളകള നാദമൊക്കെ കേട്ടിട്ടായിരുന്നു നമ്മൾ എഴുന്നേറ്റിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മള് മൊബൈലിലെ വൈബ്രേഷൻ ഒക്കെ കേട്ടിട്ടാണ് എഴുന്നേൽക്കുന്നത്.
1: അലാം മെസ്സേജ് വന്നതിന്റെ,
0: അതെ,

0: എല്ലാത്തിനും വ്യത്യാസം വന്നിട്ടുണ്ട്.
1: പക്ഷേ എന്താ പറയുന്നത്, നമ്മള് ഒരു പരിധി വരെയൊക്കെ നമുക്ക് അതിനെ സംരക്ഷിച്ച് നിർത്തേണ്ട, ഒരു പരിധിവരെ അല്ല, അതിനെ സംരക്ഷിച്ച് നിർത്തിയാൽ മാത്രമേ
0: നമുക്ക് നിലനിൽപ്പുള്ളൂ.
1: തീർച്ചയായിട്ടും അതൊന്ന് മനസ്സിലാക്കുക, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അതുപോലെ തന്നെ ഷെർലക് ഹോംസ് ദിനമാണ് ഇന്ന്. അപ്പോ ആ ഒരു ദിനാചരണവും കൂടി അദ്ദേഹത്തെയും കൂടി നമുക്ക് ഓർക്കാനായിട്ട്, ഡിറ്റക്റ്റീവ് നോവലുകളൊക്കെ നമ്മൾ പലരും വായിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത്, ഒരുപാട് വായിച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു നിഗൂഢതയൊക്കെ ആദരിക്കുന്ന രസകരമായ ഒരു പോപ്പ് സംസ്കാരത്തിന്റെ ആഘോഷം കൂടിയാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരമായിട്ടുള്ള ടോക്കിയോ സ്കൈ ട്രീ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത് 2012 ഈ ഒരു May 22 എന്ന് പറയുന്ന ഒരു
0: ദിവസമായിരുന്നു.
1: അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ദിവസം കൂടിയാണ് ഇന്നത്തെ ഒരു ദിവസം.
0: അതെ,
1: ഇന്നത്തെ ദിവസത്തിലെ നല്ല ഒരു അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

You are listening to 107.5 Rainbow FM Kochi. Musically, yo.

0: അങ്ങനെ നമ്മുടെ സ്റ്റേഷൻ ക്ലോക്കിൽ 5 മണി കഴിഞ്ഞ് അല്ല 50 മുതൽ 29 മിനിറ്റ് ഒക്കെ ആയിട്ടുള്ള സമയത്ത് നമ്മൾ നല്ലൊരു ചായയൊക്കെ കുടിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. നല്ല പാട്ടൊക്കെ കേട്ടു. അപ്പോൾ പിന്നെ ചായയുടെ കൂടെ നമ്മൾ നല്ല
1: ഏത്തപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്പിളി എനിക്ക് വേണ്ടിയിട്ട്. സ്നേഹം തന്നെ,
0: അതെ സ്നേഹത്തിന്റെ, മൊത്ത സ്നേഹത്തിന്റെ.
1: അതെ, അങ്ങനെ അതൊക്കെ
0: കഴിച്ച് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അങ്ങനെയെങ്കിലും നന്നാവട്ടെ എന്ന് കരുതിയിട്ടാണ്.
1: അതെ, ഫ്രൂട്ട്സിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടല്ലേ നമ്മളത് കഴിക്കുന്നത്.
0: ഫ്രൂട്ട്സിന് ഒരുപാട്, ഇപ്പൊ ഏത്തപ്പഴമൊക്കെ നമ്മള് കോമൺ ആയിട്ട് കാണുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്ക് പഴങ്ങളെ പറ്റി,
1: വെറൈറ്റി ആണോ
0: ചുപ്പാ ചുപ്പയുടെ,
1: അതായത്
0: ചുപ്പാ ചുപ്പാ എന്ന് പറയുന്ന ഒരു പഴത്തിനെ പറ്റി. അതായത് ആമസോണിലെ ഉഷ്ണമേഖലകളിൽ ഏറ്റവും ഉയർന്ന ഭാഗത്ത് അഗാധ വനത്തിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത് കേട്ടോ. ഉൾവനത്തിൽ, അതാണ് ഇതിന് ഇത്രയും ഇത് വാല്യൂ കൂടുന്നത്. കാരണം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളപ്പോഴാണല്ലോ നമുക്ക് അതിന് എന്തിനും വില വരിക അല്ലേ,
1: വാല്യൂ കൂടുന്നത് ആ സമയത്താണ്.
0: അതെ, അപ്പൊ ഇതിനിങ്ങനെ ഉൾക്കാടുകളിലൊക്കെ പോയിട്ട് കഴിക്കണം. അങ്ങനെയാണ് ഇതിന് ചുപ്പാ ചുപ്പാ എന്ന മധുര ഫലം അവിടുത്തെ ബ്രസീൽ, കൊളംബിയ, അങ്ങനെ

0: ഈ പ്രദേശങ്ങളൊക്കെ ഇത് സമൃദ്ധമായി വളരുന്നുണ്ട്, പക്ഷെ ഇതിനെ കിട്ടാനായിട്ട് ഇച്ചിരി പണിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ ആമസോൺ നദീതടങ്ങളിൽ വന്യമേഖലകളിലും ഒക്കെയാണ് ഇത് സാധാരണ വളരുന്നത്. അപ്പോൾ ആമസോൺ കാടുകൾ നമുക്കറിയാലേ, നമ്മുടെ ഒരു മൂന്നാല് കുട്ടികൾ നഷ്ടപ്പെട്ട് വിമാനാപകടത്തിൽ നഷ്ടപ്പെട്ട് പോയിട്ട്
1: അതെ
0: അവിടെ
1: അതെ
0: നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് തിരിച്ചു കിട്ടി. ആ ആമസോൺ വനത്തിൻ്റെ പ്രദേശങ്ങളിലൊക്കെ ഇത് ധാരാളം കാണപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇത് ഏകദേശം 20 മുതൽ 45 മീറ്റർ വരെ ഉയരത്തിലാണ് ഇത് വളരുന്നത്. വൻവൃക്ഷമായിട്ടാണ് വളരുന്നത്. ഏതാണ്?
1: അതുപോലെ ഇതിന് ഇല പൊഴിയുന്ന ഒരു സ്വഭാവമുണ്ട്.
0: അതെ അതെ.
1: അതെ, അമേരിക്കൻ സപ്പോർട്ട എന്ന് ഇതിന്റെ പേര് പറയുന്നുണ്ട്.
0: അപ്പൊ നമ്മുടെ സപ്പോർട്ട പോലെ അല്ല അല്ലേ?
1: അല്ല അല്ല അല്ല, അമേരിക്കൻ സപ്പോർട്ടയാണ്.
0: ഓക്കെ. അപ്പോ ഇതിന് പല പ്രത്യേകതകളും ഉണ്ട്, ഒരുപാട് രോഗങ്ങളെയൊക്കെ മാറ്റാനുള്ള കഴിവൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഒരു ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള ഒരു കടും പച്ചിലകൾ, ഒരു അങ്ങനത്തെ ഒരു നിറത്തിലൊക്കെയാണ്. ചിലപ്പോൾ ഹൃദയത്തിനൊക്കെ നല്ലതായത്
1: ആക്ച്വലി ഇത്
0: കൊണ്ടായിരിക്കും അല്ലെ.
1: പുറത്ത് പച്ച കളറും വയലറ്റും ഒക്കെ ആയിരിക്കും, ഉള്ളില് വൈറ്റ് പോലത്തെ പഴുപ്പായിരിക്കും
0: പക്ഷെ
1: ഉണ്ടാവുക.
0: നമ്മൾ ഇത് ഇതിന് ചിത്രം മാത്രമേ കണ്ടിട്ടുള്ളൂ, നമ്മൾ ആസ്വദിച്ച് നോക്കിയിട്ടില്ല. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്ന് നമുക്കും വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത്
1: അന്വേഷിക്കാം, ചുബാ ചുബാ എവിടെ കിട്ടുക എന്നുള്ളത്.
0: അതെ, നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇതിൻ്റെ ഇതിന് ഒരുപാട് എന്താ
1: ബെനഫിറ്റ്സ് ഉണ്ട്.
0: ബെനഫിറ്റ്സ്, അങ്ങനെ ഈ ബെനഫിറ്റ്സ് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ കിട്ടാനുള്ള പ്രയാസവും, ഇത് രണ്ടുമാണ് ഇതിനെ മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡുള്ള ഒരു പഴമാക്കി മാറ്റിയത്. ഇത് രാത്രി കാലത്താണ് ഇതിൻ്റെ പൂക്കൾ വിടരുന്നതെന്നാണ് പറയുന്നത്. ഇളം റോസ് നിറമോ ക്രീം നിറമോ മഞ്ഞ നിറമോ ഒക്കെ ആകാം ഇതിൻ്റെ പൂക്കൾ. അങ്ങനെ അവിടെ തേനീച്ചകൾ വരികയും അങ്ങനെ ഹമ്മിങ് പക്ഷികളൊക്കെ അവിടെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഈ ഒരു പഴം അവിടെ, ആ ഒരു മരം അവിടെ ഉണ്ടെന്ന് പലരും മനസ്സിലാക്കി അവിടെ ചെന്നിട്ട് ഈ പഴങ്ങൾ പറിക്കുകയും ചെയ്യുന്നത്. കാരണം നമ്മൾ വീട്ടിൽ വളർത്തുന്നതല്ല, ആമസോൺ കാടുകളുടെ ഉള്ളിലാണ് ഈ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ
1: വനമേഖലകളിൽ
0: അതെ, അപ്പോൾ
1: അതുപോലെ
0: ചുപ്പാ ചുപ്പാ ഇനി വേണമെങ്കിൽ ചിലപ്പോൾ നമുക്കും അതിന്റെ വിത്തൊക്കെ കൊണ്ടുവന്നിട്ട് അല്ലെ, നമ്മൾ ഓരോന്നൊക്കെ നമ്മൾ നമ്മൾ പരീക്ഷിച്ച് പരീക്ഷയാണല്ലോ. അപ്പോൾ ഇപ്പൊ പക്ഷേ നിലവിലുള്ളത് എവിടെയാണ്, ആമസോൺ കാടുകളുടെ ഉള്ളിലൊക്കെ തന്നെയാണ്.
1: വിറ്റമിൻ സി അതിന് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും, ഡൈജഷന് സഹായിക്കും, ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് സ്കിന്നിന്റെ ഹെൽത്തിനും വളരെ നല്ലൊരു പഴമാണ്. അപ്പൊ കിട്ടുന്നവരാരും വേണ്ട.
0: അതെ, സോഷ്യൽ മീഡിയ താരമാണ് ഈ ഒരു സംഭവം,
1: ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ്.
0: അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ചുപ്പാ ചുപ്പാ ഒപ്പിച്ച് നോക്കിയാലോ.
1: നോക്കിയാലോ, എന്നാ ഒരു പാട്ട് കൊടുത്തിട്ട് നമുക്ക് പോവാം.
0: വേണ്ട, എന്തായാലും പ്രോഗ്രാം ചെയ്തിട്ട് നമുക്ക് 8 മണിക്ക് ശേഷം ചുപ്പാ ചുപ്പ അന്വേഷിച്ച് പോകാം.
1: രസത്തിന് പറഞ്ഞതായിരുന്നു, പക്ഷെ സീരിയസ് ആക്കിയാൽ
0: അല്ല. ഓക്കെ, അല്ല ഞാൻ വിചാരിച്ചു ശരിക്കും ഇപ്പൊ
1: അങ്ങനെ ഞാൻ പറയൂ. ശരി, അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് റെയിൻബോ FM 107.5
0: ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്.

0: യെസ് വെൽക്കം ബാക്ക് ഓൺ ദി ഗോഡ് റൈറ്റ് ടൈം മ്യൂസിക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സാന്ദ്രകുട്ടി,
1: എന്തോ
0: സാന്ദ്രകുട്ടി നല്ല കുട്ടിയാണോ?
1: ഏറെക്കുറെ കുറച്ചൊക്കെ, സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരും.
0: അതായത് ഒരു ദിവസം ഇന്ന് നല്ല കുട്ടിയായി, നാളെ
1: ചീത്തക്കുട്ടിയായിരിക്കും.
0: ഈ നല്ല കുട്ടി എന്ന് പറയുന്നതിന്റെ മാനദണ്ഡം എന്തൊക്കെയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്?
1: എന്താണ് പറയാ, ഓക്കെ, എല്ലാവരും പറയുന്നത് അനുസരിക്കുക, എതിർത്ത് പറയാതിരിക്കുക, അടക്കം ഒതുക്കം, ആ സാധനമാണ്, അങ്ങനെയാണ് ഒതുക്കി കളയുന്നത്.
0: അതെ, സമൂഹം പറയുന്നത് പോലെ തന്നെ ജീവിക്കുക അല്ലേ,
1: നമ്മുടെ ഫീലിങ്സ് ഒക്കെ മാറ്റിവെച്ച് ബാക്കിയുള്ളവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച്
0: ജീവിക്കുകയാണ്. അത് പക്ഷേ അതൊരു എന്താ പറയുന്നത്, ഗുഡ് ഗേൾ സിംട്രം എന്നറിയപ്പെടുന്ന മാനസിക സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നാണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് എന്നാണ് പറയുന്നത്.
1: അപ്പൊ എനിക്ക് അതുണ്ടോ എന്നറിയാനാണ് ആദ്യം ചോദിച്ചത്. ആദ്യം വിപണിയിൽ നിന്ന് തുടങ്ങാം.
0: പലരും അതെ, പലരും പറയുന്നത് പോലെ, സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാതെ പലരും പറയുന്നതിനനുസരിച്ചിട്ട് ജീവിക്കുക. അപ്പോൾ തെറ്റോ ശരിയോ എന്ന് നോക്കാതെ നമുക്ക് ശരി എന്ന് തോന്നുന്നതാണെങ്കിൽ പോലും ചിലപ്പോൾ പല സമൂഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി
1: പല കാര്യങ്ങൾ,
0: അതെ, പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, അത് ആൺകുട്ടികൾക്കും ഉണ്ട് കേട്ടോ. ഗുഡ് ബോയ്, നല്ല കുട്ടി സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്, ശരിക്കും പറഞ്ഞാൽ അത് എന്താ, സാമൂഹികമായ ജീവിയാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് കുറെയൊക്കെ സമൂഹത്തിന് അനുസരിക്കേണ്ടതുണ്ട്. പക്ഷെ പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ഭാഗത്ത് വരുമ്പോഴത്തേക്കും എന്താ പറയുക, ഒതുക്കപ്പെട്ടു പോവുക. അതായത് മച്ച് സംസാരിക്കുമ്പോൾ മച്ച് കേൾക്കാൻ പാടില്ല, അതായത് നീ ഇന്ന വേഷം തന്നെ ധരിക്കണം,
1: ഉറക്കിച്ചിരിക്കാൻ
0: പാടില്ല, സന്തോഷം പ്രകടിപ്പിക്കാൻ പാടില്ല, ഇത്തരത്തിലുള്ള പല അത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്, ഇങ്ങനെ ഉണ്ട് എന്നാണ്. അപ്പൊ അത് ആ ഒരു പ്രശ്നം ആണ് ഗുഡ് ഗേൾ സിംട്രം എന്ന പേരില് പെൺകുട്ടികളെ വല്ലാതെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലുണ്ടാകാം. ഉണ്ടാതിരിക്കൂ, നീ അനുസരിക്കൂ, അനുസരണയൊക്കെ നല്ല ശീലം തന്നെയാണ്. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ അടക്കി ഒതുക്കി എന്താ, അടക്കി
1: പോലെ ഒരുപാട് ബോൾഡ് ആകരുത് എന്ന് പറയുന്നത്, അന്നേരം അത് അഹങ്കാരമാകും. അഹങ്കാരി
0: ബുള്ളറ്റ് ഓടിച്ചു പോയാൽ പ്രശ്നമാണ് ബുള്ളറ്റ്. അപ്പൊ അതൊക്കെ ഒരു അഹങ്കാരി ലക്ഷണമാക്കും. അപ്പോ അതൊക്കെ നമ്മുടെ പെൺകുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് യുവതലമുറയെ. അപ്പൊ സ്വന്തം അഭിപ്രായങ്ങൾ

0: പറയാനും അവർക്കൊരു ഇടമില്ലാതെ വീടുകളിൽ പോലും അങ്ങനെ ഒരു കുറ്റബോധത്തിന് അടിമപ്പെട്ടു പോകുന്ന ഒരു പലപ്പോഴും ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സിംപ്റ്റമാണ് ഗുഡ് ഗേൾ സിൻഡ്രം എന്ന് പറയുന്നത്.
1: അതെ, അതുപോലെ എപ്പോഴും പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലേ.
0: അതെ,
1: സംടൈംസ് സേയിങ് നോ ഈസ് സെൽഫ് റെസ്പെക്ട്.
0: അതെ, നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം തോന്നുന്ന രീതിയിൽ പെരുമാറുക എപ്പോഴും. എന്താ പറയുന്നത്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നതിന് വേണ്ടി അല്ലെ, അത് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി മാത്രം ജീവിക്കുക, അല്ലെങ്കിൽ നല്ല ഒരു അടക്കം ഒതുക്കമുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഒതുക്കപ്പെട്ടു പോവുക, ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെയാണ് മാറ്റം സംഭവിക്കേണ്ടത്.
1: പിന്നെ അതുപോലെ തന്നെ സ്വന്തം മനസ്സിന് പ്രാധാന്യം കൊടുക്കുന്നത് സെൽഫിഷ്നെസ് ആണ് എനിക്ക് തോന്നില്ല, അത് സെൽഫ് ലവ് അല്ലേ.
0: അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം ഉണ്ടാകുക.
1: നമ്മളെ നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ വേറെ ആരും സ്നേഹിക്കും?
0: തീർച്ചയായിട്ടും നമ്മളാണ് ആദ്യം സ്നേഹിക്കേണ്ടത്. നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മളാണ് തിരിച്ചറിയേണ്ടത്, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്.
1: പക്ഷെ സ്വന്തം ഹാപ്പിനെസ് സാക്രിഫൈസ് ചെയ്തിട്ട് വേറെ ആർക്കും

0: ആ
1: തീർച്ചയായിട്ടും
0: തീർച്ചയായിട്ടും.
1: നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം
0: അതെ,
1: ഉണ്ടാകുക.
0: നമ്മളെ നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ വേറെ ആരും സ്നേഹിക്കും?
1: തീർച്ചയായിട്ടും നമ്മളാണ് ആദ്യം സ്നേഹിക്കേണ്ടത്, നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മളാണ് തിരിച്ചറിയേണ്ടത്, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്.
0: പക്ഷെ സ്വന്തം ഹാപ്പിനെസ് സാക്രിഫൈസ് ചെയ്തിട്ട് വേറെ ആർക്കും വേണ്ടിയിട്ട് അവരെയൊന്നും പ്ലീസ് ചെയ്യാൻ ശ്രമിക്കേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ
1: പക്ഷെ നമ്മുടെ സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് ഒരിക്കലും വേദന ആവരുത് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലേ?
0: അതെ.
1: അപ്പോ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടുകാരായിക്കോട്ടെ പാരന്റ്സ് ആയിക്കോട്ടെ അവർക്ക് കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കുക അല്ലെ. കൂടുതലായിട്ടും ചില മെൻസ്ട്രൽ പീരീഡുകളിലൊക്കെ അവർക്ക് കുറെ പ്രശ്നങ്ങൾ, ശാരീരികമായ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ചില ദേഷ്യം അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ
0: സാധ്യത.
1: പക്ഷെ അതൊക്കെ അവരുടെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു അവസ്ഥയുടെ ഭാഗമായി കാണാനും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാനും, പ്രത്യേകിച്ച് ഗർഭധാരണ സമയത്ത് അതുപോലെ മുലയൂട്ടുന്ന അമ്മമാരിൽ ഒക്കെ ഇത് കൂടുതലാണ്.
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഫാമിലി അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അല്ലേ? അപ്പൊ നമ്മുടെ ക്ലോക്കിൽ എത്ര മണിയായി? 5 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിട്ടുണ്ട്.
0: യെസ്,
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. ഇവിടെ കൂടെ
0: ഞാൻ ആർ ജെ സാന്ദ്രയും
1: ആർ ജെ അംബുലേഷനും.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
1: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ നമ്മൾ കാത്തിരുന്ന സമയം എത്തിയിട്ടുണ്ട്. 6 മണിക്ക് നമ്മുടെ ഗെയിം ഫ്ലോർ ഓപ്പൺ ആണ്. 6 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും പല കൂട്ടുകാരും. നമ്മളിന്ന് നിങ്ങൾക്ക് അല്ലേ, നമ്മളെപ്പോഴും നമ്മളെല്ലാം ഗെയിം പറയാറില്ല. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ എന്താ നമ്മൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ലിസണേഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം.
0: അപ്പോൾ
1: ലിസണേഴ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന അക്ഷരങ്ങൾ വെച്ചിട്ട് അവർ തന്നെയാണ് വാക്കുകൾ കണ്ടുപിടിക്കേണ്ടത്. ആ വാക്കിൽ നിന്ന് തന്നെയാണ് അവർ സിനിമ പേരും പറഞ്ഞു തരേണ്ടത്.
0: എങ്ങനെയാണ്
1: മനസ്സിലായിട്ടില്ലല്ലോ?
0: ഇല്ല,
1: വിളിച്ചു പറയൂ പെട്ടെന്ന് ഉത്തരമെന്ന്. എന്താന്ന് മനസ്സിലായിട്ടില്ല? ഇല്ല, അല്ലെങ്കിൽ അതെ, കുട്ടിക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പൊ ഇതാണ് നമ്മൾ കേൾക്കുന്ന ലിസണേഴ്സിന് മനസ്സിലായിട്ടുണ്ടാവും, കാരണം നമ്മൾ സ്ഥിരമൊക്കെ നമ്മൾ ചെയ്യാറുള്ളതാണ്. അതായത് നമ്മൾ ഒരക്ഷരം പറയും, ആ അക്ഷരം വെച്ചിട്ട് 3 വാക്കുകൾ, ഇഷ്ടപ്പെട്ട 3 വാക്കുകൾ നമ്മൾ വിളിക്കുന്ന ലിസണർ തന്നെ പറയണം. ആ 3 വാക്കിലെ 3-ാമത്തെ വാക്കിലെ ആദ്യത്തെ അക്ഷരം ഒഴിച്ച് ബാക്കിയുള്ള അക്ഷരങ്ങൾ ഏത് ഉപയോഗിച്ച് വേണമെങ്കിലും മലയാള സിനിമയിൽ ഒരു പേര് നമുക്ക് പറഞ്ഞു തരണം. ഇപ്പോ 3 വാക്കുകൾ പറഞ്ഞേ.
0: വാ അക്ഷരം വെച്ച് പറയട്ടെ.
1: ഒന്ന്
0: വാഴ,
1: മഴ എന്റെ മുന്നിലിരിക്കുന്നു.
0: അത് ഞാനല്ലേ പറയട്ടെ. ആ 3 അക്ഷരം പറഞ്ഞു. വാഴ, വട, വാതിൽ.
1: വാതിൽ പറഞ്ഞു. അപ്പോ ഇതില് 3-ാമത്തെ വാക്കാണ് വാതിൽ.
0: വാതിൽ.
1: അപ്പൊ അതില് വാ ഉപയോഗിക്കരുത്.
0: എനിക്കറിയാം, എനിക്കറിയാം, ഞാൻ പറയാം.
1: തായ് ഉപയോഗിക്കാം. ഇനി ഇല്ല,
0: ഇല്ലല്ലോ.
1: പക്ഷെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വാക്കാണെങ്കിൽ ഒറ്റ വാക്കായിരിക്കും, സെന്റൻസ് പറയരുത്, ഒരു വാക്ക്
0: മാത്രമായിരിക്കണം. ഞാൻ പറയട്ടെ, വാതിലിന്റെ തീ
1: വെച്ചിട്ട് താ ഉപയോഗിച്ചിട്ട് ഏത് വേണമെങ്കിലും സിനിമ പേര്, മലയാള സിനിമയുടെ പേര് പറയാം.
0: തിരനോട്ടം.
1: അതേപോലെ അപ്പൊ ഒരു സെറ്റായി ഈ 3 വാക്കുകളും. അങ്ങനെ നമ്മൾ 1.5 മിനിറ്റ് നമ്മൾ സമയം കൊടുക്കും. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് എത്ര സെറ്റ് പറയാൻ പറ്റും? ഇപ്പൊ ഈ 3 വാക്കും ഒരു സിനിമ പേരും പറയുമ്പോഴാണ് നമുക്ക് ഒരു സെറ്റ് ആവുന്നത്. അങ്ങനെ എത്ര സെറ്റ് പറയാൻ പറ്റും 1.5 മിനിറ്റിനുള്ളിൽ? ഇതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്.
0: നല്ലൊരു ഗെയിമാണ്,
1: സിമ്പിൾ അല്ലേ?
0: ഇതിന് പിന്നിലുള്ള മാസ്റ്റർ ബ്രെയിൻ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എന്റെ പ്രിയപ്പെട്ട അമ്പിളിയാണ്. അതെ, അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04-424-2-8-1-0-1.
1: അതെ, 04-844-2-8-1-0-1 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇതാ നമുക്ക് ഇപ്പൊ തന്നെ കോള് വരുന്നുണ്ട്. പക്ഷെ നമ്മള് 2 പാട്ടകില് ആ കോളറുമായിട്ട് ഗെയിച്ചു വരും.
0: അതിനു മുന്നേ നമുക്ക് ഇൻസ്റ്റഗ്രാമിലും FBയിലും നമ്മുടെ പേജിൽ നമ്മുടെ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. അതിന്റെ താഴെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കമന്റും കൂടെ ചെയ്യാം. ഓ, അതിനായിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. ഒരു ഹായ് ഹലോ ഒക്കെ അയക്കുക, അതൊക്കെ പേജൊക്കെ ഫോളോ ചെയ്യാം.
1: ഓക്കെ, നമ്മൾ അതിനുള്ള ഒരു ക്വസ്റ്റ്യനും ഈ ഒരു 2 പാട്ടകലെ കൊണ്ടുവരുന്നുണ്ട്.
0: സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് റെയിൻബോ FM 107.5.
1: കൂടെ ഞങ്ങൾ അംബ്ലീഷിനും
0: RJ സാൻഡ്രയും.

0: യെസ് യെസ് യെസ് യെസ് യെസ് ആ നല്ല ഒരു പാട്ട് ഇങ്ങനെ കേട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. പ്രേമലുവിലെ പാട്ടല്ലേ. ഇങ്ങനെ 6 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിട്ടുണ്ട്. അതൊരു സംശയം
1: വാഴറ്റു
0: വാഴറ്റു
1: മാറിപ്പോയതാണ്. നമുക്കൊരു കോളർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു.
0: യെസ് ഓക്കെ, അപ്പൊ നമ്മുടെ കോളറെ നേരെ നമുക്ക് കണക്ട് ചെയ്യാം. ഹലോ ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം. ഇതാരാണ്?
2: രജീഷേ.
0: എവിടെ? ആ പെരുമ്പാവൂർ നിന്നല്ലേ. എന്തൊക്കെയുണ്ട് പെരുമ്പാവൂർ വിശേഷങ്ങൾ?
1: ചായ ഒക്കെ കുടിച്ചോ?
0: രജീഷ് ഉള്ള സ്ഥലത്ത് മഴ പോലും പെയ്യത്തില്ല, അറിയാം എങ്കിലും ചോദിച്ചതാണ്. പുല്ല് പോലും മുളക്കത്തില്ല. ഇല്ലാട്ടെ രജീഷ്, ഞാൻ വെറുതെ പറഞ്ഞാണ്. രജീഷ് എന്താ ചെയ്യുന്നേ? എനിക്കറിയാം മിടുക്കനായ ഒരു രജീഷ് അല്ലേ. മുനിസിപ്പാലിറ്റിയിലെ മറ്റ് ജീവനക്കാരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഏത് മുനിസിപ്പാലിറ്റിയാ? പെരുമ്പാവൂർ തന്നെ അല്ലേ. ഓക്കെ, അപ്പോ അവിടെ എല്ലാവരുടെ അടുത്ത് അന്വേഷണം പറയണം. നമ്മുടെ ഗെയിം എന്താന്ന് മനസ്സിലായോ? ആഹാ, അതാണ്. അപ്പൊ നല്ല ഭാഗ്യമുള്ള ദിവസമാണല്ലേ. അത് നമ്മളൊരു അക്ഷരം പറയും. ആ അക്ഷരം വെച്ച് 3 വാക്കുകൾ രജീഷ് തന്നെ പറഞ്ഞുതരണം. അപ്പോ ലാസ്റ്റത്തെ വാക്ക് കുറച്ച് അക്ഷരങ്ങൾ കൂടുതലുള്ളതാണെങ്കിൽ നല്ലതാണ്. കാരണം ആ വാക്ക് വെച്ചാണ്, അതായത് 3-ാമത്തെ വാക്കിലെ ആദ്യത്തെ അക്ഷരം ഉപയോഗിക്കാൻ പാടില്ല. ബാക്കി അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് അക്ഷരവും ഉപയോഗിക്കാം. അത് വെച്ചിട്ട് ഒരു മലയാള സിനിമയുടെ പേര് കൂടി പറഞ്ഞുതരണം. അതായത് 3 വാക്കുകൾ പറയുന്നു, 3-ാമത്തെ വാക്കിലെ ആദ്യത്തെ അക്ഷരം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള അക്ഷരം ഏത് വേണമെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് മലയാള സിനിമയിലെ പേര് പറയാം. അങ്ങനെ 3 സെറ്റും ആ ഒരു മലയാള സിനിമയുടെ പേരും കൂടി ആകുമ്പോൾ ഒരൊറ്റ സെറ്റാവും. 3 ഒബ്ജക്റ്റിന്റെ പേരും, ഒബ്ജക്റ്റോ എന്ത് വേണേലും ഏത് വാക്ക് വേണേലും പറയാം. അതും ഒരു മലയാള സിനിമയുടെ പേരും കൂടി ആകുമ്പോൾ ഒറ്റ സെറ്റാവും. അങ്ങനെ എത്ര സെറ്റ് രജീഷിന് പറയാൻ പറ്റും? 1.5 മിനിറ്റ് സമയമുണ്ട്. അതാണ് നമ്മുടെ ഗെയിം. 1.5 മിനിറ്റ്. നമ്മളൊരു അക്ഷരം തരും, ആ അക്ഷരം വെച്ചിട്ടുള്ള വാക്കുകൾ പറയാം. റെഡിയല്ലേ രജീഷ്? ആദ്യത്തെ കൊള്ളറായോണ്ട് നമുക്ക് ഫസ്റ്റ് അക്ഷരം തന്നെ തരാല്ലേ. ആ എന്നുള്ള അക്ഷരം വെച്ചിട്ടാണ് വാക്കുകൾ പറയേണ്ടത്. അത് രജീഷിന് ഇഷ്ടമുള്ള വാക്കുകൾ പറയാം. അതില് ആ ലാസ്റ്റത്തെ ആ മനസ്സിലായല്ലോ. 3-ാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ഒഴിച്ചിട്ട് ബാക്കി ഏത് അക്ഷരം വെച്ച് വേണമെങ്കിലും സിനിമ പേര് പറയാം. മലയാള സിനിമയുടെ പേരുകളാണേ. യുവർ ടൈം സ്റ്റാർട്സ് നൗ. അഞ്ച് അമ്മ അട. പക്ഷെ ഒരു കാര്യമുണ്ട്, അട എന്നുള്ള ഡാ വെച്ചിട്ട് സിനിമ. ആ ഓക്കെ, ടോക്കിയോ നഗറിലെ. ഓക്കെ, ഒരു സെറ്റായി. അതെ അതെ.

0: വിനോദയാത്ര. അല അമ്മി അഞ്ചുരുളി.
1: അഞ്ചുരുളി വെച്ചിട്ട് രായൊക്കെ ഉപയോഗിക്കാലോ.
2: അതെ,
1: വെരി ഗുഡ്.
0: അക്കരെ അക്കരെ അക്കരെ അക്കരെ അവിട്ടം അരമന.
1: യെസ്. വെരി ഗുഡ്. അപ്പൊ അങ്ങനെ ടൈമും തീർന്നിരിക്കുകയാണ്.
2: ഓക്കെ, അപ്പൊ എന്തായാലും രജിഷേ,
1: കറക്റ്റ് ടൈമിനുള്ള 4 സെറ്റ്.
2: യെസ്. പക്ഷെ ഫസ്റ്റ് കോളർ ആണ്. എന്താണ് ഗെയിം എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ട് പോലും ഇല്ലാതെ ഗെയിം കളിച്ചു. നല്ല മിടുക്കനായിട്ട്
1: 4 സെറ്റ്
2: പറഞ്ഞു.
1: ചെറിയ കാര്യമല്ല അത്. നമ്മള് വാക്കുകൾ അക്ഷരം മാറ്റി മാറ്റി തന്നിരുന്നെങ്കിൽ പെട്ടെന്ന് ഇവിടെ പറയാൻ പറ്റുമോ?
2: അതിലെന്താ പറ്റിയെന്നറിയോ? ലാസ്റ്റത്തെ 3-ാമത്തെ വാക്ക് കുറച്ച് ലെങ്തി വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് കുറെ അക്ഷരം കിട്ടുമല്ലോ. അതിൽ ഏത് വേണമെങ്കിലും വെച്ച് സിനിമ പേര് പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടിരിക്കട്ടോ. അതെ, അപ്പൊ പെരുമ്പാവൂര് തന്നെയാണ് വീട്?
1: വീട്ടിലാരൊക്കെയുള്ളത്?
2: അപ്പൊ അച്ഛന്റെ അടുത്ത് അമ്മയുടെ അടുത്ത് അന്വേഷണം പറയണം കേട്ടോ.
1: ഓക്കെ, ബൈ ബൈ.
2: തീർച്ചയായിട്ടും.
1: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: മെനി മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ.
1: പറഞ്ഞില്ലല്ലോ ആദ്യം. സർപ്രൈസ് ആയിട്ട് വെച്ചതാണോ? ഓക്കെ, എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: നല്ലൊരു,
1: യെസ്, ഇനിയുള്ള വർഷങ്ങളെല്ലാം സന്തോഷത്തോടുകൂടി ഇരിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ. നല്ലൊരു പാട്ട് വെച്ചു തരാം. ഓക്കെ,
2: താങ്ക്
1: യു, ബൈ ബൈ.
2: അപ്പൊ അങ്ങനെ നമുക്കൊരു വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി എഫ് എം 107.5. ഇത് ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിന്റെ ഗെയിം ഫ്ലോർ ആണ്.
1: വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04 8424 2481.

0: മേളയിലെ പാട്ട് നമ്മളിങ്ങനെ കേട്ടിട്ട് തിരിച്ചു വന്നിരിക്കുന്നു, അങ്ങനെ അല്ലേ?
1: അങ്ങനെ സാന്ദ്രബേബു,
0: അങ്ങനെ നമ്മള് അടുത്ത കോളറിലേക്ക് പോകുന്നു. നമ്മുടെ ഗെയിം ഷോയിലെ അടുത്ത കോളർ റെഡിയാണ്.
1: ഹലോ
0: ഹലോ ഹലോ, കേൾക്കാമോ? ആ നമസ്കാരം, ഇതാരാണ്? രജനി, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണ് നല്ല വിശേഷം? ഭയങ്കര ചിരിയാണല്ലോ അവിടെ. ആ കുറച്ചുകൂടി ഇങ്ങനെ മൗത്ത് പീസ് കുറച്ച് അടുത്ത് വെച്ച് ഇങ്ങനെ കുറച്ച് സൗണ്ടിൽ സംസാരിക്കോ.
1: എക്കോ കേക്കുന്നുണ്ട്.
0: റേഡിയോ അടുത്ത് വെച്ച് സംസാരിക്കുന്നല്ല കേട്ടോ പറഞ്ഞേ. ആ
1: കേൾക്കാം,
0: ഒരു സൗണ്ടിൽ പറഞ്ഞാ മതി, കുഴപ്പമില്ല.
1: ചായ കുടിച്ചോ?
0: എന്താ കൂടെ കഴിച്ചേ?
1: എന്താ പറയണ്ടേന്ന്?
0: കുറച്ച് കൂട്ടി പറഞ്ഞോ, കുഴപ്പമില്ല. സാന്ദ്രാ ബേബിയുടെ കൊതിയായിട്ടിരിക്കണ്ട്.
1: അതെ പറയൂ, കേക്കട്ടെ.
0: ഭയങ്കര ശരിയാണല്ലോ, ഭയങ്കര ഹാപ്പിയാണല്ലോ രജനി. അല്ല ഞങ്ങൾക്ക് അത് എന്താന്ന് അറിയില്ല, ഭയങ്കര സന്തോഷം. എന്റെ സാന്ദ്രാബേബിയുടെ പൊട്ടിച്ചിരിച്ചോണ്ടിരിക്ക. അതെ സന്തോഷം പകർന്നതായിരിക്കും അല്ലേ?
1: അതെ.
0: രജനി, വീട്ടിലാരൊക്കെ ഉണ്ട്?
2: അരൂരാണ്.
0: ആഹാ, അപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് വന്നേക്കണല്ലേ? മോന്റെ പേര് പറയോ.
2: അനയ്ലാൽ.
0: ഓ അടിപൊളി പേരാണല്ലോ, അനയ്ലാൽ. അനയ്ലാൽ എത്ര ക്ലാസ്സിലായി? അരൂര് തന്നെയാണോ പഠിക്കുന്നേ?
1: അനയ് എവിടെ, അടുത്തുണ്ടോ?
0: അപ്പൊ നമ്മുടെ ഗെയിം എന്താന്നറിയാലോ? ഓക്കെ, അപ്പൊ നമ്മുടെ നമുക്കിന്ന് മൂന്ന് വാക്കുകൾ, നമ്മുടെ നമ്മളെ ഒരു അക്ഷരം തരും, അത് വെച്ചിട്ട് രജനിയാണ് നമുക്ക് മൂന്ന് വാക്കുകൾ പറഞ്ഞു തരേണ്ടത്. അതില് മൂന്നാമത്തെ വാക്ക് കുറച്ച് ലെങ്തി ആണെങ്കിൽ നല്ലതാണ്, അത്രയും അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിനിമ പേര് കിട്ടും.
1: അതെ,
0: ആദ്യത്തെ അക്ഷരം ഉപയോഗിക്കാൻ പാടില്ല, മൂന്നാമത്തെ വാക്കിന്റെ രണ്ടാമത്തെ അക്ഷരം മുതൽ ഏത് അക്ഷരവും ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് ഒന്നര മിനിറ്റ് സമയമുണ്ട് കേട്ടോ.
1: അക്ഷരം പറയട്ടെ. കായാണ് അക്ഷരം. കാ.
0: Your time starts now.
1: Yes.
2: Kaka. Kadala.
1: Kittum.
2: Kaapi.
1: Yes, മൂന്ന് വാക്കുകളായി.
0: കാപ്പി എന്നല്ലേ ലാസ്റ്റ് പറഞ്ഞേ? അപ്പൊ പായ ഉപയോഗിക്കാം. സിനിമ പേരും കൂടി പറയാം, എന്നാലും ഒരു സെറ്റ് ആവുള്ളൂ. പാവച്ചാണ്
1: പറയാ.
0: ആദ്യത്തെ അക്ഷരം ഉപയോഗിക്കാൻ പാടില്ല, രണ്ടാമത്തെ അക്ഷരവും അതിൽ അപ്പുറത്തുള്ള അക്ഷരവും ഉപയോഗിക്കാം.
1: കാപ്പിയുടെ പാ ഉപയോഗിച്ചിട്ട് വേണം പറയാൻ വേണ്ടിട്ട്.
0: കാപ്പി എന്നുള്ള വാക്കല്ലേ പറഞ്ഞത്, അപ്പൊ കാ ഒഴിച്ചു നിർത്തിയിട്ട് ബാക്കിയുള്ള അക്ഷരം എന്ന് പറഞ്ഞാൽ പാ മാത്രല്ലേ ഉള്ളൂ അതിലെ.
2: അപ്പൊ
1: യെസ്, ആ വെരി ഗുഡ്, ഒരു സെറ്റ് ആയി. അടുത്തത് പോരട്ടെ. അല്ല,
0: കാ വെച്ച് മൂന്ന് വാക്കുകൾ വീണ്ടും പറയണം.
2: അതെ, പപ്പടം.
0: കാ രജനി, കാ
2: കാ വെച്ച് പിന്നെയും പറയണം.
0: ആ

0: അതെ.
1: അയ്യോ, ടൈം അപ്പ്, ടൈം കഴിഞ്ഞു. ഇനി ഇനി അവിടെ നിന്നിട്ട് കുറച്ച് കാവച്ചുള്ള വാക്കുകൾ പറഞ്ഞിട്ട് പോയാ മതി.
2: അതെ, പറയും. ഒരെണ്ണം ഞാൻ പറയാം, കരി. അടുത്തത് പറയും, നമുക്ക് രണ്ടുപേർ കൂടി കളിക്കാം.
1: കല്യാണം കഴിച്ചാണോ? അപ്പൊ കല്യാണം പറഞ്ഞുകൊണ്ടേയിരുന്നോ?
0: കല്ല്.
1: കണ്ണുണ്ടോ? കണ്ണുണ്ടോ കുട്ടിക്ക്? കണ്ണുണ്ടോ? കണ്ണ്. കൈയുണ്ടോ? കാലുണ്ടോ?
2: കമോൺ, എത്ര പറയാറുന്നല്ലേ.
1: അതൊക്കെ എവിടെ? അതൊക്കെ ശരീരത്തിൽ തന്നെ ഉള്ളതല്ലേ? പറഞ്ഞുകൂടായിരുന്നോ? അമ്പ കൊള്ളൂ, അമ്പ. മനസ്സിലായോ?
2: കുറച്ച് പാനിക്കായി. സാരല്ലേ, അടുത്ത പ്രാവശ്യം നമുക്ക് ശരിയാക്കാം. അടുത്ത പ്രാവശ്യം നമുക്ക് അമ്പിളിനെ തോപ്പിക്കണം.
1: അല്ലെ, ഇനിയിപ്പോ ഈ പറഞ്ഞ വാക്കുകളൊക്കെ അഞ്ചു പ്രാവശ്യം എഴുതിയിട്ട് അവിടെ ഇരുന്നാ മതി കേട്ടോ.
2: ഇമ്പോസിഷൻ
1: എഴുതി എഴുതി കാണിച്ചിട്ടിരുന്നാ മതി കുട്ടി കേട്ടോ. ഇത്ര സുഖമുള്ള ഒരു അക്ഷരം തന്നിട്ട്.
2: പക്ഷെ രജനി ഒരു സെറ്റ് സെറ്റായിട്ട്
1: പക്ഷെ നന്നായിട്ട് പറഞ്ഞു. ഒരു ഒരു സെറ്റ് നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു കേട്ടോ.
2: വെരി ഗുഡ്, ഗുഡ് ഗേൾ.
1: സുന്ദരി,
2: സുന്ദരി കുട്ടി.
1: ഓക്കെ, അപ്പൊ വീണ്ടും വിളിക്കണം.
2: അനയനോട് അന്വേഷിച്ചു എന്ന് പറയണം കേട്ടോ.
1: ഓക്കെ,
2: ബൈ ബൈ.
1: ഈ സാന്ദ്ര എന്തോ കണ്ണൂരിട്ട് പേടിപ്പിച്ചോണ്ടാണ് രജനിക്ക് പറയാൻ പറ്റാതെ. അല്ലെങ്കിൽ മര്യാദ പറഞ്ഞു.
2: കണ്ണൂരിട്ടുന്നത് എങ്ങനെ? ഞാനില്ല, ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുന്നത് രജനി ഒരു വാക്ക് പറയുമ്പോ ഒന്നായി, നീ രണ്ടായി, മൂന്നായി. പെട്ടെന്ന് പറയണേ ഈശ്വര, എന്റെ അടുത്ത സെറ്റ് പറയണേ.
1: പ്രാർത്ഥിച്ചതിനെ കൊണ്ട് ഇല്ലാണ്ടാക്കി. അപ്പൊ എന്തായാലും ഇനി സാന്ദ്ര ബേബ് ആർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല.
2: ഇല്ല,
1: അതുകൊണ്ട് ഇനിയുള്ള ആൾക്ക് മര്യാദക്ക് പറയാൻ പറ്റുമായിരിക്കും.
2: അതെ,
1: അപ്പൊ പറയാനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്:
2: 04-8-4-2-8-1-0-1. അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് വിളിച്ചോളൂ.
1: നിങ്ങളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെയുണ്ട്. ആർ ജെ അംബ്ലിഷിനു.
2: ഞാൻ ആർ ജെ സാന്ദ്രയും.

0: നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. Yes. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്.
1: 6:43 ആകുമ്പോൾ നമ്മുടെ ഗെയിം അങ്ങനെ പുരോഗമിച്ചുകൊണ്ട് 4 സെറ്റിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്.
0: അതെ, ഏറ്റവും ടോപ്പ് പോയിന്റ് 4 സെറ്റാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു കോളർ കൂടി ലൈനിലുണ്ട്. ഹലോ
1: ഹലോ, ഇത് ആരാണ്?
2: എന്റെ പേര് മായ.
0: മായ എവിടുന്ന വിളിക്കുന്നേ?
1: മഞ്ചലിൽ ഇതുവഴിയെ പോകും തെങ്കലേ. ആ വഴി ഏത് വഴി വന്നപ്പോഴാ ഇങ്ങോട്ട് കയറിയത്?
0: അങ്ങനെയാണ്
1: റെയിൻബോയിലേക്ക് എത്തിപ്പെട്ടത്. നമ്മുടെ ഗെയിം ഫ്ലോറിലാണ് വന്ന് നിർത്തിയിരിക്കുന്ന വണ്ടി. അറിയാമോ,
0: കേട്ടിരുന്നോ ഗെയിം?
2: കേട്ടിരുന്നു.
1: അപ്പൊ നമ്മള് മായക്ക് വേണ്ടിട്ട് ഇവിടെ ഒരു അടിപൊളി അക്ഷരം എടുത്തു വെച്ചിട്ടുണ്ട്.
0: അക്ഷരം ഇതാണ്,
1: വാ എന്നുള്ള അക്ഷരം വെച്ചാണ് നമുക്ക് ഇന്ന് വാക്കുകൾ പറഞ്ഞു തരേണ്ടത്. ഒന്ന് ചുറ്റും കണ്ണോടിച്ചാൽ തന്നെ വാവച്ചുള്ള ഇഷ്ടംപോലെ വാക്കുകൾ കിട്ടും. വാവച്ചുള്ള 3 വാക്കുകൾ പറയാ, എന്നിട്ട് അവസാനത്തെ വാക്ക് മായ തന്നെ തിരഞ്ഞെടുത്ത വാക്ക് ഉപയോഗിച്ച് ആദ്യത്തെ അക്ഷരം ഒഴിച്ചു നിർത്തി ബാക്കി അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സിനിമ പേരും. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്സ് നൗ.
0: വല വെച്ചിട്ടൊരു സിനിമ പേര് പറയും.
1: വാ പറയാൻ പാടില്ല, അതിൽ ലാ മാത്രം എടുക്കാൻ
0: പറ്റുള്ളൂ.
1: അതേ പറഞ്ഞ വലിയ വാക്ക് പറയണം, അതാകുമ്പോ ഇഷ്ടംപോലെ അക്ഷരം ഉപയോഗിക്കാലോ.
2: ലില്ലിപ്പൂക്കൾ
1: സിനിമയുടെ പേരാണോ? ഓക്കെ, അടുത്ത സെറ്റ് പറയൂ.
0: ഒരു സെറ്റായി, അടുത്ത് പറയട്ടെ.
2: കാലോലം.
1: വാ വെച്ച് 3 വാക്കുകൾ പറയാ.
0: വെച്ച് വാ വാ അടുത്ത സെറ്റ് പോരട്ടെ. സമയം
1: പറ്റും,
0: അതെ പറ്റും. ഒന്ന് ആഞ്ഞു പിടിച്ചു നോക്ക്.
1: ഒരു പാട്ടെടുത്ത് അതിന്റെ വരികൾ തന്നെ കിട്ടുമല്ലോ.
2: അപ്പൊ
1: വാതിലായില്ലേ?
0: വാതിൽ ഓൾറെഡി പറഞ്ഞു.
1: പറഞ്ഞോ
0: സെറ്റ്?
2: പറഞ്ഞതാ.
0: ഇപ്പൊ സമയം കഴിയും. ഇല്ല, ഒന്ന് ആലോചിച്ചൊക്കെ കിട്ടും.
1: എന്തുകൊണ്ടാ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്തുപയോഗിച്ചാ പറഞ്ഞോണ്ടിരിക്കുന്നേ?
0: അപ്പൊ ഒരു വായല്ലേ. അടുത്ത വാക്ക് പോരട്ടെ.
2: വഞ്ചി.
0: മിടുക്കി. അടുത്തത്
1: വള്ളത്തോൾ.
0: അത് വെച്ചിട്ട്
1: വള്ളത്തോളിന്റെ വാ മാറ്റി നിർത്തി ബാക്കി വാക്കുകൾ ഉപയോഗിച്ചോ.
0: ഒരു
1: അക്ഷരം ഉപയോഗിച്ചോ. ലാ തോൾ. അല്ലെ, താ എടുക്കാലോ.
0: താ വെച്ചൊരു സിനിമ.
1: ഓക്കെ, രണ്ട് സെറ്റ് എത്തിയുള്ളൂ. അപ്പൊ കൺഫ്യൂഷൻ വന്നു, അതാ പ്രശ്നമായത്. രണ്ട് സെറ്റ് വരെ അല്ല അടിപൊളിയായിട്ട് പറഞ്ഞു. അല്ലേ, ഒന്ന് ഇനി മാവച്ച് കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ട് പോയാൽ മതി.
0: അതെ, 3 വാക്ക് പറയും, കേക്കട്ടെ.
1: ഇപ്പൊ പറയും. പടപടപട.
0: വെണ്ടക്ക.

0: അടുത്തത്
1: വഴുതനങ്ങ.
0: അടുത്തത്
2: വെണ്ടയ്ക്ക, വെള്ളരിക്ക, വഴുതനങ്ങ.
1: ആ അത് കണ്ട കണ്ട പടപടപടേന്ന് വരുന്നുണ്ട്. ഈ സംഭവം കണ്ട അത് ഗെയിമില് എന്താ ഉപയോഗിക്കാതിരുന്നേ.
0: അതെ
2: കിട്ടുന്നില്ലല്ലോ ആ സമയത്ത്.
0: ടെൻഷൻ അല്ലേ, സാരില്ല.
1: നേരത്തെ പറഞ്ഞു വടിയെടുത്തല്ലേ റെഡിയാവൂന്ന്. വടിയെടുക്കട്ടെ.
2: അവിടെയും വന്നു വാ.
1: പിന്നല്ല
0: എല്ലാത്തിലും ഉണ്ടായിരുന്നു വാ.
2: അതാ പറയാ.

0: ആണല്ലേ.
1: വാതിൽ
0: ആ വാതിൽ പഴുത് കൊറേ പ്രാവശ്യം. വാതിൽ വാതിൽ
2: ബാലൻസ് കൂടെ ആ രണ്ടു വരി കൂടി ഞങ്ങൾക്ക് വേണ്ടി പാടുവോ? ഈ പാടിയത് വാതിൽ പഴുതിലൂടെ,
1: എനിക്കറിയില്ല മുഴുവൻ.
2: പക്ഷെ നല്ല രസമുണ്ട് കേൾക്കാൻ, ഒന്ന് പാടി നോക്കൂ.

0: പോത്തുങ്ങനെ
1: മധുരമാം കാലൊച്ച
0: കാലൊച്ച കേട്ടു,
1: കേട്ടു, മധുരമാം
0: മധുരമാം കാലൊച്ച കേട്ടു.
2: ഇതാണ് വടനറിയിൽ എന്ന് പറഞ്ഞത്.
1: അടിപൊളിയായിട്ടുണ്ട് കേട്ടാ.
0: ശരി, ഓക്കെ.
1: ഇനി തിരിച്ചു പറ ഞാൻ പാടിയത് നന്നായിട്ടുണ്ടെന്ന് പറ. ഒരു പാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണ്ടേ?
2: സന്തോഷായി, അമ്പിളിയുടെ മുഖമൊക്കെ വിടർന്നു.
1: ഞാൻ ഒരു പോയിന്റ് കൂടി കൂട്ടിയിട്ടേക്കട്ടെ.
2: സ്നേഹം കൊണ്ടാ നല്ലവളാ അമ്പിളി. അപ്പൊ മായ എന്താണ്? കേട്ടില്ല.
1: നല്ല കുട്ടിയാന്ന് മനസ്സിലായ?
2: സുന്ദരി കുട്ടിയാ.
1: പക്ഷെ ഈ സാന്ദ്രാബേബ് നിയമം ഇട്ട് കളിക്കാൻ സമ്മതിക്കുന്നില്ല.
2: അതുകൊണ്ട് ഞാൻ പോയിന്റ് കൂട്ടി തരാം.
1: ഭയങ്കര കർക്കശക്കാരിയാ. അപ്പോ ഇത് വീട്ടില് വേറെ ആരൊക്കെയല്ലേ?
0: വീട്ടില് എനിക്ക് മോളാണ്, ഒരു മോള്. ഹസ്ബൻഡ് വർക്ക്ഷോപ്പാണ് എറണാകുളം. സുദർശനൻ, മോളുടെ പേര് ശ്രീലക്ഷ്മി.
1: അപ്പൊ സുദർശനൻ ചേട്ടനെയും ശ്രീലക്ഷ്മി കുട്ടിയെയും ഒക്കെ അന്വേഷിച്ചു എന്ന് പറയണം കേട്ടോ. വീണ്ടും വിളിക്കണം കേട്ടോ.
0: ആ വിളിക്കാം
1: കേട്ടോ.
2: എന്റെ അമ്പിളിക്കുട്ടി ഇത്ര നന്നായിട്ട് പാടുന്നു എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെ മായ വിളിച്ചത് കൊണ്ട്
1: എത്ര ഷോയിൽ നമ്മൾ ഒരിക്കൽ,
2: പക്ഷെ ഒരിക്കലും പാടി തന്നിട്ടില്ലല്ലോ. നമ്മൾ
1: മായ നടച്ചു പൂട്ടിയാലല്ലേ എനിക്ക് എന്തെങ്കിലും ഒന്ന് പ്രകടിപ്പിക്കാൻ പറ്റും. കഴിവ് മുഴുവൻ പുറത്തെടുക്കാൻ പറ്റിയിട്ട്
2: മൈക്ക് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒന്നിനും അവസരം കൊടുക്കാറില്ല.
1: എന്തായാലും നമ്മൾ അടുത്ത കോളറുമായിട്ട് വീണ്ടും. നമ്മുടെ നാലെന്ന സ്കോർ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടില്ല.
2: അതെ, രജീഷിന്റെ സ്കോർ ഇതുവരെ ബ്രേക്ക് ചെയ്യാതെ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അത് നമുക്ക് ബ്രേക്ക് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്,
1: 04.
2: പോരട്ടെ, പറഞ്ഞോളൂ.
1: 204-8101.
2: യെസ്, അപ്പൊ പെട്ടെന്ന് വിളിച്ചോളൂ.
1: സോ രണ്ടുപേരും വെയിറ്റ് ചെയ്തിരിക്കുന്നു, ആർ ജെ ചന്ദ്ര ബേബിയും ആർ ജെ അംബിലിഷിനു. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി ഫ്രം റെയിൻബോ 107.5
2: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: സ്റ്റേഷൻ ലോക്കിൽ 5 മണി കഴിച്ചേ 6 മണി കഴിഞ്ഞ 53 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഗെയിം ഫ്ലോറിലാണ് നമ്മളുള്ളത്.
1: അപ്പൊ നമുക്ക് വേറൊരു കോളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ എന്താ ഇത്ര നേരം വിളിച്ചില്ല? ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഫാത്തിമയുടെ കോളിന് വേണ്ടി.
0: ഫാത്തിമ എന്നെ വിളിച്ചായിരുന്നു. ഫാത്തിമ കുട്ടി, ഈ സാന്ദ്രബാബു വെറുതെ പറയാ, നേരത്തെ എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സാന്ദ്രബാബു ഇവിടെ ഉണ്ടായിരുന്നില്ല, കറങ്ങി കിടക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ഞാൻ കണക്ട് ചെയ്യും എന്ന് പറഞ്ഞു അല്ലേ?
1: അതെ,
0: പറഞ്ഞില്ലേ ഫാത്തിമ? അത് ഈ സാന്ദ്രബാബു ആണെന്നേ, വെറുതെ എൻഗേജ് ആക്കി.
1: അതെ, ഞാൻ ഫോൺ കൊണ്ടാണല്ലോ പോയത്. നമുക്ക് ഗെയിമിലേക്ക് പോയാലോ, ചായ ഒക്കെ കുടിച്ചോ.
0: വീട്ടിലാരൊക്കെ ഉണ്ട് ഫാത്തിമ? കൊച്ചിന്റെ പേര് പറയോ. എന്റെ അമ്മേ, ഇതാരെന്തേക്കാനുള്ള പേരൊക്കെ ഇട്ട? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോവാം. നമ്മളൊരു നല്ല ഒരു അടിപൊളി അക്ഷരം എടുത്തു വെച്ചിട്ടുണ്ട് ട്ടാ.
1: ഓക്കെ പറയട്ടെ. കേട്ടായിരുന്നോ ഗെയിം? കേട്ടിരുന്നോ?
0: എന്താണ്? ഈസി എല്ലാം കൊടുത്തോളാം കേട്ടല്ലോ, ഞാൻ ഭീഷണിപ്പെടുത്തിട്ടുണ്ട് ട്ടാ.
1: കേട്ടിരുന്നോ ഗെയിം?
2: ആ
1: ഓക്കെ, അപ്പൊ അക്ഷരം പറയട്ടെ. ഓക്കെ, തായാണ് അക്ഷരം. താ
0: തത്തം എടുത്ത.
1: അതെ, ഇനി അക്ഷരം പോരട്ടെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്.
0: താ താ തത്തമ്മ. താ താ തവളാത്തിട്ട്
1: രണ്ട് വാക്കുകൾ പോയി
0: തുടങ്ങിയാലോ. ടൈം സ്റ്റാർട്ട്സ് നൗ.
1: യെസ് പോരട്ടെ.
0: കൊള്ള, ഞാൻ പറഞ്ഞ രണ്ടു വാക്കിൽ കിടന്ന് കളിക്ക.
1: താവളം വെച്ചിട്ടൊരു സിനിമ പേരും കൂടി പറഞ്ഞോ.
0: അതില് വായും ലായും ഒക്കെ ഉപയോഗിക്കാം, ലായച്ചില്ലാത്തോണ്ട്
1: മാ വെച്ചിട്ടൊരു സിനിമ പേര് പറഞ്ഞോ. അടുത്ത സെറ്റിലേക്ക് പോവാം.
0: മാ വെച്ചോ, മണിച്ചിത്ര താഴോ. ഞാൻ ഒരു സാന്ദ്രനെ അടിക്കട്ടെ.
1: ഇല്ലില്ല, വാ വെച്ചിട്ട് സിനിമാ പേര് പറയണം. സിനിമാ പേര് താവളത്തിന്റെ വാ. മിടുക്കി. അടുത്ത
0: സെറ്റായി, 50 സെക്കൻഡും ആയി.
1: ഒരു സെറ്റും കൂടെ പറയാനുള്ള സമയമുണ്ട്. താ വെച്ചിട്ട്, താ വെച്ചിട്ട് പോരട്ടെ.
0: താ വെച്ച് 3 വാക്കുകൾ പറയാം.
1: പെട്ടെന്ന് പെട്ടെന്ന് സമയം പോകുന്നു.
0: ഒരു പൂവിന്റെ പേരുണ്ടല്ലോ, പറ.
1: പൂ
2: താമര.
0: താമര വിരിഞ്ഞു വന്നതേ ഇപ്പൊ സമയം കഴിഞ്ഞു. ഇതിങ്ങനെ പാടി പാടി വന്ന ഇത് എങ്ങനെയാ ഇത്?
1: അതെ, തവളയും തത്തമ്മയും വെച്ച് സെക്കൻഡ് നിന്നു
0: പറഞ്ഞു തീർക്കണെങ്കിൽ.
1: ആ ചോടാ, അന്ന് ഒരു 3 വാക്ക് പറഞ്ഞോ, എന്നിട്ടേ വിടുള്ളൂ.
0: അതെ, ഒരു സമാധാനം ആയിക്കോട്ടെ.
1: അതെ, പണിഷ്മെന്റ്. മൂന്ന് വാക്ക് പറയട്ടെ. താ വെച്ച്.
0: തിങ്കൾ പൂവിൻ നിതളവൾ.
1: മിടുക്കി. ഇതൊക്കെ എവിടെയായിരുന്നു,
0: എവിടെ കൊണ്ട്

0: വെച്ചു കഴിവുകൾ
1: ടെൻഷൻ
0: വെച്ചു
1: ഫാത്തിമ കുട്ടി ടെൻഷൻ ആയി പോയതാ. സാരല്ല കേട്ടോ, അടുത്ത പ്രാവശ്യം നമുക്ക് തകർക്കണം, നമുക്ക് കംപ്ലീറ്റ് തോപ്പിക്കണം,
0: തകർക്കണം, തകർത്തു താ തോൽപ്പിക്കണം.
1: കേട്ടില്ല, എന്താ പറഞ്ഞേ?
0: ഉറപ്പായിട്ടും പറയും.
1: പറയാതിരിക്കോ, ഞങ്ങള് ഫാത്തിമ പറഞ്ഞ ഞങ്ങള് പറയില്ലേ. അച്ചടാ
0: ഞങ്ങൾ ഉറപ്പായിട്ടും പറഞ്ഞേക്കാം.
1: പറയാട്ടോ,
2: ഈ ഷോൾ കൊണ്ടുവരാ.
0: മോർണിംഗിലാണ് വെഡ് കോഫി ആണ്, 6 മണിക്ക് കേട്ടോ. അപ്പൊ ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞേക്കാം, ഫാത്തിമ അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്കാ കേട്ടോ.
2: അല്ല ചേച്ചി, വേറെ ഷോള്,
0: വേറെ ഷോയില് എപ്പോ വരും, പക്ഷെ അത് എപ്പോഴാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും എല്ലാ പരിപാടികളും കേട്ടോണ്ടിരിക്ക കേട്ടോ.
1: ഇപ്പൊ
0: എല്ലാവർക്കും നമ്മുടെ ഗെയിം ഫ്ലോറിൽ എത്തുമ്പോഴാണ് വാക്കുകള്, അതത് കഴിയുമ്പോ ഫോൺ നമ്മുടെ ഗെയിം ടൈം കഴിഞ്ഞ് കഴിയുമ്പോ അതെന്താണെന്നറിയോ, ടെൻഷൻ വന്നിട്ട് കൂളായല്ലോ. അപ്പോ നമുക്ക് ഒരു ടെൻഷനും വേണ്ട, ടെൻഷൻ ഇല്ലാതെ നമ്മളെ വിളിക്കേണ്ട നമ്പർ ഇതാണ്.
1: 0484284181. അപ്പൊ പെട്ടെന്ന് വിളിച്ചോളൂ, 3 വാക്കുകൾ പറഞ്ഞോളൂ, അവസാനത്തെ വാക്ക് വെച്ചൊരു സിനിമാ പേര് കണ്ടെത്തിക്കോളൂ, സമ്മാനം വാങ്ങോ, തിരിച്ചു
0: സാന്ദ്രബേബിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് അടുത്ത പാട്ട് കേട്ടിട്ട് ഈ പ്രശ്നം പരിഹരിച്ചിട്ട് തിരിച്ചു വരും. എൻജോയ്.

0: ഹലോ. അങ്ങനെ നമ്മുടെ 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ അടുത്ത കോളറുമായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഹലോ, നമസ്കാരം. ഇതാരാണ്?
1: എന്റെ പേര് ജോഷി എന്നാണ്.
2: ജോഷി, എവിടെന്നാ വിളിക്കുന്നേ?

0: ഞാൻ കാക്കനാട് നിന്ന് കുമ്പളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്.
1: ആഹാ, യാത്രയിലാണ്.
2: ആരൊക്കെ ഉണ്ട് കാറില്?
0: കാറില് നമ്മുടെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഞാനും ഉണ്ട്.
2: നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ?
0: ആ, കുറച്ച് എൻജോയ് ചെയ്ത്.
2: മഴയുണ്ടോ?
0: മഴ ആയിട്ടില്ല, ആകാൻ പോകുന്നു.
2: കുഴപ്പമില്ല, കുറച്ചു നേരം കഴിയുമ്പോ ആയിക്കോളും.
0: സന്തോഷം.
1: ഗെയിം കേട്ടിട്ടുണ്ടായിരുന്നോ?
0: ഗെയിം കേട്ട് കൊറേ ജനങ്ങളെ ഇട്ട് വിഷമിപ്പിക്കണ
2: പാവങ്ങളാ. കാണുന്ന പോലെ അല്ലേ, കണ്ടാ മനസ്സിലാവും.
1: പാവത്തുങ്ങളാ. അക്ഷരം പറയട്ടെ അപ്പൊ, നമുക്ക് തുടങ്ങിയാലോ ഗെയിം?
2: ആ, കൂടെ ഇരിക്കുന്ന ആളുടെ പേര് പറയൂ.
0: ഏതാണ്
2: കൂടെ ഇരിക്കുന്ന ആളുടെ പേര് പറയൂ?
0: കൂടെ ഇരിക്കുന്ന ആളുടെ പേര് ഡാൻ.
1: ഓക്കേ,
2: അത് കള്ള പേരാണല്ലോ. ശരിക്കുള്ള പേര് പറ.
0: എന്റെ മകന്റെ പേര് ഞാൻ കള്ളത്തരം
2: പറയൂ. ജാൻ എന്നാണ് പേര്?
0: ഡാൻ, ഡി എ എൻ,
2: ഡാൻ. ഡാൻ, ഓക്കെ. ഡാൻ കുട്ടിന്റെ അടുത്ത് അന്വേഷണം പറയണേ.
0: അത് പറയാം.
1: ഓക്കെ, അപ്പൊ അക്ഷരം പറയട്ടെ. അക്ഷരം ഇതാണ്, ച.
2: ചാവച്ച് മൂന്ന് വാക്കുകൾ പറയണം. മൂന്നാമത്തെ വാക്കില് ച ഒഴിച്ച് ബാക്കിയുള്ള അക്ഷരങ്ങൾ ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചിട്ട് മലയാള സിനിമയുടെ ഒരു പേര് പറയണം. അപ്പൊ ഒരു സെറ്റാവും. അങ്ങനെ എത്ര സെറ്റ് പറയാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ. ഒന്നര മിനിറ്റ് സമയമുണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. വാക്ക് ആദ്യം പറയണം. അപ്പോ ലാസ്റ്റ് മൂന്നാമത്തെ വാക്ക് കുറച്ച് ലെങ്തി ആണെങ്കിൽ കുറച്ച് അതിൽ നിന്ന് കുറച്ച് അക്ഷരങ്ങൾ തിരഞ്ഞെടുക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്സ് നൗ.
0: ചമയം.
1: രണ്ടാമത്തെ വാക്ക്.
0: ചന്ദനം. ചന്ത.
1: ഓക്കെ, ചന്ത വെച്ചിട്ട് സിനിമാ പേര്
2: കണ്ടുപിടിക്കണം. ദാ വെച്ചിട്ട് സിനിമാ പേരുണ്ടോ?
0: സിനിമാ പേര്
2: മൂന്നാമത്തെ വാക്കില് ചാ ഉപയോഗിക്കാൻ പാടില്ല. ചാ ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് സിനിമ പേര് പറയേണ്ടത്. അപ്പൊ അടുത്തൊരു വാക്ക് പറയോ.
1: പെട്ടു.
2: അപ്പൊ ചാ ഒഴിച്ചിട്ട് ബാക്കി മായും രായും ഉപയോഗിക്കാം. സിനിമ പേര് പറയോ. മായും രായും ഉപയോഗിച്ച് സിനിമ പേര് പറയണം.
0: വായും ചായയും ഉപയോഗിക്കാം.
2: അല്ല,
1: മരം ഉപയോഗിച്ച്
2: മായും രായും ഉപയോഗിക്കാം.
0: മായും രായും ഉപയോഗിക്കാം അല്ലേ?
2: അതിലിഷ്ടമുള്ള വെച്ച് സിനിമ പറ്റി പറയാം.
0: ഓക്കെ, മംഗളം നേരുന്നു ഞാൻ.
1: യെസ്.
2: അപ്പൊ സെറ്റായി. ഇനി അടുത്ത സെറ്റ് പറയൂ. മൂന്ന് വാക്കുകൾ പറയൂ ചാവച്ച്.
1: പറട്ടെ.
0: ഒന്ന്
1: ആലോചിക്ക. കിട്ടും.
2: ഏറ്റവും ഇഷ്ടമുള്ള സാധന പറഞ്ഞോ. പക്ഷെ സമയം കഴിഞ്ഞു. ചീമക്കപ്പ. ചിക്കൻ.
1: ആ, ചിക്കൻ പറയായിരുന്നു. ചക്കയും ചിക്കനും അത് പറയാം. ഒരു മൂന്നെണ്ണം കൂടെ പറയുന്നോ ചാവിച്ചിട്ട്.
2: ഇനി പക്ഷെ നിങ്ങൾ പോണ വഴിക്ക് കൊറേ ചാവച്ചുള്ള വാക്കുകൾ കിട്ടും.
1: അതെ, ഒരുപാട് വാക്കുകൾ കിട്ടും.
2: അപ്പൊ മോന്റെ അടുത്ത് പറയാടാ, ഇതൊക്കെ പറയായിരുന്നു എന്ന് പറയൂ ഇപ്പോ അല്ലേ.
1: ഓക്കെ,
2: അപ്പൊ എന്തായാലും നന്നായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും നല്ല ആസ്വദിച്ച് യാത്ര ചെയ്യുക. ഓക്കെ, അപ്പൊ വീണ്ടും വിളിക്കണം. കേട്ടുകൊണ്ടിരിക്കും കേട്ടോ.
1: ബൈ ബൈ.
0: ഓക്കെ.
2: പക്ഷെ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ്, എന്തോ ഒരു മനസ്സിലാകായിക ഉണ്ടായിരുന്നു ഗെയിമിന്റെ.
1: അതായത് ഒന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ പെട്ടെന്ന് പാനിക് ആവും എല്ലാവരും. അയ്യോ, പെട്ടെന്ന് ചിന്തിക്കണ്ടേ, എങ്ങനെ കിട്ടും അങ്ങനെ.
2: പകുതി വെച്ച പ്രോഗ്രാം കേട്ടോണ്ട് ചിലപ്പം മുഴുവൻ ഗെയിം എന്താണെന്ന് മനസ്സിലാവാതിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അതായത് നമ്മള് പറയുന്നത് മൂന്ന് വാക്കുകൾ പറയുക, അതുപോലെ തന്നെ മൂന്നാമത്തെ വാക്കിലെ ച എന്നുള്ള വാക്ക് ചായ ഉപയോഗിച്ചിട്ടാണല്ലോ ആദ്യത്തെ അക്ഷരം, അതായത് ചായ എന്ന അക്ഷരം ഒഴിച്ചിട്ട് ബാക്കിയുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സിനിമ പേര് പറയാനാണ് പറയുന്നത്. അപ്പൊ കുറച്ച് ലെങ്തി ആയ വേർഡ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ അക്ഷരങ്ങൾ കിട്ടും അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊരു മലയാള സിനിമയുടെ പേരും കൂടി പറയുമ്പോൾ ഒറ്റ സെറ്റാവും. അങ്ങനെയാണ് നമ്മൾ ഒന്നര മിനിറ്റ് സമയത്തിനുള്ളിൽ എത്ര സെറ്റ് പറയാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഗെയിം.
1: ചാ വെച്ചിട്ട്
2: ഏഴ് മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട്.
1: ചാ വെച്ചൊരു സെറ്റ് പറയാൻ പറഞ്ഞാൽ വിളിക്ക് പറ്റും.
2: പിന്നെന്താ, ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് തിരിച്ചു വരും. രണ്ട് പാട്ടല്ലേ കേട്ടോണ്ടിരിക്കുക. ആകാശവാണി ഫ്രം റെയിൻബോ 107.5 ഇത്
1: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം
2: മ്യൂസിക്കിൽ ഞങ്ങൾ രണ്ടുപേരുണ്ട്.
1: ഞാൻ RJ സാന്ദ്രയും
2: RJ അംബി.

0: No.
1: Eşikiz.
2: ശ്യാമവർണ്ണരൂപിണി കഠോരഭാഷിണി പ്രിയേ, പ്രേമലേഖനം നിനക്കു ഞാൻ തരുന്നു.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

0: അങ്ങനെ ചങ്കിലെ കായലിലിട്ട് വളർത്താൻ ഇങ്ങനെ കൊതിച്ചിരിക്കുന്ന സമയം 7 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഗെയിം ഫ്ലോർ ആണ്, ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക് ആണ്. നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം.
1: ഹലോ,
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ് വിളിക്കുന്നത്?
2: പ്രദീപ്.
1: കൊരട്ടിന്നാണ് വിളിക്കുന്നത്. ഗെയിം കേട്ടിരുന്നോ?
2: ഗെയിം കേട്ടായിരുന്നു, പക്ഷേ ക്ലിയർ ആയില്ല.
1: കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ ഒരക്ഷരം പറയും, അത് വെച്ച് 3 വാക്കുകൾ പറയണം. അതിൽ അവസാനത്തെ വാക്ക് പറയുന്നതില് ഫസ്റ്റത്തെ അക്ഷരം യൂസ് ചെയ്യാണ്ട് ബാക്കിയുള്ള അക്ഷരങ്ങൾ വെച്ചിട്ട് ഒരു സിനിമാ പേര് പറയണം.
0: രജീഷ് എന്നല്ലേ പേര് പറഞ്ഞേ?
1: പ്രദീപ്.
0: പ്രദീപ്. പ്രദീപ്. മനസ്സിലായോ? പ്രദീപിന് എല്ലാം അറിയാന്ന് എനിക്കറിയാം. പിന്നെ ഞങ്ങളെ കൊണ്ടൊന്നു ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ചോദിക്കല്ലേ ഒന്നുകൂടി. സാന്ദ്രബേബി ഒന്ന് കഷ്ടപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി പറയിപ്പിച്ചല്ലേ. അതെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു അക്ഷരം, വളരെ സിമ്പിളായ ഒരു അക്ഷരം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്.
1: പ്രദീപിനുള്ള അക്ഷരം ഇതാണ്. പ്രദീപിന്റെ പാ.
0: പ്രദീപിന്റെ പാ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
2: 3 വാക്ക് പറയണല്ലേ?
1: അതെ.
2: പപ്പടം. പട്ടം. പാലം.
0: കുറച്ച് ലെങ്തി വാക്കുകളായി. ആ, ലാവച്ച സിനിമ പേരുണ്ട്.
1: പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞോളൂ.
2: ലവകുശ.
0: ഓക്കെ, അപ്പൊ ഒരു സെറ്റായി. രണ്ടാമത്തെ സെറ്റ് പറയോ. പാവച്ചിട്ടെന്നെ
1: പോരട്ടെ.
2: പരുത്തി.
0: ലെങ്തി വാക്ക് പറ. ആ, കുഴപ്പമില്ല, ഏത് വേണേലും പറഞ്ഞോ.
1: ഓക്കെ,
0: യായുണ്ട്, സായുണ്ട്, ഏത് വേണേലും വെച്ച് പറയാം.
2: യവനിക.
0: ഓക്കെ, അപ്പൊ 2 സെറ്റായി. അടുത്തത്.
2: അടുത്തത് പഞ്ചസാര. ഞാൻ പറഞ്ഞോ?
1: ഇല്ല, പറഞ്ഞിട്ടില്ല.
2: പഞ്ചസാര. പശു.
0: പറ്റും. ആ, ഓക്കെ ഓക്കെ. രായുണ്ട്, ദായുണ്ട്. ആ, പറഞ്ഞോ പറഞ്ഞോ. ഓക്കെ, അപ്പൊ ദാ നമ്മുടെ ടൈം അപ്പായി.
1: 3 സെറ്റ്.
0: നമ്മുടെ 4 ആണ് നമ്മുടെ ഹൈസ്കോർ എന്ന് പറയുന്നത്. 4 സെറ്റ്. ഒരു സെറ്റും കൂടി പറഞ്ഞെങ്കിൽ നമുക്ക് ഒപ്പത്തിനൊപ്പം നിക്കായിരുന്നു. കൊഴപ്പില്ല, നന്നായിട്ട് ഗെയിം കളിച്ചു.
1: അപ്പൊ സ്പോട്ടിൽ ഇത്രയും ചെയ്തില്ലേ?
0: അതെ. ഇനിയിപ്പോ കുറച്ച് വാക്കുകൾ പറഞ്ഞാ കിട്ടും അല്ലേ?
2: കിട്ടേണ്ടതാണ്.
0: കിട്ടും ഉറപ്പായിട്ടും. ഒന്ന് പ്രകൃതിയിലോട്ടൊന്ന് കണ്ണോടിച്ചാൽ തന്നെ കിട്ടും.
2: ഇരുട്ടല്ലേ,
1: ഒന്നും കാണാൻ പറ്റില്ല.
0: അല്ലെങ്കിൽ സെറ്റാക്കിയേ. അതാ പറഞ്ഞ, ഇരുട്ടുന്നതിന് മുമ്പ് വിളിക്കണം. 6 മണിക്ക് നമ്മൾ ഗെയിം തുടങ്ങിയല്ലേ. പ്രദീപ് എവിടെ ആയിരുന്നു?
1: അതെ, എന്റെ നേരത്തെ വിളിച്ചില്ല.
0: ആ, അതുകൊണ്ടാട്ടോ മുടി വെട്ടാ.

0: മുടി വെട്ടാൻ പോകുന്ന ഒരു തെറ്റല്ലല്ലോ, കുഴപ്പമില്ല. ആ നാളെ വിളിക്കണം കേട്ടോ, നാളെ വേറെ ഗെയിം ആയിരിക്കും, പക്ഷെ കറക്റ്റായിട്ട് ഉത്തരമൊക്കെ പറയണം, മിടുക്കനായിട്ട്.
1: അപ്പൊ എന്തായാലും മുടിയൊക്കെ വെട്ടി മിടുവിടുക്കനായിട്ടിരിക്കുന്ന ആ കുട്ടിക്ക് അടുത്ത പാട്ട് നമ്മള് പ്ലേ ചെയ്യുന്നുണ്ട്.
2: ഏത് പാട്ടാണ്?
1: നമ്മള് വിന്നർ ആണെങ്കിലാണ് നമ്മൾ ആ പാട്ട് വെച്ചു കൊടുക്കാം. ഏത് പാട്ടായിരുന്നു വേണ്ടിയിരുന്നേ?
0: പറയൂ.
1: ഓ ഓക്കെ. അത് ആർക്ക് വേണ്ടി ഡെഡിക്കേഷൻ? അവൾ മാഞ്ഞു പോയോ? ആരെങ്കിലും തേപ്പ് കിട്ടിയിട്ടുണ്ടോ? അതിന്റെ ഒരു വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
0: പ്രദീപിന്റെ വാക്കുകളിൽ ഉണ്ടത്, കുഴപ്പമില്ല. ഓക്കെ
1: ഓക്കെ. അപ്പൊ എന്തായാലും വീണ്ടും വിളിക്കണം. നന്നായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
0: ഓക്കെ.
1: മുടി വെട്ടാൻ പോകുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഒരു ശിക്ഷയില്ലാത്ത വകുപ്പാണ്.
0: നന്നായിട്ട് പറഞ്ഞു, മൂന്ന് സെറ്റ്.
1: അതെ, അപ്പൊ മുടി വെട്ടാൻ പോകുന്ന ഒരു തെറ്റല്ല, മുടി വെട്ടാൻ പോയതുകൊണ്ടാണ് നമുക്ക് നേരത്തെ വിളിക്കാൻ പറ്റാതെ, അതുകൊണ്ടാണ് പ്രകൃതിയിലേക്ക് നോക്കാൻ പറ്റാതിരുന്നത്, അതുകൊണ്ടാണ് വാക്കുകൾ കുറഞ്ഞു പോയത്, അതുകൊണ്ടാണ് ഗെയിമിൽ വിന്നർ ആവാൻ പറ്റാതിരുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാ മുടി വെട്ടാൻ പോയതുകൊണ്ട് ഉണ്ടായതല്ലേ, അതൊരു തെറ്റല്ലെങ്കിലും.
0: അതെ
1: ചന്ദ്ര ബേബു, ഇനി മേലിൽ മുടി വെട്ടി പോരുത് കേട്ടോ.
0: ആ ഞാൻ മുടി വെട്ടാറില്ല.
1: അതെ, മുടി വെട്ടില്ല. ഇങ്ങനെ ഒരു ചന്ദ്ര ബേബു ആണല്ലോ ഈശ്വര എന്റെ മുന്നിലിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും
0: നല്ലൊരു പാട്ടായിട്ടിരിക്കുന്ന,
1: ഞാൻ വെറുതെ
0: പറഞ്ഞിട്ടാണോ,
1: ദിവസവും നാല് പ്രാവശ്യം കുളിക്കുന്ന സാന്ദ്രബേബു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഗെയിം കഴിഞ്ഞ് ഇവിടെ ഇരിക്കേണ്ടതാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ 7 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് 7:25 നമുക്ക് ന്യൂസിലേക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ ഗെയിം ഫ്ലോർ 8 മണി വരെ ഓപ്പൺ ആണ്.
0: ആരും പോവരുത്, ന്യൂസിന് ശേഷം എല്ലാവരും തിരിച്ചു വരാം.
1: അതെ, നമ്മുടെ വിന്നർ ആരാന്ന് അറിയണ്ടേ
0: അല്ലേ. അതെ അതെ.
1: അപ്പോ നമ്മള് അടുത്ത പാട്ടിലേക്ക് പോകുന്നു. എൻജോയ്.

0: ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. ഗവർണറുടെ നയപ്രഖ്യാപനം ഈ മാസം 29-ന്. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 10 വർഷത്തിൽ സൈപ്രസിൽ നിന്നുള്ള നിക്ഷേപം ഇരട്ടിയായി വർദ്ധിച്ചു. അടുത്ത 5 വർഷത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നിക്ഷേപം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു.
2: ഭാരത് യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സേ തമാം നൈ സംഭാവനയെ ബനി ഹെ ഇസ്കാ ലാഭ ഉഠാതെ ഹുയെ ഹം അഗലേ 5 വർഷോ മേ ഇസ് ഇൻവെസ്റ്റ്മെന്റ് കോ ഫിർ സേ ഡബൽ കർനേ കാ ലക്ഷ്യ രഖ രഹേ ഹേ ഔർ ഇസ് സങ്കൽപ് കോ സാകാർ കർനേ കേ ലിയേ ആജ് ഹം അപ്നേ വിശ്വസനീയ സംബന്ധോ കോ ഏക് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് കേ രൂപ് മേ എലിവേറ്റ് കർ രഹേ ഹേ.
1: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധവും കഴിഞ്ഞ 1 വർഷത്തിനിടെ വലിയ രീതിയിൽ പുരോഗതി കൈവരിച്ചതായി സൈപ്രസ് പ്രസിഡന്റ് വ്യക്തമാക്കി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

0: നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്ഗാർ മേള നടക്കുന്നത്. പാലക്കാട് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെ നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 രാജ്യസഭാ എംപിമാരുടെ കാലാവധി അടുത്ത മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം June 1 പുറപ്പെടുവിക്കും. June 18 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 16 കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നാളെ മുതൽ ഈ മാസം 28 വരെ സഭസമ്മേളനം ഉണ്ടായിരിക്കില്ല. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ നടക്കും. അടുത്തമാസം 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 9 ക്ലാസ് വിദ്യാർത്ഥികൾക്ക് July 1 മുതൽ ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. മുതിർന്ന അഭിഭാഷകൻ മുകുൾ രോഹ്ത്ഗിയാണ് വിഷയം കോടതിയിൽ ഉന്നയിച്ചത്. CBSEയുടെ പുതിയ നയം 9 ക്ലാസ്സിൽ 2 അധിക ഭാഷകൾ കൂടി നിർബന്ധമാക്കുന്നുവെന്നും ഇത് വലിയ ആശയക്കുഴപ്പത്തിന് വഴിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിഗാബിലിൻ എന്ന മരുന്നിനെ ഷെഡ്യൂൾഡ് H1 പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനും നിയന്ത്രണം കർശനമാക്കുന്നതിനുമായാണ് നടപടി. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും പ്രിഗാബിലിൻ ദുരുപയോഗവും സംബന്ധിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടെ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോളോ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സിയാൽ എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയ തീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 12 ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയം ഈ മാസം 24 വരെ നീട്ടി CBSE. നാളെയായിരുന്നു ഇതിനായി നിശ്ചയിച്ചിരുന്ന അവസാന തീയതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CBSE വെബ്സൈറ്റിലുണ്ടായ അമിത തിരക്കും വെബ്സൈറ്റിന്റെ പ്രവർത്തനത്തിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് തീരുമാനം. ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിച്ച ശേഷം എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തി പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് 2 ദിവസം കൂടി സമയം ലഭിക്കുമെന്നും CBSE അറിയിച്ചു. രാജ്യത്തെ മുതിർന്ന പൌരന്മാർക്കുള്ള പിന്തുണാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനായി ആവിഷ്കരിച്ച ജീവൻ മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തന സജ്ജമായി. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ആപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ പദ്ധതികളെയും ക്ഷേമ പരിപാടികളെയും കുറിച്ചുള്ള വിവരങ്ങൾ, അടിയന്തര സഹായം, വൃദ്ധസദനങ്ങളുടെ വിവരങ്ങൾ എന്നിവയുൾപ്പെടെ മുതിർന്ന പൌരന്മാരുടെ ആവശ്യങ്ങളും ആശങ്കകളും പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി സവിശേഷതകൾ ജീവൻ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാണ്. രാജ്യത്തെ മുഴുവൻ അതിർത്തിയും കൂടുതൽ ശക്തമാക്കുന്നതിനായി സർക്കാർ സ്മാർട്ട് ബോർഡർ പദ്ധതി ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ BSFന്റെ ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്മാർട്ട് ബോർഡർ ആശയത്തിന് കീഴിൽ അതിർത്തി സുരക്ഷാ സേനയുടെ സുരക്ഷാ സംവിധാനത്തിലേക്ക് എല്ലാത്തരം സാങ്കേതിക വിദ്യകളും സംയോജിപ്പിച്ച് സുരക്ഷാ ചട്ടക്കൂട് വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
2: आने वाले एक साल के अंदर ही स्मार्ट बॉर्डर कंसेप्ट के साथ सीमा सुरक्षा बल की सुरक्षा में सभी प्रकार की तकनीक को लैस कर एक अभेद बॉर्डर की हम सुरक्षा की ग्रिड बनाने का काम आगे बढ़ रहा है और बहुत कम समय में गृह मंत्रालय ड्रोन रडार आधुनिक कैमराज और बाकी सारी तकनीक के साथ एक स्मार्ट बॉर्डर के प्रोजेक्ट को लेकर देश के सामने आएगा.
0: കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥ

0: വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റു ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഹൈദരാബാദിലാണ് മത്സരം. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. ബക്രീദ് പ്രമാണിച്ച് ന്യൂഡൽഹിയിലെ എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും ഈ മാസം 28 അവധിയായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. നേരത്തെ മെയ് 27 അവധി നിശ്ചയിച്ചിരുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിലെ നേട്ടം. സെൻസെക്സ് 232 പോയിന്റ് ഉയർന്ന 75,415, നിഫ്റ്റി 65 പോയിന്റ് നഷ്ടത്തിൽ 23,719 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ താഴ്ന്ന 1,16,960 രൂപയും ഗ്രാമിന് 14,620 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. ഗവർണറുടെ നയപ്രഖ്യാപനം ഈ മാസം 29. 9th ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യേഴ്സ്.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

0: അങ്ങനെ അങ്ങനെ അങ്ങനെ വാർത്തകളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. സ്റ്റേഷൻ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആണ്. നമുക്കിനി ഗെയിം കളിക്കാനായിട്ട് അധികം സമയമില്ല. നമ്മൾ അടുത്ത കോളറിലേക്ക് പോകുന്നു. ഹലോ, കോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, വേഗം വിളിക്കുക. വിളിക്കുന്ന നമ്പർ ഇതാണ്, 0484242810 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പം നമ്മുടെ ഗെയിം ഫ്ലോറ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ പറയുന്ന അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗെയിം കളിക്കാനുള്ള അവസരമാണ്.
1: അതെ, ഇതുവരെ ടോപ്പറായിട്ട് നിൽക്കുന്നത് രജീഷാണ്. 4 സെറ്റ് പറഞ്ഞുകൊണ്ട് വിന്നറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. തൊട്ട് താഴെ പ്രദീപ് നിൽക്കുന്നുണ്ട്.

0: രജീഷിനെ ആർക്ക് തോൽപ്പിക്കാം, പെട്ടെന്ന് വിളിക്കൂ, നിങ്ങളാകാം ആ അടുത്ത ഭാഗ്യവാൻ. അതാ ഒരു കോളർ.
1: ഹലോ
0: ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
0: എന്ത്?
1: അൽസിയ. അൽസിയ എവിടുന്ന വിളിക്കുന്നേ? ഇടുക്കിന്ന്. ഇടുക്കിയില് മഴയൊക്കെ എങ്ങനെയുണ്ട്?
2: ഇന്ന് മഴ പെയ്തില്ല.
1: മഴ പെയ്തില്ലേ? ആണോ? വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
2: അമ്മയുണ്ട്, അനിയനുണ്ട്.
0: പഠിക്കാണോ? എത്രയിലാ പഠിക്കുന്നേ?
2: ഞാൻ പ്ലസ് ടു.
0: പ്ലസ് ടുലാണ്? ഞാൻ ഒരു ഏഴാം ക്ലാസ്സിലുള്ള കൊച്ചാണ്.
1: ഞാൻ അത്രയും കൂടി വിചാരിച്ചില്ല. ഞാൻ വിളിച്ചു മൂന്നാം ക്ലാസ്സിലായിരിക്കും എന്ന് സൗണ്ട് കേട്ടപ്പോ.
0: കൊച്ചുകുട്ടിയുടെ ശബ്ദമാണ് കേട്ടോ, നല്ല ശബ്ദം. സന്തോഷായോ?
2: ഇനി
0: അടുത്ത് തന്നെ.
1: അതെ, ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? മഴ പെയ്തില്ലേ? ആണോ? വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
2: അമ്മയുണ്ട്, അനിയനുണ്ട്.
0: പഠിക്കാണോ? എത്രയിലാ പഠിക്കുന്നേ?
2: ഞാൻ പ്ലസ് ടു.
0: പ്ലസ് ടുലാണ്? ഞാൻ ഒരു ഏഴാം ക്ലാസ്സിലുള്ള കൊച്ചാണ്.
1: ഞാൻ അത്രയും കൂടി വിചാരിച്ചില്ല. ഞാൻ വിളിച്ചു മൂന്നാം ക്ലാസ്സിലായിരിക്കും എന്ന് സൗണ്ട് കേട്ടപ്പോ.
0: കൊച്ചുകുട്ടിയുടെ ശബ്ദമാണ് കേട്ടോ, നല്ല ശബ്ദം. സന്തോഷായോ? ഇനി അടുത്ത് തന്നെ.
1: അതെ, ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വേണ്ട, ഞാൻ പുകഴ്ത്തിക്കോളാം. ഇപ്പൊ നമുക്ക് ഗെയിം കളിക്കാം.
2: ഓക്കെ,
1: നമ്മുടെ നമ്മൾ തരുന്ന അക്ഷരം ഏതാണെന്നറിയാമോ?
0: ഇല്ല, അത് നമ്മളല്ലേ കൊടുക്കാം.
1: അറിയാമോ? അടുത്ത
0: അക്ഷരം പറയട്ടെ. അൽസിയ്ക്കുള്ള അക്ഷരം സായാണ്. സാ, സാന്ദ്രയുടെ സാ.
1: Your time starts now.
0: സാ വെച്ചിട്ട് നമ്മൾ മൂന്ന് വാക്കുകൾ പറയണം. ഓക്കെ, എന്നിട്ട് അവസാനത്തെ, അതായത് ഓരോരോ വാക്കുകൾ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയാം റിലേറ്റ് ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾ സാരി, അങ്ങനത്തെ അങ്ങനത്തെ വാക്കുകളൊക്കെ ഇല്ലേ, അതെടുത്ത് പറയാ. മൂന്നെണ്ണം, മൂന്നാമത്തെ വാക്കില് സാ ഒഴികെയുള്ള ബാക്കിയുള്ള അക്ഷരങ്ങളിലെ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് ഒരു സിനിമാ പേര് പറയണം. ഇപ്പോ സാരി ആണ് എടുത്തിരിക്കണെങ്കിൽ രാ വെച്ചിട്ട് ഒരു സിനിമാ പേര്
1: പറയണം. നമുക്ക്
0: തീരാറായി, സ്റ്റാർട്ട് ചെയ്യാം.
1: ഓക്കെ,
0: വെക്കട്ടെ.
1: യുവർ ടൈം സ്റ്റാർട്സ് നൗ.
0: ഓക്കെ, പറട്ടെ. ഒരെണ്ണൂടെ പറ്റും, ആലോചിക്ക്.
1: പോരട്ടെ പോരട്ടെ. ഹലോ
2: ഹലോ,
1: ആ പറയൂ.
0: സാരി. ഓക്കെ, രാ വെച്ചിട്ട് സിനിമ പേര് പറയൂ, പെട്ടെന്ന് പോരട്ടെ. എന്താണ്?
2: രാമലീല.
0: ഓക്കെ, അടുത്ത സെറ്റ്. നമ്മള്
1: ഓക്കെ, രമണൻ. ഓക്കെ, ആ രമണനില് ആ രാ ഒഴിച്ച് ബാക്കി എടുത്തോളൂ. അല്ല, സായല്ലേ പറഞ്ഞു തുടങ്ങിയത്? പിന്നെ എങ്ങനെ പിന്നെ രായിലോട്ട് ചാടി?
0: സാവിച്ചാണ്
1: പറയുന്നത്. സാവിച്ച് മൂന്ന് വാക്കുകൾ പറയൂ. സാ സാ.
0: ടൈം കഴിഞ്ഞു.
2: ഓ
0: ഓക്കെ
1: ഓക്കെ. അപ്പൊ എന്തായാലും
0: ഒരു സെറ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
1: തീർച്ചയായും ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണം കേട്ടോ.
0: എല്ലാവരും അന്വേഷിച്ചതായിട്ട് പറയണം കേട്ടോ. ബൈ ബൈ.
1: അപ്പൊ എന്തായാലും
0: വിളിച്ചത്,
1: അതെ, നമുക്ക് ഗെയിം എന്താന്ന് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു.
0: അപ്പോ
1: വീണ്ടും നമ്മള് ഗെയിമൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മള് കളിപ്പിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മള്
0: സമയം.
1: പക്ഷെ ഇനി നമുക്കൊരു കോള് കൂടി എടുക്കാനുള്ള ടൈം ശരിക്കും ഇല്ല അല്ലെ. 7 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോ നമ്മള് ഗെയിം ഫ്ലോറില് നമ്മുടെ വിന്നർ ആയിട്ട് നമുക്ക് രജിഷിനെ തന്നെ അങ്ങ് പ്രഖ്യാപിച്ചാലോ. നമുക്ക് ഒരു കോള് കൂടി വരുന്നുണ്ട്.
0: ഓക്കേ, എടുത്ത് നോക്കാം.
1: ആ കോളും കൂടി ഒന്ന് എടുത്തിട്ട് നമുക്ക് വിന്നറെ പ്രഖ്യാപിക്കാം.
0: ഹലോ. ഓ, അത് കട്ടായി.
1: ഓക്കെ, അപ്പൊ എന്തായാലും രജിഷിനെ തന്നെ വിന്നർ ആക്കാനുള്ള ഇതാണെന്ന് തോന്നുന്നത്. പ്രകൃതി പോലും രജിഷിന് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അടുത്ത കോളർ കോൾ എടുക്കണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മള്
0: നമ്മുടെ വിന്നർ
1: വിന്നറെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് കോൾ എടുക്കത്തില്ല.
0: അതെ,
1: എന്തായാലും നമ്മുടെ വിന്നർ ടക് ടക് ടക് ടക് ടക് ടക്
0: ഒരു കോളും കൂടി വരുന്നുണ്ട്.
1: അപ്പൊ ഈ ഒരു കോളും കൂടി എടുത്തിട്ട്
0: ഹലോ
1: ഹലോ ഹലോ ഒരു കോളർ കൂടി അവസരമുണ്ട്. ഈ കോളർ ആരാണ്? അതും കട്ടായി. അപ്പൊ എന്തായാലും നമുക്ക് വിന്നറെ പ്രഖ്യാപിക്കേണ്ട സമയമായിട്ട് 7:52 ആയി. നമ്മള് വിന്നറായിട്ട് രജീഷിനെ തന്നെ പ്രഖ്യാപിക്കുകയാണ്.
0: അതെ, ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രജീഷ്.
1: സത്യം, ശരിക്കും പറഞ്ഞാൽ അതൊരു നിമിത്തമായിരിക്കും, ഇന്ന് ബർത്ത്ഡേ ആണ്. അപ്പോ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് വിന്നറായി.
0: അതെ, പിറന്നാൾ സമ്മാനമാണ് ഞങ്ങളുടെ വക, വിന്നറാക്കിയിരിക്കുകയാണ്.
1: അടുത്ത ഒരു പാട്ട് പിറന്നാൾ സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുകയാണ്.
0: അതെ.
1: അപ്പോ പിന്നെ തൊട്ടുപുറകില് പ്രദീപ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഗെയിം കളിച്ച എല്ലാവർക്കും ഒരുപാട് ആശംസകൾ അറിയിച്ചുകൊണ്ട്, ചിലർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്, കുഴപ്പമില്ല, എല്ലാവർക്കും വീണ്ടും അടുത്ത ഗെയിം ഫ്ലോറിൽ അവസരമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് സ്നേഹവും
0: ഒത്തിരി
1: സന്തോഷവും ഒക്കെ അറിയിച്ചു.

0: ഞങ്ങൾ വീട് വാങ്ങുകയാണ്.
1: ഇത്രയും നേരം
0: കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ സാന്ദ്ര.
1: ഞാൻ അംബലീഷനു. കേട്ടുകൊണ്ടിരിക്കൂ
0: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം
1: മ്യൂസിക്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, വാർത്തകളുമായി അംബലീഷനു. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ജൂൺ ഒന്നിന് രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് നിർമ്മിക്കുന്ന ടൌൺഷിപ്പിലെ വീടുകളുടെ അനുബന്ധ സൌകര്യങ്ങളുടെ നിർമ്മാണ പുരോഗതി ജില്ലാ കളക്ടർ ചേർന്ന യോഗത്തിൽ വിലയിരുത്തി. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. കവർ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ജീവികളുടെ സാന്നിധ്യം ഉള്ള പ്രദേശങ്ങളിലെ 6 പോസ്റ്റുകളിലും ഒരേ സമയം പ്രത്യേക കവറുകൾ പ്രകാശനം ചെയ്തു. 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി CBSE. ഈ നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. നാളെ നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ ബാറ്റിംഗിന് തിരഞ്ഞെടുത്തു. ഹൈദരാബാദിലാണ് മത്സരം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
0: ന്യൂസ് റെയിൻബോ.
2: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5.
3: Welcome to Rainbow Rocks on Akashvani Kochi FM Rainbow, yet another Friday evening, and this is Lama Sunny joining you from the Kochi studios. Dear listeners, we have lots of cool tracks for you this Friday evening, and the first one is the track Stay With You. When the dark clouds arrive, I will stay with you. Though relationships can get old and they have the tendency to grow cold, we have something like a miracle, and I'll stay with you. I'll stay with you through the ups and the downs. There will be heartaches and pain, but we will remain. Quite true, isn't it, dear listeners? Music always stays by our side. Coming up, the first track of this evening, we have Stay With You, followed by Live It Up and Let's Get Lifted.

This is a track that's real close to my heart. It's about a son who's mourning the loss of his father. Not for himself, but more for his mother. കുട്ടിക്കാലത്ത് അച്ഛനോട് ഡാൻസ് കളിച്ച ഓർമ്മയാണ്. അച്ഛൻ അമ്മയുടെ ഡാൻസ് കളിക്കുമ്പോൾ എന്നെയും കയ്യിലെടുത്തോണ്ട് അമ്മയുടെ ഡാൻസ് കളിച്ചു. ഇന്ന് അച്ഛനില്ല, അമ്മ വയ്യാതായിരിക്കുകയാണ്. പക്ഷെ അമ്മയുടെ ഓർമ്മകളിൽ അമ്മ ഒന്നുകൂടെ അച്ഛനോട് ആ ഡാൻസ് കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു പാടുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്. ബാക്ക് വെൻ ഐ വാസ് എ ചൈൽഡ് ബിഫോർ ലൈഫ് റിമൂവ്ഡ് ഓൾ ദ ഇന്നസെൻസ് മൈ ഫാദർ വുഡ് ലിഫ്റ്റ് മീ അപ്പ് ആൻഡ് ഡാൻസ് വിത്ത് മൈ മദർ ആൻഡ് മീ ആൻഡ് ദെൻ സ്പിൻ മീ അറൗണ്ട് ടിൽ ഐ ഫെൽ അസ്ലീപ് ദെൻ അപ് ദ സ്റ്റെയേഴ്സ് ഹി വുഡ് ക്യാരി മീ ആൻഡ് ഐ ന്യൂ ഫോർ ഷുവർ I

Rock Rainbow. Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം 1 ജൂൺ രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ ഒരാളെ കൂടി കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം വാഴൂർ പുളിക്കൽ കവല സ്വദേശി മായയാണ് പിടിയിലായത്. ചരക്ക് നീക്കവും സുസ്ഥിര മാനേജ്മെന്റും കാര്യക്ഷമമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സംയോജിത ആപ്ലിക്കേഷൻ Q-Force കരസേന പുറത്തിറക്കി. ബക്രീദിനോട് അനുബന്ധിച്ച് 10 ഇനം സാധനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ, മസാലപ്പൊടികൾ തുടങ്ങി 1101 രൂപയുടെ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. സ്ത്രീകൾക്ക് സൌജന്യയാത്ര അനുവദിക്കുമ്പോഴുണ്ടാകുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് കൈമാറി KSRTC. 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.

0: കേൾക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. 107.5.

കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5.
2: ഇനി കേൾക്കാം ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്.

0: end of this news bulletin.
1: പ്രിയരെ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10:03. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ശ്രോതാക്കൾക്കൊപ്പം വീണ്ടും ചേരുന്നു നാളെ രാവിലെ 5:53 മുതൽ. ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.